ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201 എടവം 9, 2026 മെയ് 23 ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി.
2: ആയുരാരോഗ്യ സൗഖ്യം, ആയുരാരോഗ്യ സൗഖ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ഒരു പ്രസിദ്ധമായ വരിയാണിത്. ആയുരാരോഗ്യ സൗഖ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ജയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് നാവ്. നാവിനെ നമുക്ക് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ നാവ് വില്ലനായി മാറുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ജയമാണ്. ഒന്നാമതായി നമ്മുടെ സംസാര രീതിയെ നിയന്ത്രിക്കാൻ സാധിക്കുക, രണ്ടാമതായി ഭക്ഷണത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുക. രസകരമായി പറയുകയാണെങ്കിൽ നമ്മുടെ പല്ല് എപ്പോഴും നാവിനോട് നിരന്തരമായി ഒരു അപേക്ഷയുമായി കഴിയുകയാണ്. എന്താണ് ആ അപേക്ഷ എന്നല്ലേ? പല്ല് പറയും, നാവേ നീ ദയവായി വേണ്ടാത്തത് പറയരുത്, നിനക്ക് പറഞ്ഞ് അകത്ത് ഒളിച്ചിരിക്കാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നത് എനിക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കും? പലപ്പോഴും ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. ദേഷ്യം മാറിയാൽ പറഞ്ഞ നമ്മൾ തന്നെ മാറി ചിന്തിക്കും. അപ്പോൾ നാവിന്റെ ഈ മോശമായ സംസാരത്തിന് പ്രധാന കാരണം ദേഷ്യമാണ്. അപ്പോൾ ഈ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം? ദേഷ്യത്തെ നല്ല ചിന്തകൾ കൊണ്ട് മാത്രമേ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദേഷ്യം വരുമ്പോൾ ചിന്തിക്കുക, ചിന്ത വന്നാൽ ദേഷ്യം അല്ലെങ്കിൽ കോപം അപ്രത്യക്ഷമാകും. നമുക്ക് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ചിന്ത അകന്നുപോകുന്നു. ഇനി മുതൽ നമുക്ക് കോപം വരുന്ന നിമിഷം സ്വയം ചിന്തിച്ച് ഈ ചിന്തയിൽ കൂടി ദേഷ്യത്തെ മാറ്റിയെടുത്ത് നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒരു പരിധിവരെ നമ്മളെ വിട്ടൊഴിയും. അടുത്ത നാവിന്റെ നിയന്ത്രണം വേണ്ടത് ഭക്ഷണ കാര്യത്തിലാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് പകരമായി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ജീവിക്കുകയാണെന്ന് തോന്നും. നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഭൂരിഭാഗവും നാവിന് പഥ്യമായതാണ്, എന്നാൽ വയറിന് പഥ്യമായതല്ല. വിശപ്പെന്താണെന്നറിയാതെ വളർന്ന നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗവും ഈ രീതിയിൽ കണ്ടതൊക്കെ തട്ടിവിട്ട് പെട്ടെന്ന് തട്ടിപ്പോവുകയാണ്. നമ്മുടെ ആയുർവേദം ഭക്ഷണ ക്രമീകരണങ്ങളെയൊക്കെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 100 വർഷം സുഖകരമായിരിക്കേണ്ട നമ്മുടെ ശരീരം ഭക്ഷണക്രമങ്ങളുടെ ഈ വൈപരീത്യം കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളെ കൊണ്ട് തന്നെ അനാരോഗ്യാവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ ഇങ്ങനെ ക്രമരഹിതമായി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ വീടിന്റെ തൊടിയോട് ചേർന്ന് കിടക്കുന്ന കടയിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുചക്രവാഹനമെങ്കിലും ഉപയോഗിക്കുന്നു. ആയുസ്, ആരോഗ്യം, സൗഖ്യം ഇവയ്ക്കായി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല, പ്രാർത്ഥനയോടൊപ്പം അതിന് പാകത്തിന് നമ്മുടെ ജീവിതത്തെക്കൂടി നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താനും സാധിക്കണം. ഈ ചിട്ടപ്പെടുത്തലിൽ ഏറ്റവും പ്രയാസകരമായ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാക്കുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം നേടുവാനും സാധിക്കും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്ഗാർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ രാവിലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സും ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ഇന്ത്യ സൈപ്രസ് പ്രതിരോധ സഹകരണ പരിപാടിയെ ചർച്ചയിൽ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ ലക്നൌവിൽ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ ONV കുറുപ്പ് രചിച്ച വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഉത്തരാദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, അവനവന് സന്തോഷം തരുന്ന വഴികൾ, കണ്ണൂർ ഫിലാറ്റലി ക്ലബ് സെക്രട്ടറി രൂപ് ബൽറാമും കറൻസി ശേഖരണത്തിലേർപ്പെട്ട ചുഴലിയിലെ കെ സയിദും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈം, ചെറുപുഴയിലെ ചുണ്ട ഷൈനിംഗ് സ്റ്റാർസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വോളിബോൾ ഓർമ്മകൾ പങ്കുവെക്കുന്നു ഭാരവാഹികളും മുൻകാല താരങ്ങളും. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരിയിൽ ലളിത ഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം നാടക നടനും പ്രഭാഷകനും ഗായകനുമായ കെ പ്രദീപ് കുമാർ അവതരിപ്പിക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ, 10:00 നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കുള്ള പരിപാടി, 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ആൽബം ഗാനങ്ങൾ, 12:10 അറിയിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ, 12:15 ശാസ്താം പാട്ട് KS കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നമിത സംസാരിക്കുന്നു. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ, വൈകിട്ട് 5:15 പുലയർപാട്ട് നിരച്ചൻ ഗോപാലനും സംഘവും അവതരിപ്പിച്ചത്, 5:30 രാത്രി 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പ് രചിച്ച വെറുമൊരു ആത്മഗതം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആലപിച്ചത് ഉത്തരദാസ്.
1: കാവ്യാഞ്ജലി.

ഇന്ന് രാത്രി 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി. ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ആദ്യം ചിത്രയും സംഘവും പാടിയ ഗാനം സ്നേഹത്തിൻ ഹിമബിന്ദു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RTO ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതാ പരിശോധന ഈ മാസം 25, 26, 28, 29, 30 തീയതികളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ കണ്ണൂർ തോട്ടട RTO ടെസ്റ്റിംഗ് സെന്ററിൽ നടക്കും. തുടർന്ന് ബസ് ഡ്രൈവർമാർക്കുള്ള പരിശീലന ക്ലാസും ഉണ്ടാകും. മട്ടന്നൂർ ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഇന്ന് മട്ടന്നൂർ SFS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. ജില്ലാ ഭരണകൂടം, DTPC, കാസർകോട് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ കാസർകോട് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കുന്നു. 28-ന് ബക്രീദ് പൊതു അവധി ആയതിനാൽ അന്നേ ദിവസം മംഗൾപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ രാവിലെ 11-ന് നടത്താനിരുന്ന ലാബ് ടെക്നീഷ്യന്റെയും ഡയാലിസിസ് ടെക്നീഷ്യന്റെയും കൂടിക്കാഴ്ചകൾ June 1-ന് രാവിലെ 11 മണിക്ക് മാറ്റിയതായി താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും 29-ലേക്ക് മാറ്റി പുനഃക്രമീകരിച്ചിരിക്കുന്നു. പരീക്ഷാ സമയത്തിൽ മാറ്റമുണ്ടാകില്ല. ഇടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28-ന് നടത്താനിരുന്ന അധ്യാപക കൂടിക്കാഴ്ച അന്നേ ദിവസം അവധിയായതിനാൽ 26-ലേക്ക് മാറ്റിവെച്ചു. ഫോൺ നമ്പർ 94 46 35 90 95. അസാപ്പ് പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 10 മണിക്കെത്തണം. ഫോൺ നമ്പർ 94 95 99 97 12. കേരള PSC ഇന്ന് നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ NCA റിക്രൂട്ട്മെന്റ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കുള്ള OMR പരീക്ഷ കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്ന കണ്ണൂർ സിറ്റി DIS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന് പകരം വൻകുളത്ത് വയലിലെ അഴീക്കോട് ഹൈസ്കൂളിൽ നടക്കും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. പട്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28-ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച 30-ന് രാവിലെ 10 മണിയിലേക്കും കൊമേഴ്സ് സീനിയർ വിഭാഗത്തിലേക്ക് ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ഗേറ്റ് ഇന്ന് രാത്രി 10 മുതൽ നാളെ പുലർച്ചെ 4 മണി വരെ അടച്ചിടും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ ഗേറ്റ് 25-ന് രാത്രി 11 മണി വരെ അടച്ചിടും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം മെനി വോയ്സസ് നാളെ സമാപിക്കും. കാസർകോട് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105-ാമത് പ്രതിമാസ ക്വിസ് മത്സരം ഈ മാസം 31-ന് രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങൾക്കാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 25-ന് വൈകിട്ട് 5 മണിക്കകം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 94 00 85 06 15. കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 26-ന് മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ May 25-നകം 98 48 00 03 02 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കാസർകോട് ഉപകേന്ദ്രത്തിൽ 28-ന് രാവിലെ 10:30 നടത്താനിരുന്ന ഗസ്റ്റ് ലെക്ചറർ കൂടിക്കാഴ്ച 29-ലേക്ക് മാറ്റിവെച്ചു. ഫോൺ നമ്പർ 04 99 42 1011. കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ JDC കോഴ്സിന് ഒഴിവ് വന്ന സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 25-ന് കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 94 96 18 80 27. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പരിസര വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ പരിഷത്ത് ഭവനിൽ പരിസര ദിന ക്ലാസ് പരിശീലനവും കാലാവസ്ഥാ നിരീക്ഷക സംഗമവും നടക്കും. പൊത്താങ്കണ്ടം ആനന്ദ് ഭവന്റെ നേതൃത്വത്തിൽ 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര ഇന്ന് മുതൽ 31 വരെ വൈകുന്നേരം 7 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണാടിപ്പറമ്പ് ദേശീയ മന്ദിരം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ കണ്ണാടിപ്പറമ്പ് നോർത്ത് അംബേദ്കർ നഗർ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ലോക സാംസ്കാരിക വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കണ്ണൂർ പരിഷത്ത് ഭവനിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുന്നു. കുഞ്ഞിമംഗലം ആരൂട് തറവാട് കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം നാളെ നടക്കും. കാഞ്ഞങ്ങാട് മടിയൻ കൂലോം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവം ഇന്ന് സമാപിക്കും. എള്ളരിഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം 27 സമാപിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂത്തുപറമ്പ് ബ്രദേഴ്സ് ക്ലബ് കണ്ണൂരും ലക്കി സ്റ്റാർ ക്ലബുമായും 5 മണിക്ക് വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്റർ കണ്ണൂർ ജില്ലാ പോലീസ് ഫുട്ബോൾ ടീമുമായും ഏറ്റുമുട്ടും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ കാനനൂർ സ്പിരിറ്റഡ് യൂത്ത് ക്ലബ് കണ്ണൂർ ദി ബ്രദേഴ്സ് ക്ലബുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246, നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501010167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ മെയ് 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
7: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
8: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
7: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
8: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
7: ഫോൺ 8590460017.
8: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
12: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
13: ലാപ്ടോപ്പോ?
12: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
14: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
15: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
6: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ മെയ് 24 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയ്ലി ഹോസ്പിറ്റലിൽ സൗജന്യ പൈൽസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048-71-4471.
15: നേത്ര പരിചരണ രംഗത്ത് 10 വർഷത്തിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
16: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
18: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
19: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്.
20: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
19: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
20: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
19: ഏറ്റവും പുതിയ റിലീസുകൾ,
20: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
19: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
18: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
19: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
21: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
22: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
23: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
24: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
25: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
26: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൌപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
4: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
2: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 2,86,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരമുണ്ട്.

0: ആയിരുന്നുവെന്ന് സിബിഐ കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് സിബിഐ കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 കെവി സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഡബ്ല്യു നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ എ കെ ബി നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗിൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗിൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ നിക്കോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യേഷശ്ച ആതങ്കവാദം നിവാരണായ ബഹുപക്ഷീയ പ്രയാസാനാം സുദൃഢീകരണായ തഥാ സംയുക്ത രാഷ്ട്രസംഘസ്യ സംരചനാന്തർഗതം അന്താരാഷ്ട്രീയ ആതങ്കവാദസ്യ വിഷയെ സമഗ്ര സമ്മേളനം ശീഘ്രമേവ അന്തമീകൃത്യ സ്വീകർത്തും ആഹൂതവന്തൗ. ह्यः नवदिल्ल्याम् उभयोः नेत्रोः मध्ये वार्तायाः अनन्तरं प्रदत्ते संयुक्त वक्तव्ये उभौ पक्षौ संयुक्त राष्ट्रसंघे तथा यूरोपीय संघे च निर्दिष्टानाम् आतंकवादिनाम् आतंकिसंघटनानां च विरुद्धम् अपि च संयुक्त राष्ट्रसंघस्य सुरक्षा परिषद प्रतिबन्ध समित्याः अन्तर्गतं सूचीबद्धानां 67,200+ यावत् आतंकिसंघटनानां विरुद्धं प्रबलं समन्वितं च कार्याचरणाय आग्रहं कृतवन्तौ.
3: आज हमने साइबर सिक्योरिटी, मैरिटाइम सिक्योरिटी और काउंटर टेररिज्म सहयोग को भी और मजबूत करने का निर्णय लिया है. इतना ही नहीं, हम इंडो पैसिफिक ओशन इनिशिएटिव और इंडिया मिडल ईस्ट यूरोप इकोनॉमिक कॉरिडोर जैसे महत्वपूर्ण पहलों से कनेक्टिविटी सुनिश्चित करने के लिए भी साथ मिलकर काम करेंगे.
2: उभौ पक्षौ साइबर सुरक्षायाम् अपि च उदयोन्मुख प्रौद्योगिक्याम् विशेषावधानेन सह रक्षा उद्योगयोः मध्ये सहयोगेन सह रक्षा सुरक्षा सहकारं सुदृढीकरणेऽपि सहमतौ अभवताम्. अस्मिन् सन्दर्भे साइप्रस डिफेंस एंड स्पेस इंडस्ट्रीज क्लस्टर तथा सोसाइटी ऑफ इंडियन डिफेंस मैन्युफैक्चरर्स इत्येतयोः मध्ये सन्धिपत्रे हस्ताक्षरं जातम्. प्रधानमन्त्री श्रीनरेन्द्रमोदी अद्य 21वें रोजगार मेलायां विविध प्रशासकीय विभागेषु संस्थासु च नवनियुक्तानां यूनां कृते 150,000+ नियुक्तिपत्राणां वितरणं वीडियो कॉन्फ्रेंसिंग इति आभासीय माध्यमेन करिष्यति. अमेरिकादेशस्य विदेशसचिवः मार्को रुबियो इत्येषः अद्य भारतस्य चतुर्दिवसीय यात्रायां कोलकातानगरम् आगमिष्यति. इदं तस्य प्रथमं भारत पर्यटनं भविष्यति. कोलकातानगरे प्रवासावधौ श्रीरुबियो वर्येण मदर टेरेसा वर्यायाः समाधिस्थले श्रद्धाञ्जलिः अर्पणस्य अपेक्षा अस्ति. सः विक्टोरिया स्मारकमपि द्रष्टुं शक्नोति. पश्चात् अमेरिकादेशस्य विदेशसचिवः नवदिल्ल्यां प्रधानमन्त्रिणा नरेन्द्रमोदिना सह मेलनं विधास्यति. श्वः श्रीरुबियो राष्ट्रीय राजधान्यां विदेश मन्त्रिणा एस जयशंकरेण सह वार्तालापं करिष्यति. सः अमेरिकादेशस्य दूतावासस्य स्वातन्त्र्यदिवसोपलक्ष्ये आयोजिते कार्यक्रमेऽपि भागं ग्रहीष्यति. सोमवासरे श्रीरुबियो वर्यः आगरा जयपुर नगरयोः भ्रमणं करिष्यति. तत्पश्चात् मंगलवासरे भारते आयोजिते क्वाड विदेशमन्त्रिणां सभायां भागं ग्रहीतुं नवदिल्ल्यां प्रत्यागमिष्यति. भारत ऋतु विभागेन अद्य पूर्वीय मध्य प्रदेशे, पूर्वीय उत्तर प्रदेशे, विदर्भे च तीव्रतर उष्ण तरंगस्य स्थित्यै रक्तवर्णीया संचेतना प्रसारितास्ति. अद्य दिल्ली, हरियाणा, पंजाब, चंडीगढ़, राजस्थान, बिहार, छत्तीसगढ़, झारखंड, ओडिशा इत्येतेषु प्रदेशेषु उष्ण तरंगस्य स्थित्याम् आईएमडी विभागेन नारंगवर्णीया संचेतना प्रदत्तास्ति. तटीये आन्ध्रप्रदेशे, तेलंगानायां, पश्चिम मध्यप्रदेशे, पश्चिम उत्तरप्रदेशे च अद्य दिने तथैव स्थितिः भविष्यति. अद्य दिल्ल्याम् अधिकतमं तापमानं 45°C यावत्, न्यूनतम तापमानं 27°C यावत् भवितुं शक्नोति. अन्त्यक्रीडा वार्तायाम् आईपीएल क्रिकेट क्रीडायां सनराइजर्स हैदराबाद दलेन हैदराबादे रॉयल चैलेंजर्स बेंगलुरु दलं पञ्चपञ्चाशत् धावनांकैः पराजितम्। अद्य सायं सार्ध सप्तवादने लखनऊ नगरे पंजाब किंग्स लखनऊ सुपर जायंट्स दलयोः मध्ये क्रीडा भविष्यति। इति वार्ताः।

0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ സമയം 1:66:04. മാവേലി എക്സ്പ്രസ് 1:55. 1:27:59. കാച്ചിഗുഡ മുരുടേശ്വർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 17 മിനിറ്റും 1:66:49. പരശുരാം എക്സ്പ്രസ് 3 മിനിറ്റും 22:851. സാന്ദ്രഗച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:30. 1:66:29. മലബാർ എക്സ്പ്രസ് 43 മിനിറ്റും 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:42. 1:22:01. ലോകമാന്യ തിലക് തിരുവനന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് 32 മിനിറ്റും വൈകിയോടുന്നു.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
5: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
6: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
5: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
6: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
5: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
6: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064.
7: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
9: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
10: ചുറ്റുപാടുകളെ വിശാലമായ കാഴ്ചപ്പാടോടെ നോക്കിക്കാണാനും ജീവിതത്തെ കൂടുതൽ ആഹ്ലാദകരമാക്കാനും ചിലർ വിനോദങ്ങളിൽ അഥവാ ഹോബികളിൽ വ്യാപൃതരാകുന്നു. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, കറൻസികൾ തുടങ്ങിയവയുടെ ശേഖരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കണ്ണൂരിലെ രൂപ് ബൽറാമും ചുഴലി ചാലിൽ വയൽ സ്വദേശി കല്ലിങ്കിയിലകത്ത് സയിദും അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഈ ജാലകത്തിൽ.
11: നമുക്ക് എന്തൊരു വിഷമത്തിന്റെ ഉള്ളിലും ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു പകുതി വിഷമങ്ങൾ മാറും. മനസ്സിന്റെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു വലിയൊരു ഘടകമാണ് ഇതിനകത്ത്.
10: കണ്ണൂർ ഫിലാറ്റലിക് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ രൂപ് ബൽറാമിന് നാണയ ശേഖരണം കേവലം ഹോബി മാത്രമല്ല ജീവിതചര്യ കൂടിയായി മാറുന്നു. നിധി പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നാണയങ്ങളെയും സ്റ്റാമ്പുകളെയും കറൻസികളെയും ആനന്ദത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് രൂപ് ബൽറാം.
11: ഞാനിപ്പം 16 കൊല്ലമായിട്ട് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. ക്ലബ് ഫോം ചെയ്തത് 1989 ഇപ്പം 37-ാമത്തെ കൊല്ലം നടന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മളൊരു 12 ഓൾ ഇന്ത്യ ലെവൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ക്ലബിൽ ഇപ്പോൾ ഉള്ള ലൈഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 231 ഇപ്പോൾ ഉള്ളത്. ക്ലബിന്റെ പ്രവർത്തനത്തിന്റെ മെയിൻ ഒരു അവയർനെസ്, അതായത് നമുക്കിപ്പോ പുതിയ തലമുറക്ക് കൈമാറേണ്ട പലതും, കാരണം ചെറിയ കുട്ടികൾക്ക് കോയിൻസ് മാത്രമല്ല സ്റ്റാമ്പ്സ് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിന്റെ സപ്പോർട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മളെ ക്ലബിലെ പുതിയ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് ഫുൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പുതിയ കോയിൻ റിലീസിനെ പറ്റി അറിയണ്ടെങ്കിൽ ക്ലബിൽ ചില ആൾക്കാർ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കോയിൻസ് ഉണ്ട് എന്നുള്ളത് ക്ലബിൽ വന്നതിന് ശേഷം അധികം ആൾക്കാർക്ക് അറിയുന്നുള്ളൂ. കാരണം നമ്മൾ മാക്സിമം വരെ കണ്ടത് ഇപ്പം ഒരു 20 rupees കോയിൻ വരെ വന്നിട്ടുണ്ട്, 10 rupees, പിന്നെ ബാക്കിയുള്ള ചെറിയ ഡിനോമിനേഷൻസ്. ശരിക്കും നമുക്ക് 25 കോയിൻ ഉണ്ട്, 50 rupees ഉണ്ട്, 60, അത് തൊട്ട് 1000 rupees കോയിൻ വരെ ഉണ്ട്. അത് പക്ഷെ സിൽവർ ആയതുകൊണ്ടല്ല, മെറ്റൽ വാല്യൂ കൂടുന്നതുകൊണ്ട് നമുക്ക് ആ ഫേസ് വാല്യൂവിന് അത് കിട്ടൂല. അതുകൊണ്ട് ഇപ്പൊ ഒരു 1000 rupees ഇപ്പോഴത്തെ സിൽവറിന്റെ സിറ്റുവേഷനിൽ ഇപ്പൊ അതിന് ഏകദേശം 16,000-18,000 വെറും വരുന്നുണ്ട്. ഒരു കൊല്ലം മുമ്പേ വരെ സിൽവറിന് അത്ര വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല, 6,000-7,000 ഈ 1000 rupees കോയിൻ കിട്ടാറുണ്ട്. ഇപ്പം സിൽവറിന് വളരെ റേറ്റ് കൂടിയതുകൊണ്ട് കോയിൻ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഒരു ഹോബി ആയിട്ട് മാറിപ്പോയി. പിന്നെ കൂടുതൽ റിലീസും വന്നുപോയി. പണ്ടല്ലോ കൊല്ലത്തിൽ ഒരു 5-8 കോയിൻസേ ഉണ്ടാവും, ഇപ്പൊ ഒരു കൊല്ലത്തിൽ 36 കോയിൻസ് വരെ റിലീസ് ആകുന്നുണ്ട്. ഇപ്പൊ 2-3 കൊല്ലമായിട്ട് 36 × 16,000 എന്നെല്ലാം പറയുമ്പോൾ ഒരു ഇതെല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്തെ നോട്ട്സ് നമുക്ക് ബുദ്ധിമുട്ടുന്നുള്ളൂ, ആസ് ഇറ്റ് ഈസ് പ്രസന്റ് നോട്ട്സ് നമുക്ക് അത്ര വലിയ ഇതല്ല. അതിനകത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കിട്ടാനുള്ളത് സ്റ്റാർ നോട്ട്സ് ഉണ്ട്, അതായത് ഗവൺമെന്റ് നമ്മളെ എറർ നോട്ട്സ്. ഈ പ്രിന്റിംഗ് പ്രോസസ്സിൽ റോളിൽ നിന്ന് ചില സമയം സ്റ്റക്കായി പോകും നോട്ട്സ്. ഇത്രയും കാലം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. 2006 മുതൽ എത്ര നോട്ട്സ് ആണ് ഇങ്ങനെ ഡാമേജ് ആയി പോന്ന് അതിന് സെയിം ക്വാണ്ടിറ്റി തന്നെ നോട്ട്സ് എടുക്കും. പക്ഷെ അതിന് ഒരു പിൻകോഡ് പോലത്തെ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, 2AL, ആ നമ്പറിന്റെ നടുവിൽ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ടാവും, അതാണ് സ്റ്റാർ നോട്ട്സ്. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഈസി ആയിട്ട് അവൈലബിൾ അല്ല.
10: ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഫിലാറ്റലി ക്ലബ്ബുകൾ വിവിധ കാലയളവുകളിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്.
11: 2025 ഒക്ടോബറിൽ ഒരു 5-6 മുമ്പേ നടത്തിയത്. നമ്മൾ എവറി 3 years ആണ് കണ്ണൂരിലെ ക്ലബിന്റെ എക്സിബിഷൻ വരാറ്. പിന്നെ ബാക്കിയുള്ള ജില്ലകളിലും ഇതേപോലെ ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് ഉണ്ട്, എറണാകുളത്തുണ്ട്, മലപ്പുറം, പാലക്കാട് എക്സിബിഷൻ, അത് വളരെ നല്ല രീതിയിൽ നടക്കാറുണ്ട്. 10-40 ആൾക്കാരോളം അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സിബിറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കലുണ്ട്. ഞാൻ ഒരു 10 വയസ്സിലുള്ള സമയത്ത് അച്ഛൻ അന്നേരം LIC വർക്ക് ചെയ്തു. നമ്മളെ വീട് LIC രണ്ടു കൂടി ഇപ്പറായിരുന്നു തളാപ്പില്. LIC പ്യൂണ് സാറ്റർഡേസ് ആകുമ്പോൾ മെല്ലെ വന്നിട്ട് വളരെങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ്സ് കൊടുക്കും. അച്ഛൻ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് എന്തോ പൈസയും കൊടുക്കും. 8-9 ഉള്ളൂ, ഏട്ടനും അനക്കും അനിയത്തിക്കല്ലോ, ഓരോരോ വയസ്സ് വ്യത്യാസമില്ല നമ്മള്. അപ്പൊ പിറ്റത്തെ സാറ്റർഡേ ഇതേപോലെ അയാൾ വന്നിട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ നമ്മളിത് എപ്പോഴും കാത്തു വെക്കില്ല, സാറ്റർഡേസ് ആകുമ്പോൾ ഇയാൾ വരാൻ വേണ്ടാം. അന്ന് യൂസ്ഡ് സ്റ്റാമ്പ്സ് വന്നിട്ട് ഫോറിൻ ഇതെല്ലാം വരുന്ന അങ്ങനെ കറക്റ്റ് ചെയ്തു. അന്നത്തെ കാലം നമുക്ക് കൺട്രി വൈസ് ഒന്നും അറേഞ്ച് ചെയ്യലില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് സൈസ് ഷേപ്പ് നോക്കിയിട്ടാണ് ഓരോരോ ആൽബത്തില് വെക്കും. അച്ഛൻ ആൽബം വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ വെറുതെ വെക്കും. ഇൻ 1975 ആ സമയത്തായിരുന്നു. 2000 അച്ഛന് ക്യാൻസറിന്റെ ഇതുണ്ടായിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോയി അറിയുമ്പോൾ. അപ്പൊ ആ സമയത്ത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ അന്നേരം മദ്രാസിലെ, അപ്പം മമ്മീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സ്റ്റാമ്പ്സിലെ ഞാൻ എടുത്തോട്ടെ, മമ്മി പറഞ്ഞു ഇനി എന്തിനാ നിന്റെ പപ്പക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിറ്റേത്ത ആഴ്ച അച്ഛന് പെയിൻ വന്നിട്ട് ഞാനിവിടെ തിരിച്ചു വന്നേരം അച്ഛൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രാജി എന്റെ സ്റ്റാമ്പ്സെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചു. അന്നേരം മമ്മി പറഞ്ഞു അത് നിങ്ങളെ രണ്ടാമത്തെ ഓൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആ ഓനാ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഒരാഴ്ച എന്റെ അച്ഛൻ മരിച്ചുപോയി. ആ ഒരു ഇതാണ് ശരിക്കും പറയുന്നത്. തിരിച്ച് ഞാൻ മദ്രാസ് പോയ സമയത്ത് ഇതിങ്ങനെ കണ്ടരം ഭയങ്കര സങ്കടമായി. അന്ന് ആൽബം എവിടുന്ന കിട്ടുമെന്ന് നോക്കിയിട്ട് ഒരു 4-5 ആൽബം വാങ്ങിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത. ഇവിടെ ഒറ്റപ്പാലത്തൊരു പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു എന്റെ ഒരു ജാനകിരാമൻ സാർ. അപ്പൊ അവിടെ പോയിട്ട് പുള്ളി എനിക്ക് പഴയ സ്റ്റാമ്പ്സ് ഏതെല്ലാം വേണ്ടത് കുറച്ച് എക്സ്ട്രാസ് ഉള്ളതെല്ലാം തരും, ചെറിയ റീസണബിൾ പ്രൈസിൽ തന്നത്. ശരിക്കും നമ്മളിപ്പോ പുറത്ത് മാർക്കറ്റ് കിട്ടുന്നതിനേക്കാളും വളരെ കുറവ് റേറ്റിലാണ് തരുക. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് ക്ലബില്ല, അവിടെ പോകുന്നു. അവന് എനക്കറിയില്ല അങ്ങനെ ഒരു ക്ലബ് ഉണ്ടോ ചോദിച്ചു. ഉണ്ട് തന്നെ. അങ്ങനെ പാലക്കാട് ക്ലബിലാണ് എന്റെ ഫസ്റ്റ് ക്ലബ്ബ് പാലക്കാട് ജോയിൻ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ മാസം കണ്ണൂരിൽ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ അവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ്സ് ചോദിച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ ക്ലബ്ബില് മാം, അവന് ഇവിടെയും ക്ലബ്ബ് ഉണ്ടോ ചോദിച്ചു. 2004 ഫോർമേഷൻ മുതലുള്ള നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് KV മോഹൻ സാറാണ്. മോഹൻ സാറെ വിളിച്ച് വന്നിട്ട് അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തത്. അപ്പൊ ഞാൻ ഈ സ്റ്റാമ്പ്സ് എടുത്തിട്ട് ഫസ്റ്റ് മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ട്, അപ്പൊ സിസ്റ്റർ US സിസ്റ്റർ കുറെ സ്റ്റാമ്പ്സ് ലെറ്ററിൽ അയക്കുമ്പോൾ ആ സ്റ്റാമ്പ്സ് ഞാൻ അത് എടുത്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ കണ്ടിട്ട് ചോദിച്ച് ഇതെത്ര സ്റ്റാമ്പ് ഉണ്ട്, ഞാൻ ഒരു 10-700 സ്റ്റാമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് ഇതെല്ലാം ഇങ്ങനെ തന്നെ എത്ര പൈസ കുറഞ്ഞു. അവന് പൈസ കൊണ്ട് സിസ്റ്റർ അവിടെ നിന്ന് അയക്കുന്നില്ല. നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നാണ്. ഇപ്പം ഞാൻ സ്റ്റാമ്പ്സും കൊടുത്ത് അവരെനിക്ക് കുറച്ച് കോയിൻസ് തന്നു. അങ്ങനെയാണ് കോയിൻസിലേക്ക് കളക്ട് ചെയ്തതാണ്. ഈ കോയിൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് കറൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഒരു സൈഡായിട്ട് അതും തുടങ്ങിയത്. ഇന്ത്യൻ കറൻസികൾ പലതും ഉണ്ട്. ആദ്യം ഇറങ്ങിയ കളർ ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് സിഗ്നേച്ചേഴ്സ് ഉണ്ടാവും. 1 rupee നോട്ട് മാത്രം ഫൈനാൻസ് സെക്രട്ടറിയാണ്, ബാക്കിയെല്ലാം റിസർവ് ബാങ്ക് ഗവർണർ. 2 rupee മുതൽ 2000 വരെയുള്ള നോട്ട്സ് എല്ലാം റിസർവ് ബാങ്ക് ഗവർണറാണ്. 1949 തൊട്ടിട്ട് 1994 വരെ ഈ 1 rupee നോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ 1994 ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്ത്. ഇപ്പൊ 2015 സ്റ്റാർട്ട് ചെയ്ത് 2020 വരെ 1 rupee നോട്ട്സ് പിന്നെയും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അധികം ആൾക്ക് കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മളെ പോലത്തെ കളക്ടേഴ്സ് ബാങ്കിലെ ആൾക്കാരായിട്ട് എല്ലാം 1000 ബൾക്ക് ഇതുണ്ട് റിം എന്ന് പറയും. അത് മൊത്തം എടുത്തിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അവർ കൊടുത്ത്. അതുകൊണ്ട് പുറത്തെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ ഫോറിൻ നോട്ട്സും കുറച്ചുണ്ട്. ഞാൻ അത് അത്ര ഡീപ്പായിട്ട് നോക്കില്ല. പക്ഷെ നമ്മുടെ ക്ലബ്ബിൽ നല്ല കളക്ടേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്കത് വെച്ചാൽ ഇയർ വൈസും പിന്നെ സിഗ്നേച്ചർ വൈസ് നോട്ട്സിൽ അങ്ങനെ ആ ഒരു കളക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇപ്പം 2000 വരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ എവിടുന്ന് അടിക്കുന്നതെന്നുള്ള നമുക്ക് നോട്ട് നോക്കിയാലും മനസ്സിലാവും. 49 എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എ എന്നുണ്ടാവും. BCD ABCD മൈസൂർന്ന് പ്രിന്റ് ചെയ്യുന്നതാണ്. EFGH എന്നുള്ളത് ഐ വരൂല, കാരണം ഐയും വണ്ണും ഓൾമോസ്റ്റ് സെയിം. പിന്നെ ഒ വരൂല പ്രിഫിക്സ്, കാരണം അത് 0 വരെ ഉണ്ടാവും. അതുകൊണ്ട് ഡി വരെ മൈസൂർ, EFGH മധ്യപ്രദേശ് ദേവാസ്, LMN നാസിക് മഹാരാഷ്ട്ര, പിന്നെ RST മുതൽ അങ്ങോട്ടുള്ള അത് ഏകദേശം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ZD എത്തതിനേക്കാളും മുമ്പേ തന്നെ ഒന്നിക്കൽ ഐതർ ഗവർണർ ചേഞ്ച് ആവും അല്ലെങ്കിൽ കൊല്ലം മാറും. അപ്പോൾ വീണ്ടും RST തന്നെ വരും. മറ്റേത് ABCD മൈസൂർ എന്നും വരും. RST സാൽഭൂമി വെസ്റ്റ് ബംഗാൾ, അങ്ങനെ ഈ 4 സ്ഥലത്തു നിന്നാണ് നോട്ട്സ് അടിക്കുന്നത്. അതേപോലെ നമുക്ക് കോയിൻസ് നോക്കിയാൽ ഇപ്പം ഇന്ത്യൻ കോയിൻസിൽ ഇയറിന്റെ അടിയിൽ സ്റ്റാർ മാർക്കാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് മിന്റ് ചെയ്ത കോയിൻസ്, ഡയമണ്ട് ആണെങ്കിൽ ബോംബെ മിന്റ്, കൽക്കട്ട വിതൌട്ട് മിന്റ് മാർക്കാണ്, നോയിഡ റൗണ്ട് ഡോട്ട്, അങ്ങനെ ഈ 4 മിന്റ് നിന്നാണ് ഇന്ത്യൻ കോയിൻസ് അടിക്കുന്നത്. ചില ഇതിൽ നോയിഡ മിന്റ് വളരെ റെയർ ആയിരിക്കും, കാരണം അതിന്റെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും മിന്റേജ്. പിന്നെ ചില ഇതിൽ കൽക്കട്ട മിന്റ് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനെ വേർതിരിച്ചിട്ടാണ് അതിന്റെ റയറിറ്റി.
10: വിവിധ കാലങ്ങളിൽ പുറത്തിറക്കിയ നാണയങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്.
11: അതിനടുത്ത് ഒരുവിധ രണ്ടോ മൂന്നോ മിസ്സിംഗ് ഉണ്ട്, ബാക്കി ഒരു 10-200 സെറ്റുകളായി. അതായത് ഈ പറഞ്ഞ 25 rupees, 100 rupees, സേവാ തീർത്ത മുഹമ്മദ് റഫീറിന്റെ അത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 2 കളർ കോയിനാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയത്. ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ, പിന്നെ ഒന്ന് 100 years റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, വന്ദേഭാരത്തിന്റെ ട്രെയിനിന്റെ. അങ്ങനെ 1000 rupees 3 ഇറങ്ങി. ഇപ്പൊ മെന്യാന്ന് ഒരു റിലീസ് ഉണ്ട് ഇറങ്ങിയിട്ട്, അതിന് 16,018 ആണ് ബുക്കിംഗ് പ്രൈസ്. അത് ഫുൾ സിൽവർ ആണ്. ആ സിൽവറിന്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് 12,000 സിൽവർ കോസ്റ്റ് തന്നെ വരും. പിന്നെ അവർ മേക്കിംഗ് ചാർജസ്, പ്രോഫിറ്റ് എല്ലാം നോക്കിയിട്ട് 16,000 rupees. ഇപ്പൊ ഇറക്കിയത് 75 അതിൽ മുമ്പേ ഇറക്കിയത് 3 ബൃഹദീശ്വര ടെമ്പിള്, ജഗന്നാഥ നബകാലിബ്ര പുരി ടെമ്പിളിന്റെ, പിന്നെ ഒരു ജെയിനിന്റെ ഖത്തർ ഗച്ചാഥൻ, ആ 3,000 rupees കോയിൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 1000 rupees 2009 1,000 years ആയത് ബൃഹദീശ്വര ടെമ്പിളിൽ തഞ്ചാവൂർ. അപ്പൊ അന്ന് ഇറക്കുമ്പോൾ അതിന് ഏകദേശം 4,500-5,000 ആ റേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് റേറ്റ് ഏകദേശം 17,000-18,000 ആയി.
10: നല്ല ശ്രദ്ധയോടും ശുചിത്വത്തിലുമാണ് സ്റ്റാമ്പുകളും കറൻസികളും കൈകാര്യം ചെയ്യേണ്ടത്. രൂപ് ബൽറാം തുടരുന്നു.
11: ഇതൊരു ഹോബി എന്ന് വെച്ചാൽ ഒരു കടൽ പോലെയുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ കോയിൻസ് ആയാലും നോട്ട്സ് ആയാലും നമ്മൾക്കത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ചുരുക്കിയിട്ട് ഓരോ കൺട്രീസിന്റെയും ഒരു സിംഗിൾ കോയിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ നോട്ട് ആ രീതിയിൽ. നോട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ട് ഉള്ളത് വളരെ കുറവാണ്, വിദേശ നോട്ട്സ്. ഇന്ത്യൻ നോട്ട്സ് പിന്നെ ഒരു വിധം നമുക്ക് സർക്കുലേഷനിൽ കിട്ടുന്നതും ഇപ്പൊ ഒരു ഫോൾഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ്ഡ് നോട്ടായി. നമ്മൾ ഇന്ത്യൻസ് പിന്നെയും അത് വെക്കും. ഈ ഫോറിനേഴ്സ് ഒരിക്കലും കൈയിനെ കൊണ്ട് തൊട്ട സ്റ്റാമ്പ് ഓർ യൂസ്ഡ് നോട്ടായിട്ട് കാണും. അവർ പൗഡറിലിട്ടിട്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യും. നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിനെല്ലാം കാണുമ്പോൾ തൊട്ട ഇങ്ങനെയാന്ന് എടുക്കും. അത് നമുക്ക് അവരുടെ നന്നാക്കാൻ പറ്റൂല. അവിടെ ഫോറിനേഴ്സ് ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഹോബി അത്ര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യുന്ന വളരെ ചുരുക്കം ഉണ്ട്. ചില ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ്സ് എല്ലാം കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് തുടരലാന്ന് പറയും, എന്റെ ട്യൂസറിലിട്ടിട്ട് സ്റ്റാമ്പ് എടുക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കോമൺലി ഇവിടുത്തെ ആൾക്കാർ കളക്ഷൻ വേണം, അത് ആ ഓർഡറിൽ ചെയ്യുന്നില്ല. പേഴ്സണലായിട്ട് പറയുവെച്ചാൽ ആഗ്രഹം എല്ലാ കോയിൻ സെറ്റുകളും വാങ്ങിക്കണം, UNCR പ്രൂഫ് സെറ്റ് വാങ്ങിക്കണം എന്നുള്ളൊരു തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ കുറച്ച് വലിയ എമൗണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി കോയിൻസ് ഇറക്കുന്നുണ്ട് ഡിഫറെന്റ് വെറൈറ്റി. നമുക്ക് അത് മാത്രമല്ല പിന്നെ സ്റ്റാമ്പ്സും മിനിയേച്ചർ ഷീറ്റ്സ് അങ്ങനെ പലതും ഉണ്ടാവും, നോട്ട്സും ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടായി. ഇപ്പൊ ലാസ്റ്റ് രണ്ടു മൂന്നെണ്ണം വാങ്ങിക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഏകദേശം 23,000 വരെ വന്നിട്ടുണ്ട് സിക്കിം സ്റ്റേറ്റ് ഉണ്ട്. പക്ഷെ അതെന്തോ റേറ്റ് സിൽവറിന്റെ കുറച്ച് കുറഞ്ഞ സമയത്ത് അത് 16,000 ആയി പിന്നെ വാങ്ങിച്ചു, കാരണം 6,000-7,000 കുറഞ്ഞാൽ അത് വാങ്ങിച്ചു. ഇപ്പൊ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ ചില സമയം ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഡെഫിനറ്റ് കോയിൻസ് സ്റ്റാമ്പും ഇഷ്ടംപോലെ ഇറക്കും, പക്ഷെ കമ്മമറേറ്റീവ് ഇറക്കുന്നത് വളരെ ചുരുക്ക ക്വാണ്ടിറ്റി ഇറക്കും. അപ്പൊ അത് നമ്മൾ ആ സ്പോട്ടിൽ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വലിയ റേറ്റ് ചില സമയം കൊടുക്കേണ്ടി വരും, ചില സമയം കിട്ടൂല.
10: മാനസിക സംതൃപ്തി തരുന്ന ഇത്തരം ഹോബികൾ യുവതലമുറയെ വഴിതെറ്റാതിരിക്കാൻ സഹായിക്കും.
11: നമുക്ക് എന്തൊരു വിഷമത്തിന്റെ ഉള്ളിലും ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു പകുതി വിഷമങ്ങൾ മാറും എന്നുള്ള കലക്ടേഴ്സിന്റെ ഉള്ള ഒരു ഇതായിരിക്കും ഫീലിംഗ്. പിന്നെ നമ്മുടെ ക്ലബിൽ തന്നെ ചില ആൾക്കാർ പറയും നമുക്ക് ഉള്ള പല സുഖകേടുകളും വീട്ടിലെ ടെൻഷനിലും നമ്മൾ ഇത് നോക്കുമ്പോൾ കുറേ മാറി വരുന്നുണ്ട്. കുറെ ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട് സുഖകേട് മാറും എന്ന് ഞാൻ പറയുന്നില്ല, ആ ടെൻഷൻ മാറും, സന്തോഷം മനസ്സിൻ്റെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു വലിയൊരു ഘടകമാണ് ഇതിനകത്ത്. ഒരു മെയിൻ ഇത് എനിക്ക് പറയാൻ നമ്മൾ കണ്ടെടുത്തോളം എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുവിധം എല്ലാവരും വളരെ നീറ്റായിട്ട് ഈ ഹോബി ആയിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഇന്നത്തെ പുതിയ ആൾക്കാരെടുത്തതെന്ന്, കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമുക്ക് ചുറ്റുവട്ടുള്ളത് ശരിക്കും പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് വളരുന്നത്. എല്ലാ കുട്ടികളല്ല, കൂടുതലും അങ്ങനെ ആയിപ്പോയി. കോളേജ് ക്യാമ്പസിലായാലും ചെറിയ കുട്ടികൾ, അത് ആൺകുട്ടിയാലും പെൺകുട്ടികളും ഒരു വ്യത്യാസം ഇല്ലാണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ വളരെ അപകട രീതിയിലേക്കാണ് പോകുന്നത്, ഡ്രഗ്സിലേക്കും. അത് പിന്നെ അവർക്ക് ഒരു കാലയിൽ നിന്ന് മോചനം കിട്ടാത്ത രീതിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞാൽ അങ്ങനത്തേൽ നിന്ന് പോകാണ്ട് വളരെ റീസണബിൾ ആയിട്ട് വലിയ പൈസന്റെ സാധനങ്ങളൊന്നും വാങ്ങാണ്ട് ചെറിയ ചെറിയ സ്റ്റാമ്പ്സ് നമ്മൾ ക്ലബിൽ വന്നാല് ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഫ്രീ ആയിട്ട് തന്നെ തരും. അതിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ വഴികാട്ടിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. വൈഫും കളക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടതും കല്യാണം കഴിച്ചതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവൾ അങ്കിള് കാലിക്കറ്റ് ക്ലബിലെ മെമ്പറാണ്, അവിടുന്ന് കണ്ടിട്ടാണ് എനിക്ക് പരിചയം. ആന്റീക്സിന്റെ ഇതിൽ അവൾ അമ്മാവന് വളരെ നല്ല കളക്ഷനാണ്, അവർ പല സ്ഥലത്ത് എക്സിബിറ്റും ചെയ്യാറുണ്ട്. മോള് ചെറുതാണ്, ഇപ്പം ക്ലബിലെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, മോണ്ടിസറിയിലെ പഠിക്കുന്നത്. കെയർപെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ്സിന്റെ സ്റ്റേറ്റ് ലെവൽ എക്സിബിഷനാണ്, പിന്നെ കണ്ണൂർ പെക്സ് കണ്ണൂർ ഡിസ്ട്രിക്റ്റില് നടന്നത്. അപ്പൊ അതില് ബ്രോൺസ് കിട്ടി. കേരള സ്റ്റേറ്റില് എനിക്ക് ബ്രോൺസ് കിട്ടിയില്ല, പക്ഷെ അവർക്ക് സിൽവർ ബ്രോൺസ് കിട്ടി. അപ്പൊ അതിന് ഒരു കൂടുതൽ അഭിമാനവും സന്തോഷമാണ്.
12: സ്റ്റാമ്പ് കളക്ഷനും പിന്നെ അതുപോലെ കറൻസികൾ കോയിന് ഇതെല്ലാം ശേഖരം മനസ്സിനൊരു സന്തോഷമുണ്ടോ? ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങി വെച്ചത്.
10: ഇത് ചുഴലിയിലെ കല്ലിങ്കിയിലകത്ത് സയ്യിദ്. വിവിധ രാജ്യങ്ങളിലെ കറൻസികളോട് കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയ കൗതുകം ഇന്നും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
12: നമ്മുടെ മാമൻ ഗൾഫിലുണ്ടായിരുന്നു, മാമൻ ഗൾഫിൽ നിന്ന് കറൻസിയെല്ലാം കൊണ്ടുവരില്ല, ഇങ്ങനെ ശേഖരിച്ച് UAE, ഒമാന്, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് അങ്ങനെയുള്ള ഗൾഫ് കൺട്രീന്റെ കറൻസി.
13: എത്ര ദർഹത്തിന്റെ കിട്ടിയത്?
12: ആദ്യ 5 ദിർഹംസിന്റെ. ജോലി ആവശ്യത്തിനായി ഗൾഫിലേക്ക് പോയി, പിന്നെ ഗൾഫിൽ നിന്ന് പിന്നെ ഓരോ ഫ്രണ്ട്സുകളോട് കളക്ട് ചെയ്ത് അങ്ങനെ വിപുലീകരിച്ചു.
13: എത്ര രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്?
12: ഇപ്പൊ 137 രാജ്യത്തിന്റെ, പഴയതും പുതിയതായിട്ട് എല്ലാം ഉണ്ട്. പിന്നെ കിട്ടിയത് ഒമാന്റേത്, 100 പൈസ എന്ന് പറയും. 100 പൈസ പുതിയതും പഴയതും രണ്ടും ഉണ്ട്.
13: ചില നോട്ടിന് ഓരോ പ്രത്യേകതകൾ ഉണ്ടാവില്ലേ?
12: പ്ലാസ്റ്റിക് നോട്ടുണ്ട്.
13: പ്ലാസ്റ്റിക് നോട്ട്?
12: പ്ലാസ്റ്റിക്.
13: അതേത് രാജ്യത്തിന്റെ?
12: അത് UAE ഉണ്ട്, പിന്നെ നൈജീരിയന്റെ ഉണ്ട്,
13: ആഫ്രിക്കയിലുണ്ട്.
12: ആഫ്രിക്കൻ കൺട്രിയിലുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ നോട്ടുള്ളത്. ഇപ്പൊ UAE ഇറക്കിയിട്ടുണ്ട്.
13: പോയി പോവില്ല?
12: അല്ലല്ല, പോവില്ല. അത്
13: പ്രത്യേക സമയത്ത് ചില രാജ്യങ്ങൾ പുറത്തിറക്കൂലേ? ഇപ്പം നമ്മുടെ രാജ്യമാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാവുമ്പോൾ അങ്ങനെ. അതേപോലെ ഓരോ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം വരുമ്പോ പുറത്തിറക്കുന്ന നോട്ടുകൾ കയ്യിലുണ്ടാ?
12: അതുണ്ട്, പാകിസ്ഥാന്റെ അവിടുത്തെ 75 രൂപ.
13: 75 രൂപ. അപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ കാണാത്തൊരു 75 രൂപ.
12: 75 രൂപ പാകിസ്ഥാൻ മാത്രമേ ഇറക്കിയില്ല.
13: ഒരു പച്ച കളറിലുള്ള ഒരു നോട്ടല്ലേ? അജിത്തിലെ പ്രധാന നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കറൻസി ഇറക്കുമ്പോ അതിന്റെ ചരിത്രം, അങ്ങനെയുള്ള ഇറക്കാനുള്ള സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം
12: പഠിച്ചിട്ടില്ല.
13: സൈദ് ഇഷ്ടപ്പെടുന്ന പോലെ ഈ കറൻസി ശേഖരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്?
12: ബന്ധമുണ്ട്.
13: ഗൾഫിലാണോ?
12: ഗൾഫിലാണ്. അറബികളാണ് കൂടുതലും.
13: അവരെടുക്കുന്ന കറൻസിയിലും കിട്ടുന്നത് ഓരോ രാജ്യത്തിന്റെ
12: സ്റ്റാമ്പ് എല്ലാം അങ്ങനെ കൈമാറലുണ്ട്.
13: കൈമാറലുണ്ട്. അവരെങ്ങോട്ടും തരും?
12: അങ്ങോട്ടും കൊടുക്കും. പഴയതും പുതിയതായിട്ട് ഒരുപാടുണ്ട്.
13: പല രാജ്യങ്ങളിലും ഉണ്ട്. എന്തെങ്കിലും പ്രത്യേകതകളുള്ള കറൻസികൾ ഉണ്ടാ?
12: പ്രത്യേകത ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തുർക്കിന്റെ എല്ലാം 1 മില്യൺ, അത് ഇപ്പോഴും നിലവിലില്ലാത്തതാണ്.
13: പഴയ നോട്ടാണ്.
12: 1 മില്യൺ
13: അല്ലേ? 5 ലക്ഷം.
12: 5 ലക്ഷം
13: അങ്ങനെയുള്ള നോട്ടെല്ലാം ഉണ്ട്. ഈ സ്റ്റാമ്പ് ഏതെല്ലാം രാജ്യത്തിന്റെ
12: കയ്യിലുണ്ട്? 100 ചില്ലറ രാജ്യത്തിനുണ്ടോ
13: സ്റ്റാമ്പ്? എങ്ങനെയാ കിട്ടിയത്?
12: ഗൾഫിലെ കത്തലുണ്ടാവില്ല, അമേരിക്കന്റെ, പിന്നെ ഹോങ്കോങ്, ഇറ്റലി, ഫ്രാൻസിന്റേത്, ഇന്ത്യന്റേത്, ബംഗ്ലാദേശ്, പാകിസ്ഥാന്, ഇറാന്, ഇറാഖ്, പലസ്തീന്, ജോർദാന്, സിറിയന്റേത്, ഇംഗ്ലണ്ടിന്റേത്, പിന്നെ ലബനാന്റേത്, ഇന്തോനേഷ്യന്റേത്, അങ്ങനെ ഒരുപാട് കൺട്രീസ്.
13: ഇവരെ ക്ലബുകളിൽ, ഈ ഫിലാറ്റലി എന്ന് പറയുന്ന ക്ലബുകളിൽ അംഗത്വം?
12: ഞാന് ഷാർജ ഉമ്മൽക്കോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത്.
13: എന്താ ചെയ്യുന്നത്?
12: ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുന്നു. ഇപ്പൊ കളക്ഷൻ ഇപ്പോഴുണ്ട്, കൂടുതലും അറബികളായിട്ടാണ് ഫ്രണ്ട്സ് ഉള്ളത്.
13: കളക്ട് ചെയ്ത് വെക്കാൻ

0: ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
1: ഇതന്നെ ഒന്ന് വിപുലീകരിക്കേണ്ട പരിപാടി തന്നെ.
0: ഇങ്ങനത്തെ നോട്ടുകള് അങ്ങനത്തെ സൂക്ഷിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമല്ലേ?
1: ഉത്തരവാദിത്തമുള്ള വീട്ടിലന്നെ
0: സൂക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കറൻസി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ?
1: അതുണ്ട്,
0: തീർച്ചയായിട്ടും
1: ശ്രമിക്കും. അത്
0: അതേത് രാജ്യത്തിന്റെ?
1: പലസ്തീന്റെ പഴയതൊന്ന് കിട്ടണമെന്ന്
0: ആഗ്രഹമുണ്ട്.
1: ശരി, അതുപോലെ യുഎന്റെ പഴയ നോട്ട് ഷോപ്പിലും വരുമ്പോ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ മേടിക്കും.
0: അതിന് പകരം പൈസ കൊടുക്കുമോ?
1: പകരം പൈസ വേണ്ടോ?
0: സ്നേഹത്തിന്റെ പേരിൽ
1: തരുന്നത്.
2: വിവിധ രാജ്യങ്ങളിലെ കറൻസിയുമായിട്ടാണ് സൈദ് വന്നിരിക്കുന്നത്.
1: അമേരിക്കന്റെ ഡോളർ.
0: പിന്നെ ഏതെല്ലാം രാജ്യത്തിന്റെ ഉള്ളത്?
1: തുർക്കിന്റെ ഉണ്ട്, പിന്നെ ജപ്പാന്റെ ഉണ്ട്, ഇറാഖിന്റെ.
0: 25 ദിനാർ അല്ലേ ഇറാഖിന്റെ? വലിയൊരു നോട്ടാണല്ലോ അത്.
1: വലിയ നോട്ടാണ്.
0: വയലറ്റ് കളർ ഉള്ളത്?
1: അത് മൊറോക്കന്റെ.
0: മൊറോക്കോ?
1: ബ്രസീലിന്റെ.
0: ഇതും 10,000 ആണ് കയ്യിലുള്ളത്?
1: 10,000. ഇംഗ്ലണ്ടിന്റെ?
0: ഇംഗ്ലണ്ടിൽ പൗണ്ട്.
1: പൗണ്ട് ആണ്.
0: അത് 20 pounds ആണുള്ളത്.
1: 20 pounds.
0: എലിസബത്ത് രാജ്ഞിന്റെ ചിത്രം. ഓരോ രാജ്യങ്ങളെ ഇങ്ങനെ കിട്ടുമ്പോ ആ രാജ്യത്ത് പോകണം അങ്ങനെയുള്ള ആഗ്രഹം
1: തീർച്ചയായിട്ടും ഉണ്ട്. ഗൾഫിലെ പോയിട്ടില്ല, വേറെ പോയിട്ടില്ല. വിപുലീകരിക്കണം തന്നെ, അതന്നെ
0: താല്പര്യമുണ്ട്.
1: ഭാവിയിലായിരിക്കും ഉപകാരപ്പെടുമല്ലോ,
0: പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം. അത്രയും താല്പര്യത്തോടെ ചെയ്യുന്നത്?
1: അത്രയും താല്പര്യത്തോടെ ചെയ്യുന്നത്. കുടുംബം, ഭാര്യ, രണ്ട് കുട്ടികള്. ഒരാള് 10 പഠിക്കുന്നുണ്ട്, ഒരാള് 3 പഠിക്കുന്നു. ഭാര്യ അസുഖിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ അടുത്തുള്ള എക്സ്ട്രാ ഉള്ള നോട്ടുകളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പ് കളക്ഷനും പിന്നെ അതുപോലെ കറൻസികൾ ഇങ്ങനെ കോയിന് ഇതെല്ലാം ശരി. നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ടാവും.
0: ഓരോ രാജ്യത്തെ
1: കറൻസി കാണുമ്പോൾ നമുക്ക് നമ്മൾ തന്ന ആൾക്കാരെ നമ്മൾ ഇതിൽ മനസ്സിന് ഓർമ്മിക്കും, ഒരു സന്തോഷമുണ്ടാവും.
2: വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്ന ജീവിതത്തെ പ്രതീക്ഷകൾ ജ്വലിപ്പിച്ച് സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം വിനോദങ്ങൾക്ക് കഴിയുമെന്നാണ് കണ്ണൂരിലെ രൂപ് ബൽറാമും ചുഴലിയിലെ സൈദും അവരുടെ ജീവിതം കൊണ്ട് പറയുന്നത്. ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൌകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആന്റ് എംബ്രോയിഡറി തസ്തികളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497-2783544. ബദിയടുക്ക CHSEയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച June 4 രാവിലെ 10 നടക്കും. യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി വിത്ത് രജിസ്ട്രേഷൻ ഇൻ ഫാർമസി കൌൺസിൽ. ഫോൺ നമ്പർ 0499982871 6. DTPC ഓഫീസ് മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 60 വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 11 കരാർ പ്രകാരമാണ് നിയമനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി June 5. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-2706336. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
6: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:50. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം.

ആകാശവാണി നമസ്കാരം.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽരാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലുമെത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ യുവൻ ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്.

0: യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 से बढ़ाकर यह सीधा 20 में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. CG കടക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19 റോസ്കർ മേളയുടെ ഭാഗമായി 51,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
4: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
3: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
4: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
3: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
4: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: അപൂർവ ഗാനം.

ശ്രേയ ഘോഷാൽ ആദ്യമായി പാടിയ തമിഴ് ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ആൽബം. കൂടെ പാടിയത് ഹരിഹരൻ. ഇളയരാജയുടെ മകൻ കാർത്തിക് രാജയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. 2002 ദേവ

ദാസ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തെത്തിയ ശ്രേയ ഘോഷാൽ ഇതിനകം 5 തവണ ദേശീയ പുരസ്കാരം നേടിക്കഴിഞ്ഞു. 4 തവണ കേരളത്തിലെയും 2 തവണ തമിഴ്നാട്ടിലെയും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് ഈ ഗായിക അർഹയായിട്ടുണ്ട്.

0: നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പവൻകുമാർ ചാംലിംഗ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന ചാംലിംഗ് 24 വർഷവും 165 ദിവസവും തുടർച്ചയായി മന്ത്രിസഭയെ നയിച്ചു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഒരു കാലത്ത് പല ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഒരേ മൈതാനത്തേക്ക് കൂട്ടിച്ചേർത്ത ആവേശത്തിന്റെ പേരാണ് ചെറുപുഴയിലെ ചുണ്ട ഷൈനിങ് സ്റ്റാർസ് ക്ലബ്. 1957 തുടങ്ങി ഇന്നും ചുണ്ടയുടെ വോളിബോൾ ആവേശമായി സ്പന്ദിക്കുന്ന പേരാണ് ചുണ്ട ഷൈനിങ് സ്റ്റാർസ്. 70 വർഷത്തിലേക്ക് കടക്കുന്ന ഈ ക്ലബിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്നത്തെ സ്പോർട്സ് ടൈം.
4: 1957 TV കൃഷ്ണ മാസ്റ്റർ, ഒരു പോസ്റ്റ് മാസ്റ്റർ, അദ്ദേഹമാണ് ഇതിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ഐഡിയ എടുക്കുന്നത്.
3: കെ കുഞ്ഞിരാമൻ.
4: അപ്പോൾ അതിനനുസരിച്ചിട്ട് ചുണ്ട സ്കൂളില് സ്പോർട്സ്മാനായ നല്ലൊരു ഒന്നാം തരം വോളിബോൾ കളിക്കാരനായ ഗോപാല മാഷ്, അഞ്ചര കണ്ടിക്കാരൻ, അദ്ദേഹമാണ് ഹൈക്കോട്ടെ എന്ന് പറഞ്ഞ് മുമ്പിലിറങ്ങുന്നത്. അപ്പോ കൃഷ്ണ മാഷ്ക്ക് കളി അറിയാം, പയ്യുന്നത് കാരണം വ്യാപാരിയാണ്, ഇവിടുത്തെ പോസ്റ്റ് മാഷാണ്. അത്ര കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ചുണ്ടയിൽ ഇല്ല. അതോടൊപ്പം തന്നെ ഗംഗാധര മാഷ്, മത്തായി ചാട്ട, ഷൈനിങ് സ്റ്റാർ എന്ന വോളിബോൾ തുടങ്ങാനും ഗ്രൗണ്ട് പുളിങ്ങോട്ട് ഇപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. സ്കൂളിന്റെ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കളി തുടങ്ങുന്നു. ഗോപാല മാഷയുടെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരെ കളി പഠിപ്പിച്ചു. കുറെ ആൾക്കാർ മുമ്പോട്ട് വന്നു. കൃഷ്ണ മാഷ ആണ് ക്യാപ്റ്റൻ, മത്തായിട്ട് പ്രധാനപ്പെട്ട കളിക്കാരൻ. അതോടൊപ്പം മറ്റത്തെ കുഞ്ഞി, തോട്ടവർപ്പിൽ കൃഷ്ണൻ, പാലക്കാരൻ കുമാരൻ, അന്നൂക്കാരൻ രാമൻ, കണിയാമ്പളാക്കൽ ആന്റണി, ആശാരി ഭാസ്കരൻ, ഇട്ടുമൽ കൃഷ്ണൻ മുതലായവരാണ് ആദ്യത്തെ കളിക്കാർ. എം ജെ ജോസഫ് എന്റെ അടുത്ത സുഹൃത്താണ്. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ നിർത്തി പുള്ളി വന്നതിന്റെ സർവത്ര കാര്യത്തിൽ ഇടപെട്ടു. അദ്ദേഹം നല്ലൊരു കളിക്കാരനായി മാറി. അതോടൊപ്പം തന്നെ പിന്നീട് കുറച്ച് പുതിയ കളിക്കാർ ഇവിടെ വന്നു. എം കെ രാഘവൻ, എം ബാലകൃഷ്ണൻ, കെ എസ് ആർ ടി സി ടീമിലെ പി വി ഗോവിന്ദന്റെ ടീമിന്റെ വകയിൽ വന്നു. പിന്നീട് മുണ്ടമുണ്ടം ബ്രദേഴ്സ്, അതുപോലെ എം രാജു ജോൺസൺ, ഒറ്റത്തിൽ അസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു, നമ്മളൊക്കെ പെട്ടെന്ന് അതേ അറിയുള്ളൂ. പിന്നെ കൊച്ചുരാജു, പിന്നെ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഷൈനിങ് സ്റ്റാറിന്റെ ഭാഗമാണ്. താവകൻ പി വി കൃഷ്ണ മാസ്റ്റർ തന്നെ ദീർഘകാലം ടീമിന്റെ ക്യാപ്റ്റനും രക്ഷാധികാരിയും ആയിരുന്നു. വയനശാലിന്റെ ബിൽഡിങ്ങും ക്ലബും രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും വയനശാലിന്റെയും ക്ലബിന്റെയും എല്ലാം ഒന്നാണ്. ഈ കൃഷ്ണ മാസ്റ്റർ തന്നെയാണ് ഇതിനെല്ലാം, എല്ലാ കാര്യത്തിലും അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, ചെയ്യാനുള്ള കഴിവുണ്ട്. അന്നത്തെ കാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകർ സ്പോർട്സ് സ്പിരിറ്റിൽ ആൾക്കാരും അതുപോലെ തന്നെ നാട്ടുകാരായിട്ടും നല്ല ബന്ധങ്ങളും ഒക്കെയുള്ള അധ്യാപകരാണ്. അപ്പൊ അതേപോലെ തന്നെ ആ കളിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് കളി പഠിപ്പിക്കണം, നാട്ടുകാർ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് പി വി കൃഷ്ണൻ പറഞ്ഞയാളോട് സഹകരിക്കുകയും സാമ്പത്തിക ചെയ്തു കൊടുക്കുകയും കുറെ കാലത്തിന് ശേഷം സ്വന്തമായിട്ട് ക്ലബ് സ്ഥലം ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഗ്രൗണ്ട് ഉണ്ടാക്കുകയും വയനശാലിന്റെ പ്രസിഡന്റായിട്ടും ഇപ്പൊ കഴിഞ്ഞ പോലെയാണ് സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത്. ചുണ്ട സ്കൂളില് ഇസത്ത് മാഷ് ഇതിന്റെ കാശ് കൊടുത്ത് സ്ഥലം മേടിക്കാനും മറ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലം മേടിക്കാൻ കഴിഞ്ഞത്.
3: ഒരു ഗ്രാമത്തിന്റെ ഹൃദയമിടിപ്പായി, ഒരു തലമുറയുടെ ആവേശമായി വൈകുന്നേരമാകുമ്പോൾ മൈതാനത്തേക്കുള്ള വഴികളിൽ ജനക്കൂട്ടം നിറയും. ഒരു ടൂർണമെന്റ് ഉണ്ടെന്ന് കേട്ടാൽ ചുറ്റുപാടുകളിലെ ഗ്രാമങ്ങൾ മുഴുവൻ ചുണ്ടയിലേക്ക് ഒഴുകിയെത്തും. കെ കുഞ്ഞിരാമന്റെ ഓർമ്മകളിലൂടെ
4: കൊളിഞ്ഞ ഭാഗത്തുള്ള ആൾക്കാരെ, അതോടൊപ്പം തന്നെ വയലായി, കൊയിലുള്ളി, ചുണ്ടാവുകയും ഈ പ്രദേശത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കളി കാണും.

0: കാരണം അതിനകത്ത് ഒരു സീറ്റ് കിട്ടലിന് അതിന്റെ വിഷമമാണ്. അത് മന്ത്രണ്ട ആൾക്കല്ലേ കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഊഴം കാത്തി ഇങ്ങനെ ഇരുന്ന് പുറകുന്ന് ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ ഒന്ന് കയറിയിട്ട് സർവീസ് ചെയ്യാൻ കിട്ടിയത് ബാക്കിയായിട്ടൊക്കെ കണക്കാക്കുന്ന കാര്യത്തിലായിരുന്നു. ടൂർണമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നുമില്ല. ആ സമയത്ത് കുറച്ച് നല്ല നല്ല ആൾക്കാർ കുടിയേറി വന്നവരൊക്കെ ഇപ്പൊ കുടുത്തിന്റെ ആൾക്കാരെ കഴിയും കൂടുതൽ സാമ്പത്തികമായിട്ട് ഉയർത്തി കിട്ടി. മലബാർ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമുണ്ടായ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാണ്. കോഴിച്ചാല് കട്ടപ്പള്ളി വേറെ ആ ഭാഗത്തുള്ള ആൾക്കാർ ഒക്കെ ഇവിടെ തന്നെ ഓരോ സാധനം മേടിച്ചോളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം. പക്ഷേ ഈ ക്ലബ് ഇവിടെ വൈകുന്നേരം കളിയുണ്ടെന്ന് മനസ്സിലാക്കാനും അപ്പൊ ആ കളിയായിട്ട് അവർക്കും കൂടെ ഒരു ബന്ധം വന്നു. ഇവരെ ഇവിടെ ചുണ്ടയിൽ വരുന്നത് കൊണ്ട് തേജസ്സിന് പുഴയുണ്ടല്ലോ, ആ പുഴയുടെ അക്കരയിൽ നിന്നും നല്ല ആൾക്കാർ വരും. അവർ അതുപോലെ കളിക്കാനും വേണ്ടിയിട്ടും കളി കാണാനായിട്ടും അങ്ങനെ നല്ലൊരു ജനസംഖ്യ. കാരണം ഈ കുടിയേറ്റക്കാർ വന്നതിന് ശേഷമാണ് ജനസംഖ്യ കൂടിയത്. അതിനു മുമ്പ് ഉള്ള ഒരു കുറച്ച് ആൾക്കാരുണ്ട്. പരസ്പരം ആൾക്കാരെ അങ്ങോട്ടും കൊണ്ട് പോക്ക് വരുന്നില്ല പറയും. കാരണം ഇന്നത്തെ മാതിരി മുഖപരിചയമില്ലാതെ ആൾക്കാരില്ലല്ലോ, അന്ന് എല്ലാവരും അറിയല്ലോ സംസാരിക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് എല്ലാവർക്കും. പുളിങ്ങാത്ത അവിടെയുള്ള ഒരു അതുപോലെ തന്നെ അവർ നല്ല മാതിരിയാണ്.
1: ഒരു ടീം മാത്രമല്ല, ഒരു കുടുംബം പോലെയായിരുന്നു ക്ലബ്. കളിക്കാർക്കും നാട്ടുകാർക്കും ഒരേ ആവേശം. ഒരാൾ ജയിച്ചാൽ മുഴുവൻ ഗ്രാമവും ജയിച്ചതുപോലെയായിരുന്നു. വർഷങ്ങളോളം ഷൈനിങ് സ്റ്റാർസിന്റെ ടീം മാനേജറായി പ്രവർത്തിച്ച വ്യക്തിയാണ് കുഞ്ഞിക്കണ്ണൻ. ഇന്ന് ക്ലബിന്റെ പ്രസിഡന്റായും ആ യാത്ര തുടരുന്നു.
2: പണ്ട് കാലത്ത് ടൂർണമെന്റ് പേര് കൊടുത്ത് നമ്മളെ പ്ലെയേഴ്സ് തന്നെയാണ് കളിക്കുക. അത് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്ക് സെമിയൊക്കെ വരുമ്പോൾ നമ്മളെ ക്ലബിലെ മെമ്പർമാർ നമ്മൾ പറയും ഈ ടീം പോരാ, നല്ല സ്ട്രോങ് ആക്കണം, നല്ല കളിക്കാരെ വേണം നമുക്ക്, അല്ലെങ്കിൽ ഒരു സെറ്റ് ടീമിനെ തന്നെ കൊണ്ടുവരണം, അങ്ങനെ എന്ത് വന്നാലും കളി ജയിക്കണം എന്ന് പറയും. അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഞാൻ പയ്യന്നൂർ പോകും. കെ വി എസ് ശശിയേട്ടനാണ്, ശശിയേട്ടൻ ഇപ്പൊ നമ്മളെ വിട്ടുപോയി. ശശിയേട്ടന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം പ്ലെയേഴ്സിനെ നമുക്ക് ആക്കി തരിക. കുറെ ടീമിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ആസ്ഥാനമെന്നും മംഗലാപുരത്തായിരുന്നു. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ രാജു അടക്കമുള്ള ടീം, വർഗീസ് അടക്കമുള്ള ടീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി ആർ പി കൃഷ്ണാടൻ ഇപ്പോഴത്തെ നമ്മളെ ജില്ലാ സെക്രട്ടറിയാണ്, അയാളടക്കമുള്ള ടീമിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കളിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ടൂർണമെന്റിലും നമ്മൾ ഫസ്റ്റ് റൗണ്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രോഫി ചുണ്ട സൈനിക് സാർ കൊണ്ടുവരും. അപ്പൊ അതിനുള്ള ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആണ് തീരുമാനിക്കുക. ക്ലബിന്റെ പ്രവർത്തനം ഇപ്പം നന്നായി മുമ്പോട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടി ടൂർണമെന്റുകളും കോച്ചിങ് ക്യാമ്പുകളും ഒക്കെ നടത്തണം എന്നുള്ള പരിപാടിയുണ്ട്. ഇപ്പം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമുക്ക് തന്നെ ഇവിടെ ഗ്രൗണ്ട് സ്വന്തമായി കിട്ടിയതിനു ശേഷം ഇപ്പം നമ്മൾ പകൽ കളിക്കാൻ കുട്ടികളെ ആൾക്കാരെ കിട്ടുന്നില്ല. അതുകൊണ്ട് രാത്രി കളിക്കാൻ വേണ്ടി ലൈറ്റിന്റെ സംവിധാനം ഏർപ്പെടുത്തി വരിസംഖ്യ മുഖാന്തരം സംഘടിപ്പിച്ചിട്ടാണ് ഇതിന്റെ ബോർഡ് മേടിക്കലും നെറ്റ് മേടിക്കും അങ്ങനെയുള്ള നടക്കുന്നു. ടൂർണമെന്റുകളെല്ലാം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല വിജയമായിരുന്നു. ഇവിടത്തുള്ള പ്രദേശത്തുള്ള എല്ലാ ടീമുകളും വന്ന് കളിക്കുമായിരുന്നു. ടീം മെമ്പർമാർ 100 അടുത്ത് ഉണ്ട്. കളിക്കുന്ന ഒരു 10-25 പേരേ ഉള്ളൂ. ഇതൊരു ചാരിറ്റി എന്തെങ്കിലുമായിട്ട് നടത്തണമെന്നുണ്ട്. ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ വെള്ളം, കുടിവെള്ളം ഇല്ലാത്തടത്ത് നമുക്ക് കുഴൽക്കിണറുണ്ട്, ഇഷ്ടപ്പെട്ട വെള്ളമുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
1: മൈതാനത്തിറങ്ങുമ്പോൾ പിന്നിൽ ഒരു ഗ്രാമം മുഴുവൻ ഉണ്ട് എന്ന് വിശ്വാസമുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ശക്തി. വോളിബോൾ താരമായിരുന്ന MM രാജുവിന്റെ വാക്കുകളിൽ ആ കാലത്തിന്റെ ആവേശം ഇന്നും നിറയും.
3: എനിക്ക് 65 വയസ്സുണ്ട്. ഞാൻ കലാശയത്തിന് വേണ്ടി 3 റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ 10 എന്റെ ഓർമ്മ ഇവിടെ നല്ല ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ചുണ്ടയിൽ വന്ന് നിരവധി ടൂർണമെന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മടപ്പള്ളി ബാലകൃഷ്ണൻ, കേരള പോലീസിന്റെ പ്ലെയേഴ്സ്, KSRTC അവരുടെ പ്ലെയേഴ്സ്, അങ്ങനെ കുറെ ടീമുകൾ കണ്ട് നല്ല ഇൻസ്പിറേഷൻ ഞാൻ കൊണ്ടായിട്ടുണ്ട്. ഹൈസ്കൂളിൽ വാരാവിയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഡിവിഷൻ കളികൾ തുടങ്ങി. ദേവഗിരി കോളേജിലാണ് ഞാൻ പ്രീഡിഗ്രി ചെയ്തത്. അവിടെ വലിയ ജിമ്മി ജോർജിന്റെ ടീമുമാരെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ ചാൻസ് ഇല്ല. പ്രീഡിഗ്രി കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് 1 പാരലൽ കോളേജിൽ പഠിച്ചു. അന്നേരം ആ സമയത്താണ് ചുണ്ടയിൽ ആക്റ്റീവ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഫാമിലി ടീം തന്നെ ഒരു 4-5 പേരുണ്ട്. കുട്ടിച്ചേട്ടൻ അടക്കമുള്ള MJ ജോസഫ് അടക്കമുള്ള എന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 5-6 പേരുണ്ട്. കണിയാമ്പളക്കൽ മത്തൻ, പട്ടാള സുഖെന്ന് പറയുന്ന MK സുകുമാരൻ, പണ്ടിവിടെ കളിച്ചിരുന്ന MK രാഘവൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ മെഡിക്കലോ സൂപ്രണ്ടായിട്ട് റിട്ടയർ ആയാളാണ്. അയാളുടെ അനുജനാണ് ഈ MK സുകുമാരൻ. പുള്ളി മിലിറ്ററിയിലായിരുന്നു. സുകുമാരൻ ഒരു അടിപൊളി കുഞ്ഞിക്കണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു പട്ടാളം കല്ലാനിക്കാണ്ട് സാറ്. പുള്ളി മിലിറ്ററിന്ന് പിരിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഈ ബോളെല്ലാം കൊണ്ടുവന്നരും. ഈ സുകുമാരനായാലും മിലിറ്ററിന്ന് വരുമ്പോൾ ബോൾ കൊണ്ടുവരും. അന്ന് സാമ്പത്തികമൊന്നും ഇല്ല ആർക്കും. പിന്നെ ഞങ്ങൾ നടന്നിട്ട് കമ്പല്ലൂരൊക്കെ പോകും. അവിടെ ഒരു ജോസഫ് സാറുണ്ട്, ഒരു രാഘവേട്ടനുണ്ട്. അവിടെ പോയി ഫ്രണ്ട്ലി മാച്ച് കളിക്കും. അവര് പിറ്റേ ഞായറാഴ്ച ഇങ്ങോട്ട് വരും. പിന്നെ തയ്യേനി പോകും, കോഴിച്ചാൽ, ഇങ്ങനെ പല ഭാഗത്ത് ഞങ്ങൾ പോകും. കടാകൊന്നിൽ പോകും. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളുടെ കളികൾ. അതിനുശേഷം ടൂർണമെന്റുകൾ ഞങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി. പഴയ തലമുറ ടൂർണമെന്റിൽ നിന്ന് പങ്കെടുത്ത് വിജയിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു കുറെ കാലത്തേക്ക്. പിന്നീട് ഞങ്ങൾ വരുന്ന ശേഷമാണ് ടൂർണമെന്റിൽ പങ്കെടുത്ത് വിജയിക്കാൻ തുടങ്ങിയത്. UPV പ്രഭാകരന് മികച്ച പ്ലെയർ ആയിരുന്നു ചുണ്ടയിലുണ്ടായിരുന്നത്. പിന്നീട് വിപുലമായ കോച്ചിങ് ക്യാമ്പുകളൊക്കെ വന്നു. പരിശീലകരായിട്ട് നമ്മുടെ ഉള്ളവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ശരിയായ കോച്ചിങ് കിട്ടിയിട്ടല്ലേ. അപ്പൊ ഇന്ന് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന ശേഷമാണ് എനിക്ക് ഒരു കോച്ചിങ് കിട്ടിയത്. സേതുമാധവൻ സാറാണ് എനിക്ക് ആദ്യമായിട്ട് കോച്ചിങ് തന്നത്. പെരിങ്ങോത്ത് ഒരു ടൂർണമെന്റ് അറ്റൻഡ് ചെയ്തു. അന്ന് അജാനൂർ ടീമിനോടാണ് ഞങ്ങൾ കളിക്കുന്നത്. ചുണ്ട ഷൈനി സാർ, ഞങ്ങൾ സ്വന്തം പ്ലേയേഴ്സേ ഉള്ളൂ. അജാനൂർ ടോമി കഴിച്ചിട്ടുള്ള ടീമിനോട് ഞങ്ങൾ 5 സെറ്റ് കളിച്ചു. അന്ന് റഫർ ചെയ്തത് പി വി ശ്രീധരനാണ്. പുള്ളി എന്നോട് ചോദിച്ചു നീ എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡിഗ്രിക്ക് പ്രയൽ കോളേജ് പഠിക്കാന്ന് പറഞ്ഞു. നീ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് പയനൂർ കോളേജിൽ അഡ്മിഷൻ ആക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സമ്മർ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പയ്യന്നൂർ വെച്ചിട്ട് 20 ദിവസത്തെ ക്യാമ്പ് അങ്ങനെ പയ്യന്നൂർ കോളേജിൽ കിട്ടി. പിന്നീട് ജോൺസൺ വന്നു. കടാങ്കുന്ന് ചന്ദ്രനൊക്കെ ഞങ്ങളുടെ ഒരു സമകാലികരാണ്. ഞങ്ങൾ നിരവധി ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങൾ ആവേശത്തോടെ ഞങ്ങളെ കളി കാണാൻ വന്നിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ട് ഞങ്ങളെ ആവേശത്തോടെ ഇങ്ങോട്ട് ജീപ്പിൽ ആനയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ഷൈനിങ് സ്റ്റാർ ചുണ്ട കേരളോത്സവം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. അന്ന് ഞങ്ങൾ ചെറുപഴം മുതല് ചെണ്ടയും കൂട്ടി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഓപ്പൺ വണ്ടിയിൽ പുളിങ്ങം വരെ പോയി തിരിച്ചു വന്ന് വലിയ മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടൂർണമെന്റിന് പോയാൽ വിജയിച്ച് വരുന്ന ഒരു ഹീറോ പരിവേഷത്തോടുകൂടിയാണ് ഞങ്ങൾ വരുന്നത്. ജയിച്ചാൽ നല്ല ഫൈറ്റാണ്. ഞങ്ങൾ കടാങ്കുന്ന് ചന്ദ്രനും ഞാനുള്ളതാണ് പ്രധാനമായിട്ടും ഫൈനലിൽ വരിക. ചന്ദ്രൻ നമ്മൾ സുഹൃത്താണ്. ക്ലബിന്റെ കളി എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാല് അന്ന് തന്നെ ചുണ്ടയിലുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടി ഓരോ കടകളിലിരുന്ന് ഇനി പോകേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ഒരു ജീപ്പിൽ 25 ആളൊക്കെ ഉണ്ടാവും. ബസ്സിന് എങ്ങനെയായാലും ആൾക്കാർ അവിടെ എത്തും. തലേ ദിവസം തന്നെ ഇതിന്റെ ചർച്ചകൾ ആരംഭിക്കും കടകളിൽ. കളി കഴിഞ്ഞ് വന്നാൽ അന്നും പിറ്റേന്നും ഇതിന്റെ ആവശ്യം, പിന്നെ അടുത്ത കളി ഉണ്ടെങ്കിൽ അതിന്റെ പ്ലാനിങ്. അങ്ങനെ എല്ലാ ദിവസവും ടൗൺ എപ്പോഴും സജീവമായിരിക്കും വോളിബോളിന്റെ കാര്യങ്ങളെ കൊണ്ട്.
1: കാലം മാറിയെങ്കിലും ഷൈനിങ് സ്റ്റാർസിന്റെ ആത്മാവിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. ഇന്നും ഈ ക്ലബ് ഗ്രാമത്തിന്റെ കൂട്ടായ്മയുടെ അടയാളമാണ്. ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ.
4: ക്ലബ്ബ് നടത്തി വരുന്നെന്ന് പറഞ്ഞാല് എന്റെ ചെറുപ്പകാലത്തിലൊക്കെ അമ്പലത്തിനും പള്ളിയൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പിരിവിന് പോകുന്നത് പോലെ വീടുകളിൽ ചെന്ന് കയറുമായിരുന്നു. ഓരോ ഏരിയ നമ്മൾ കൊടുക്കുമായിരുന്നു. ചുണ്ട, കല്ലംപ്ലാവ്, തൊട്ടിക്കുണ്ട്, മേലുത്താനി, വാഴക്കുണ്ടം, പുളിങ്ങം, ഈ ഏരിയയിലേക്ക് ഓരോ ടീമിനെ കൊടുക്കുമായിരുന്നു. വലിയ വലിയ സീനിയർ പ്ലെയറൊക്കെ ടൗണിലൂടെ പോകുമായിരുന്നു. വീടുകളിൽ പോയാൽ ഭയങ്കര സഹകരണമായിരുന്നു. അവരുടെ മാക്സിമം നമ്മൾ അവരൊരു 500 രൂപ തരുന്നോ 200 രൂപ തരുന്നോ ആരൊന്നും പ്രതീക്ഷിക്കാറില്ല. അത്രയും മാക്സിമം പൈസ അവർ തരും ഈ ക്ലബിന്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും. ആ ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതുവായൊരു സ്വത്തായിരുന്നു. ചുണ്ടയുടെ ഒരു സ്വത്തായിരുന്നു ഷൈനിങ് സ്റ്റാർ ക്ലബ്. ഭയങ്കര ഐക്യതയായിരുന്നു. ഇപ്പോഴും അതേ ഐക്യതയുണ്ട്. നമ്മൾ ആരൊക്കെ വരുന്നു പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ കറക്റ്റ് ജീപ്പും പിടിച്ച് അല്ലെങ്കിൽ നടന്നിട്ടോ ഓടിയിട്ടോ ആ സ്ഥലത്ത് 200 to 500 ആൾക്കാർ വരെ ചുണ്ടയുടെ കളി ഉണ്ടെങ്കിൽ അന്ന് അവിടെ എത്തിയിരിക്കും ചുണ്ടക്കാർ തന്നെ. ആ കാലത്ത് ഇവിടെ ഇത്ര വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയായാലും സമയത്ത് അവിടെ എത്തിച്ചേർന്നിരുന്നു. വൈകുന്നേരം കറക്റ്റ് 5 മണിക്ക് എല്ലാവരും ഗ്രൗണ്ടിലെത്തും. കാണാൻ അതുപോലെ വയസ്സായ ആൾക്കാർ നടക്കാൻ പറ്റുമെങ്കിൽ ആ ഗ്രൗണ്ടിൽ വന്ന് ഇരിക്കുമായിരുന്നു. രാജുവിന്റെ അച്ഛനായ മത്തായി ചേട്ടൻ, ജോബിച്ചേട്ടന്റെ അച്ഛനായ അപ്പൊ കുട്ടിൻചേട്ടൻ, അതുപോലെ അവരുടെ അനിയന്മാര്, കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഓഡിയൻസ് ആ പുറത്ത് എപ്പോഴും ആ ബെഞ്ചുകളിൽ ഉണ്ടാവുമായിരുന്നു.
1: ചുണ്ട സ്വദേശി സജേഷ്.
5: ഞാനിവിടെ പഠിച്ചത് ചുണ്ടയിലാണ്. ചുണ്ടയിൽ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട ഉടനെ തന്നെ ഗ്രൗണ്ടിൽ പ്രസന്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കളി കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പഴയ പ്ലേയേഴ്സ് നിറയെ ഉണ്ടായിരുന്നു. അവരെ ട്രയൽ ഐഡി കാണാൻ തന്നെ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. വോളിബോളിൻ്റെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ചെറുപ്പത്തിൽ തൊട്ട് ഒരു 5-6 ക്ലാസ് തൊട്ട് വോളിബോൾ ഗ്രൗണ്ട് തന്നെ ആയിരുന്നു. പിന്നെ രാജുവേട്ടൻ അത് കോച്ചിങ് ക്യാമ്പുകളും പല പല കോച്ചിങ് ക്യാമ്പുകളൊക്കെ തരുമായിരുന്നു ഇവിടെ. അങ്ങനെ അതുകൂടെ വോളിബോൾ പഠിച്ചെടുത്തു. നേരെ പ്രീ ഡിഗ്രിക്ക് വേണ്ടി പിന്നെ ചുണ്ടയിൽ നിന്ന് പയ്യന്നൂർ കോളേജ് പോയി. പയ്യന്നൂർ കോളേജ് ടീമിൽ കയറി വോളിബോളിന്റെ ബേസിൽ തന്നെ ജോലി കിട്ടി. MRC പോയി. ആർമിയിലായിരുന്നു, ഊട്ടിയിലായിരുന്നു. അങ്ങനെ പോയി സെറ്റിലായി. പഴയ കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞാൽ പഴയ ജോ പ്ലേയേഴ്സിനെ കണ്ടു തുടങ്ങിയാൽ അവരുടെ ആ ക്രേസും ഇന്നത്തെ കുട്ടികളുടെ അത് കാണുന്നില്ല. ടൈം പങ്ക്ച്വാലിറ്റി അത് പണ്ടൊന്നും ഞങ്ങൾ ഗ്രൗണ്ടിൽ ഒരു കോളത്തിൽ നിൽക്കാൻ പറ്റില്ല. ഒരു സ്പേസ് ഒന്ന് സർവീസ് ചെയ്താൽ കിട്ടിയാൽ ഭാഗ്യം.
1: വോളിബോൾ മത്സരങ്ങൾ വന്നാൽ ചുണ്ട മുഴുവൻ ഒരാഘോഷമാവും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ ആവേശം. ആ ഓർമ്മകൾ കൂടി ചേർന്നാണ് ഇന്നും ഈ ക്ലബിനെ ജീവനോടെ നിലനിർത്തുന്നത്. ചെറുപുഴയിലെ ചുണ്ട ഷൈനിങ് സ്റ്റാർസ് ക്ലബിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഭാരവാഹികളും മുൻകാല താരങ്ങളും. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
8: 7000 ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
7: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
8: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: ആകാശവാണി കണ്ണൂർ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
9: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:66:29 മലബാർ എക്സ്പ്രസ് 50 മിനിറ്റും 1:63:47 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 9 മിനിറ്റും 1:60

0: 43:45 നേത്രാവതി എക്സ്പ്രസ് 1:37 1:22:01 ലോകമാന്യതിലക് തിരുവനന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് 46 1:65:11 KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 33 വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ May 24 ഞായറാഴ്ച രാവിലെ 10 കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൈൽസ് പരിശോധനാ ക്യാമ്പ്. 4904871.
4: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
6: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
5: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ May 24 ഞായറാഴ്ച രാവിലെ 10 കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. 4904871447.
7: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
8: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
7: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
8: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
7: ഫോൺ 8590460017.
8: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
9: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
10: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42 കണ്ണൂരിനൊപ്പം കൊയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
14: ലാപ്ടോപ്പോ?
13: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
15: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
16: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
17: ഡൽഹിയിൽ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന സുനാ ഹെ.
18: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സെ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹെ.
17: इससे आपका घर सूर्य घर बन जाता है। माने बिजली बिल जीरो, और अतिरिक्त बिजली पैदा हुई तो बिजली ग्रिड को बेचकर पैसे भी कमा सकते हैं। तो बैठे क्यों हो, अभी रजिस्टर करो PM सूर्य घर .gov.in पर।

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: എപ്പോഴും കുളിരുന്ന കാവ്, ഗായകൻ എം ജി ശ്രീകുമാർ. ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, സംഗീതം KP ഉദയഭാനു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: പൂവുകളെ, ഓണനാളിൻ പുളകങ്ങളെ, ഗായത്രി ശ്രീകൃഷ്ണൻ പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മാനത്തൊരു മന്ദാരക്കാവ്, പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്, ചുനക്കര രാമൻകുട്ടിയുടെ രചന, ഈണം KP ഉദയഭാനു.

0: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
0: നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക കോളേജ്, കെ ഐ ആർ എഫ് റാങ്കിംഗിൽ 14th സ്ഥാനം.
1: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.

0: പതിനൊന്ന് എയ്ഡഡ് യു ജി കോഴ്സുകൾ, എട്ട് അൺ എയ്ഡഡ് യു ജി കോഴ്സുകൾ,
1: നാല് എയ്ഡഡ് പി ജി കോഴ്സുകൾ, രണ്ട് അൺ എയ്ഡഡ് പി ജി കോഴ്സുകൾ.
0: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
1: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902000649446267 60.
2: മുകിലെ മണിമുകിലെ കെ പി ഉദയഭാനു പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: സംഗീത മാധുരിയിൽ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 2,86,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേരെ നിയമിച്ച് ഉത്തരവിറക്കി. ടി ശ്രീകുമാറാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി രാവിലെ കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തുന്നതായി കത്തിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം. പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പ്രൊഫഷണൽ നാടക നടനും ഗായകനും പ്രഭാഷകനുമായ കെ പ്രദീപ് കുമാർ. കെ പ്രദീപ് കുമാർ, പ്രൊഫഷണൽ നാടക നടൻ, പ്രഭാഷകൻ, ഗായകൻ, ഇപ്പോ BSNL ഉദ്യോഗസ്ഥനാണ്. എന്താണ് അഡ്രസ് ചെയ്യേണ്ടെന്ന് അറിയില്ലാത്രയും ഉണ്ടല്ലോ. അപ്പോ താങ്കൾക്ക് പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പൊ ഈ കലാകാരൻ എന്ന നിലയിലുള്ള തുടക്കം ഒന്ന് പറഞ്ഞു.

0: കലാകാരൻ എന്നുള്ള രീതിയിലുള്ള തുടക്കം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഓർമ്മ നമ്മളിലേക്ക് വരികയല്ലേ. ഓർമ്മയുടെ ആക്ച്വലി ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഗാനം പാടി, ആ പാട്ട് പാടിയത് ഇന്നതാണ് എന്ന് ഓർമ്മ വരുന്നത് പിന്നീട് അമ്മയും അതുപോലെയുള്ള ടീച്ചേഴ്സും നീ ഇത് പാടിയല്ലോ എന്ന് പറയുമ്പോഴാണ്. പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആ പാട്ടുമായിട്ടൊന്നിങ്ങനെ മുന്നോട്ട് പോകും. അത് മന്ത്രമോതിരം മായാമോതിരം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പക്ഷെ അന്ന് പാടിയത് അറിയാലോ, നമ്മുടെ ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന്റെ എത്രത്തോളം അർത്ഥം വെച്ചിട്ടാണോ അങ്ങ് പാടി പാടിയപ്പോഴും ഒരു സമ്മാനം ലഭിച്ചു. ആ സമ്മാനം ഒരു കണ്ണാടിയായിരുന്നു, അത് ഓർമ്മയുണ്ടല്ലോ. ഒരു കണ്ണാടി മുഖം നോക്കുന്ന സ്റ്റീലിന്റെ ഫ്രെയിം ഉള്ളത്, അതിന് ആ ഓർമ്മ വല്ലാണ്ട് കൂടിയതിന്റെ പ്രധാന പ്രത്യേകത, ആ കണ്ണാടിയായി വീട്ടിൽ വന്നപ്പോൾ അച്ഛന്റെ അടുത്ത് നല്ല മുട്ടനടിയാണ് കിട്ടിയത്. കാരണം വളരെ കഷ്ടപ്പാടും പ്രാരബ്ധമുള്ള ഒരു കുടുംബമായിരുന്നു എന്റേത്. ഞങ്ങൾ മൂന്നാം പീടിക എന്ന് പറയും കണ്ണൂര് മൂന്നാം പീടികയിലെ ലൈൻ മുറിയിലായിരുന്നു താമസിച്ചത്. അവിടെ അടുത്തുള്ള കാനത്തൂർ യു പി സ്കൂളിലായിരുന്നു പഠനം. അപ്പൊ കഷ്ടപ്പാടും പ്രാരബ്ധമുള്ള സമയത്ത് അച്ഛൻ ഞാൻ വല്ലാത്ത കുരുത്തക്കേടുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് അമ്മ പറയപ്പെടുന്നു. ഇത് പറയാൻ കാരണം ഞാൻ ഈ സ്ലേറ്റ് പൊട്ടിച്ചിട്ടാണ് വരുന്നത്, അതാണ് വിഷയം. കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ സ്ലേറ്റ് പൊട്ടിയത് കൊണ്ട് നല്ല അടി കിട്ടി. അപ്പൊ ഈ മന്ത്രബോധനം എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴപ്പോ അത് ഓർമ്മ വരും. മാത്രമല്ല അച്ഛനൊരു ഗുണം കൂടിയുണ്ട്, അടിച്ച ദിവസം കണ്ണൂര് ക്വാളിറ്റിയിൽ പോയിട്ട് ഒരു പൊറോട്ടയും ബീഫെല്ലാം വാങ്ങി തന്നൊരു സിനിമയും കാണിച്ചു തരും. അങ്ങനെ യാദവ് കി ബാറാത്ത് എന്ന സിനിമ ആദ്യമായി കണ്ടു, അല്ല അച്ഛൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ അത്ര നമുക്കൊന്നും അറിയില്ല, അച്ഛൻ ആ സിനിമ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ അവർ അടി കിട്ടിയാൽ ഇങ്ങനെ ഒരു നല്ല ഗുണമുണ്ട്,
1: ഉള്ളിലൊരു സന്തോഷമായിരിക്കും. കാലകയ്യും ഒക്കെ വേദനിക്കുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോ ഇനിയിപ്പോ ഒരു സിനിമയായിട്ടോ നമ്മള് ബിരിയാണിയായിട്ടും കിട്ടിയാലോ എന്ന് പറഞ്ഞു.
0: അതുപോലെ അതുപോലെ ആ പാട്ട് മന്ത്രമോതിരം മായമോതിരം എന്നുള്ള പാട്ട് ഓർക്കുമ്പോഴേ അച്ഛന്റെ ആ ഒരു ദേഷ്യവും, പിന്നീട് എല്ലാവരും സ്കൂളിൽ മന്ത്രമോതിരം എന്നെല്ലാം വിളിക്കുന്നവര്, അങ്ങനെയാണ് ഈ പാട്ടാണ് ഞാൻ പാടിയെന്ന് ഓർമ്മ. പക്ഷെ അല്ലാതെ ഇത്രമാത്രം ഓർമ്മ എങ്ങനെയാന്ന് ചോദിച്ചാല് അങ്ങനെയാണ് ആ ഓർമ്മ.
1: കുറെ ഗാനങ്ങള് മനസ്സിലുണ്ടാവും, പക്ഷെ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഇത് പാടി. താങ്കളെ സംബന്ധിച്ച് അതാണ്, പക്ഷെ കേൾക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവരുടെ മനസ്സില് ഇപ്പൊ പ്രദീപ് കുമാർ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഈ പാട്ടിലൂടെ ആയിരിക്കും നിങ്ങൾ ഓർമ്മിക്കപ്പെടുക. അപ്പൊ അത് തന്നെ ആവട്ടില്ല ആദ്യത്തെ പാട്ട്.
0: അതെ, അതെന്റെ ഒരു ഇഷ്ട, അതെന്റെ മനസ്സിലെ ഓർമ്മകളിൽ വല്ലാതെ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ്. അത് തന്നെ ആവട്ടെ, സന്തോഷം.

0: പഠിത്തഗാനം
1: അടുത്തത് ഈ പറഞ്ഞ പോലെ എന്റെ ഓർമ്മയിൽ അച്ഛൻ എങ്ങനെ തങ്ങി നിൽക്കുന്ന വെച്ചാല് സംഗീതം പഠിച്ചിട്ടൊന്നുമല്ല അച്ഛൻ പാടും. പറഞ്ഞ പോലെ അച്ഛൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു, ഡിപ്പാർട്ട് ഓഫ് ടെലികോം അല്ലേ. അച്ഛന് ഈ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആസ്മ. പക്ഷെ പണ്ട് ആസ്മ എന്നല്ല പറയുക, അതിന് ഏക്കം എന്ന് പറയും. അതാണ് ഏക്കം കിട്ടിയത്. അത് രണ്ട് രീതിയിൽ ആള് പറയും, ഒരു തമാശ പോലെയും പറയും, ഗൗരവത്തിലും പറയും. ഇപ്പൊ ഏക്കം കാണാറില്ല. അപ്പൊ അന്ന് കഷ്ടപ്പാട് ആ ഒരു സമയത്ത് അച്ഛൻ പാട്ട് പാടും. അന്നേരം അച്ഛൻ ഈ മാരി വില്യം തേന്മലരെ അത്യാവശ്യം മനോഹരമായി പാടുന്ന പറഞ്ഞാൽ ഇപ്പോഴും കെ എസ് ജോർജിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴും അച്ഛനെ വല്ലാതെ അത് ആ ശബ്ദം തന്നെയാണ് അച്ഛൻ്റെ. അപ്പൊ അച്ഛൻ്റെ ആ ഒരു ഗാനം എന്നെ അതുകൊണ്ട് അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ മനസ്സിലുള്ള ഒരു ഗാനം തന്നെയാണ് മാരിയ വില്യം തേന്മലര്. അതിൽ അച്ഛന്
2: അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂന്നു മഴ വില്യം തേന്മലർ.

ആ എന്ന് പാടുമ്പോ അതിന്റെ ഒരു ഭാവം നമുക്കൊന്നും അങ്ങനെ കഴിയില്ല. അച്ഛൻ പാടുമ്പോൾ അത് കറക്റ്റാണ്. അതൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. അച്ഛന് വേണ്ടിയിട്ട് ആ ഗാനം മാരിയെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കും.

0: പിന്നെ നിങ്ങൾ എത്ര മക്കളാണ്?
1: ഞങ്ങള് മൂന്ന് മക്കളാണ്. ഞാൻ മൂത്തത്, രണ്ട് അനുചിറ്റിമാർ. ഒരാള് കീഴാറ്റൂര്, ഞങ്ങൾ തറവാട് കീഴാറ്റൂരാണ് മാഡം. ഒരാള് കീഴാറ്റൂര് താമസിക്കുന്നു, ഒരാൾ ഇളയാവൂര് താമസിക്കുന്നു. ഷീബിയും സീനിയും മക്കളും കാര്യങ്ങളായ അവര് അങ്ങനെ പോകുന്നു. ഞാൻ മാത്രമാണ് കണ്ണൂര് കക്കാട്. പിന്നെയുള്ളത് രളേമിയും എന്റെ അനുജന്മാരുമാണ്. മൂന്ന്, അത് എന്റെ അനുജന്മാർ പറയാം. ഞങ്ങൾ കുടുംബത്തിൽ രണ്ട് പേരേ ഉള്ളൂ അമ്മക്ക്. അപ്പൊ രണ്ടു പേര് എന്ന് പറഞ്ഞാൽ അമ്മ ഇളയമി. അപ്പൊ സന്തോഷ് കീഴാറ്റൂര് പലപ്പോഴും എന്റെ അനുജന്മാർ പറയുമ്പോൾ നേരെയാണോ ചോദിക്കുമ്പോൾ ഒരു പറയുമ്പോൾ നേരെയാണോ, അല്ല, പക്ഷെങ്കിൽ നേരെ പോലെയാണ് എന്നുവെച്ചാൽ ഒരു ഒരേ ഒരു തറവാട്ടിൽ അങ്ങനെ അങ്ങനെ രണ്ടു പേർക്കുള്ള രണ്ടുപേരുടെ മക്കൾ മാത്രമേ ഉള്ള ഒരു ചെറിയ കുടുംബമായിരുന്നു. പിന്നെ ബിജുമോനും നമ്മൾ സുധീഷും അങ്ങനെ അനുജന്മാർ, ഇതൊക്കെ അനുജന്മാർ തന്നെയാണ്. അപ്പൊ അല്ലാത്തൊരു നമ്മുടെ ബന്ധങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
0: അടുത്ത പാട്ട്,
1: അടുത്ത പാട്ട് പറയുമ്പോൾ ഞാൻ പറയുമ്പം ഒരു ദൈന്യത മാത്രം, അതായത് ഫീലിംഗ് മാത്രമായി പോകുന്ന സംശയമുണ്ട് കേട്ടോ. അങ്ങനെയല്ല, നമ്മളൊക്കെ കാലങ്ങൾ പറയുമ്പോൾ ഈ ഗൃഹാതുരത്വം വല്ലാണ്ട് വേട്ട. പ്രത്യേകിച്ച് ഞാനിപ്പോൾ 60 കടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ കാലങ്ങളെ നമ്മൾ വല്ലാതെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കഷ്ടപ്പാട് നിറഞ്ഞ കാലം എന്ന് പറയുമ്പോൾ പണ്ട് പാട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ആകാശവാണി റേഡിയോ, അതും റേഡിയോ എല്ലാ വീട്ടിലും ഇല്ല. എനിക്ക് എന്റെ വീട്ടിൽ ഒരു നെൽക്കോന്റെ പണ്ടത്തെ ഒരു റേഡിയോ ഉണ്ട്, അത് ബാറ്ററിയിൽ ഇട്ടിട്ട് ആക്കുന്നത്. പക്ഷേങ്കിൽ ഈ കാസറ്റുകൾ ഇറങ്ങുന്ന ഒരു കാലം, ആ കാസറ്റുകളിലെ ഗാനങ്ങൾ വല്ലാതെ ഇന്നത്തെ ആൽബം, ഇന്ന് വിഷ്വൽ മൂഡിലാണല്ലോ ആൽബം, അന്ന് അങ്ങനെയല്ല. അന്ന് കാസറ്റ്, ഓഡിയോ കാസറ്റ്, അപ്പൊ തരംഗിണി കാസറ്റുകൾ അന്നേരം ഇറങ്ങുന്ന സമയത്താണ് ഒരു ഗാനം എന്നെ വല്ലാതെ അങ്ങോട്ട്, അതിപ്പോഴും ആ പാടുമ്പോൾ ആ സ്ഥലം എത്തുമ്പോൾ വല്ലാത്തൊരു മൂഡ് വരും. കാരണം ആ പാട്ടൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിലെ ടാപ്പ് റെക്കോർഡർ പാടി അന്നേരം അലക്കും കല്ലിൽ ഇരുന്നിട്ടാണ് പഠിക്കുക. അപ്പൊ അവിടെ ഒരു കുറുമ്പ് അവര് കാണിക്കും, ഞാനിത് കേൾക്കുന്നുണ്ട്, അവരും ചെങ്ങനെ ഓഫാക്കും, സ്നേഹക്കേടുകൊണ്ടല്ലോ കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അതിലെ ശ്രീകുമാരൻ തമ്പി മാഷ്ടാ ഒരു വരി മാഡം ഓർക്കുന്നുണ്ടോ നിങ്ങൾ?

0: കേൾക്കെ മയങ്ങുന്ന വാമനന്മാർ, അവർ കോണക്കോടിയായി നീ വാ വാ വാ.
1: ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോ ഓണത്തിന്റെ ഐശ്വര്യവും ആഘോഷവും മാത്രം കാണാതെ സമൂഹത്തിലെ പിന്നോക്ക ജീവിതങ്ങളുടെ വേദനയും വിശപ്പും ഓർമ്മിപ്പിക്കുന്ന ശക്തമായ വരികളല്ലേ. പൂക്കളമിടാൻ പൂമുറ്റമില്ലാത്തവരുടെ, ഓണസദ്യയുടെ മണം നിറയുന്ന ഓണക്കാലത്ത് വയറിന്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ എന്നൊക്കെയാണ് ഈ ഗാനത്തിൽ പറയുന്നത്. വിശപ്പിന്റെ ദാരുണതയിലേക്ക് നമ്മെ നയിക്കുന്ന ഗാനം. പറഞ്ഞു വന്നപ്പോൾ അവരെ ഓർത്ത് താങ്കൾക്ക് വാക്കുകൾ മുറിഞ്ഞു പോയതുകൊണ്ട് ഞാൻ പൂർത്തിയാക്കി.

0: പിന്നെ അങ്ങനെ പോയി കോളേജ് ജീവിതത്തിലേക്ക് കടന്നു. പക്ഷെ ഇതിനിടയിൽ എനിക്ക് ആകാശവാണിയോട് വലിയ കടപ്പാടുണ്ട്. ഇന്നൊക്കെ കുട്ടികളായാലും അവരൊക്കെ സെലിബ്രിറ്റികളും പോപ്പുലർ ആവുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് അല്ലേ? അന്ന് ആകാശവാണിയിലാണ് നമ്മൾക്ക് സെലിബ്രിറ്റികളാവുന്നത്. അപ്പൊ ആകാശവാണിയിലൂടെ ഒരു ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയേണ്ട, ജീവിതത്തിൽ കിട്ടാവുന്ന ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്, വിലപ്പെട്ട അവാർഡാണ്. അങ്ങനെ ആദ്യമായി ലഭിച്ചത് ആകാശവാണിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോണോ ആക്ടിലായിരുന്നു എന്റെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ടിങ്ങനെ തുടങ്ങിയെങ്കിലും ഞാൻ ഒരു ആക്ടർ അല്ല, അത് മോണോ ആക്ട്, അഞ്ചാം തരത്തിൽ പഠിക്കും മോണോ ആക്ട്. അതൊരു ബദൽ, ഒരാൾ ബദലായിട്ടാണ് ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ ജനലിലൂടെ നോക്കി കാണും. അങ്ങനെ അവനെന്തോ ഒരു വരാൻ പറ്റാത്ത, യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കൊരു അവസരം കിട്ടി. ആ അവസരത്തിൽ ഞാൻ മോണോ ആക്ട് ചെയ്തു. അപ്പൊ മോണോ ആക്ട് ചെയ്ത് അങ്ങനെ സമ്മാനം ലഭിച്ചപ്പോ കാൻകാവിൽ സാറിലെ എന്നൊക്കെ ഈ റേഡിയോ നാടകത്തിലെ ശബ്ദം കൊണ്ട്
1: കോഴിക്കോട്
0: നിലയത്തിൽ അങ്ങനെ അച്ഛനാണ്, അച്ഛനും കൂട്ടി കോഴിക്കോട് നിലയത്തിൽ പോയിട്ട് ആദ്യമായിട്ട് ആകാശവാണിയിൽ, അങ്ങനെ ആകാശവാണിയിൽ നിന്നാണ് പിന്നീട് തുടർന്ന് ആകാശവാണി തന്നെ ഒരു അവസരം, ഒരു ചരിത്ര നാടകം കണ്ണൂരിൽ അവർ കോഴിക്കോട് നിലയത്തിന്റെ ഭാഗം ഇതിൽ നമ്മുടെ കലാമണ്ഡലം മാനേജർ ടീച്ചറുടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇതിലും എനിക്കൊരു ശബ്ദം നൽകാനുള്ള അവസരം ലഭിച്ചു. ഇതൊക്കെ ആകാശവാണിയുടെ എന്റെ ഡെഡിക്കേഷനാണ്. അപ്പൊ എന്റെ വീട്ടുകാർക്കും അങ്ങനെയാണ്, വീട്ടിലെ രണ്ട് റേഡിയോ ആണ്.

0: ഒന്ന് ഫ്രിഡ്ജിന്റെ മുകളിൽ, ഒന്ന് അമ്മയുടെ റൂമിലും, രണ്ട്
1: റേഡിയോ. എല്ലാവർക്കും കേൾക്കാനാണ്,
0: എല്ലാവർക്കും കോമൺ ആയിട്ട്. അമ്മക്ക് മാത്രം കേൾക്കാൻ അമ്മയുടെ റൂമിലൂടെ രണ്ട് റേഡിയോ ഇപ്പോഴും. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരെയും നന്നായിട്ട് അറിയാം. മാത്രം അവർക്ക് ഇവിടുന്ന് ഒരു ക്വിസ് മത്സരത്തിൽ രണ്ടുപേർക്കും സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയോട് ബന്ധം പറയണല്ലോ,
1: ആകാശവാണി ടെലിക്യൂസ്,
0: ടെലിക്യൂസിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഈ അവസരത്തിൽ ഞാനത് ഓർമ്മിക്കണ്ടേ. അങ്ങനെ ആകാശവാണി എപ്പോഴും റേഡിയോ തുറ റേഡിയോയിൽ ഇങ്ങനെ ഈ ഗാനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ആകാശവാണിയിലൂടെയാണ് നമ്മളൊക്കെ പാട്ടുകളുടെ വരികൾ, നമ്മൾ പാട്ടുകൾ പഠിക്കുന്ന ആകാശവാണിയിലൂടെയാണ്. കാസറ്റ് ഇതൊക്കെ പിന്നീടാണ്. അപ്പൊ അന്നേരെ എന്റെ മനസ്സിൽ പതിഞ്ഞൊരു ഗാനമാണ് അനഘസങ്കൽപ്പ. ഇത് ഇപ്പൊ അന്നേരം ഒന്നും പറഞ്ഞല്ലോ, വലിയ വരികളും കാര്യങ്ങളുടെ അർത്ഥങ്ങളും ഒന്നും ഇല്ല. അങ്ങനെ പാട്ടുകളല്ല, സുഖമുള്ള പാട്ടുകളും കേൾക്ക് മനസ്സിനല്ലാതെ ഇങ്ങോട്ട്. പക്ഷെ ഈ അടുത്ത കാലത്താണ് ആ പാട്ടിന്റെ ഡെപ്ത്, അത് പ്രത്യേകിച്ച് പി ഭാസ്കരൻ മാഷിന്റെ സുവർണ ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഈ ഗാനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഓഡിയൻസിന്റെ ഒരു അറ്റൻഷൻ, അതുപോലെ ഈ ഗാനം സുഹൃത്തുക്കളുടെ ഇടയിൽ പാടുമ്പോൾ അവര് കാണിക്കുന്നവർ, അപ്പോഴാണ് ഇതിന്റെ ആ ഒരു

0: അണിയറ എന്ന് ഭാസ്കര മാഷ്ടെ പൊതുവായ അദ്ദേഹത്തിന്റെ ഒരു നാടൻ ശീല വരികളിൽ എത്രയോ വ്യത്യസ്തമായ സംസ്കൃത പദങ്ങൾ കൂടി എന്ന ഒരു ഗാനമാണ്. എനിക്കതൊരു ഭാസ്കർ മാഷ്ടെ രചനയിലെ ഒരു വ്യത്യസ്തമായ ഗാനം, അതുപോലെ ദേവരാജ മാഷ്ടെ
1: രണ്ടുപേരും കൂടെ ചേർന്ന് വയലാറിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഈണങ്ങളൊക്കെ ഒരു അനാഥമായി പോയോ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്ന സമയത്താണ് ഈ ഭാസ്കര മാഷ് ശ്രീകുമാരൻ തമ്പിയൊക്കെ കൂടെ ചേർന്ന് ദേവരാജൻ മാഷുമായിട്ട് ചേർന്നിട്ട് നല്ല നല്ല ഗാനങ്ങൾ ഒരുക്കിയില്ലേ. എടുത്തു പറയുന്ന ഒരു ഗാനമാണ് അനക്ക സങ്കല്പം.
0: ആ ഗാനം എന്റെ സുഹൃത്തുക്കൾക്കും ഇഷ്ടമാണ്. അത് എന്റെ സുഹൃത്തുക്കൾക്ക്, എന്നെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആ ഗാനം കൊടുത്താൽ വലിയ സന്തോഷമാണ്.

0: സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം നമുക്ക് ജീവിതം എത്ര കൊല്ലം ജീവിച്ചു വന്നപ്പം പല അവസരങ്ങളിലും പുതിയ പുതിയ സൗഹൃദങ്ങളിലേക്ക് പോകും. അപ്പൊ എപ്പോഴും ഇന്നും കൊണ്ടു നടക്കുന്നത് പണ്ട് കാലത്തുള്ള സൗഹൃദങ്ങളാണ്. അതെങ്ങനെ അതിനെ എങ്ങനെ പറയുന്നു?
1: അതെ, സൗഹൃദം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബെഞ്ചിലിരുന്ന് ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ ഒന്ന് അഞ്ചാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഓരോ ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ അത് അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ അന്നേരം നമുക്ക് ശരിക്കും പറയാം എല്ലാ മുഖങ്ങളൊന്നും ഓർമ്മ വരില്ല. നമ്മൾ അടുത്ത ഒന്നോ രണ്ടോ ഇടത്തും വലത്തൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മൾ ദ്രോഹിച്ച കുട്ടിയാണ്. അന്നേരം പിച്ചൊന്നും കോമ്പസ് എല്ലായിടത്ത് കുത്തിയ സുഹൃത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ. പക്ഷെ ഇപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൽ ഈ കൂട്ടായ്മ നമ്മൾ പറയുന്നത് എന്താ പറയാ, ഇത്ര സ്റ്റുഡൻസ് കൂട്ടായ്മകൾ കുറെ ഇങ്ങനെ വന്നു, അങ്ങനെ സൗഹൃദങ്ങൾ വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തോട് നമുക്ക് എപ്പോഴും ഒരു തുണയായി വരുന്ന നല്ല ബന്ധങ്ങൾ, അതിനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളത് ഇപ്പോഴും ഞാൻ ആ നിലയിൽ തന്നെ അവരെന്നെയും ഞാൻ അവരെയും കാണുന്നുണ്ട്. പക്ഷെ അതിൽ ചിലരൊക്കെ വിട്ടുപോയിട്ടുണ്ട് മാഡം. അത് ചിലരുടെയൊക്കെ വിടവാങ്ങല് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിലും ഒരു വളരെ മനസ്സിലും വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദമൊക്കെ വളരെ ആകസ്മികമായ ഒരു അനൂപ് എന്ന് പറഞ്ഞ് അനൂപ് ഒരു വേറൊരു ജിതേഷ് സാറുണ്ട്. ഈ സാറൊക്കെ പോയപ്പോഴേ നമ്മളെ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കലോ അതൊന്നുമല്ല, അവരുടെ ഒരു

0: സൗഹൃദ മനസ്സിൽ സ്നേഹം ദേഷ്യപ്പെടാറുണ്ട്, അതോടൊപ്പം തന്നെ സ്നേഹിക്കാറുണ്ട്. അങ്ങനെയുള്ള വരുമ്പോൾ എന്നെ പണ്ട് എന്നെ കുറെ മുമ്പേ വരാ എന്റെ മനസ്സിലേക്ക് ഈ സൗഹൃദത്തിന്, അതായത് എന്റെ നഷ്ടങ്ങൾക്ക്, എന്നെ സ്നേഹിച്ചവരുടെ നഷ്ടങ്ങൾക്ക് എനിക്ക് എപ്പോഴും വല്ലാണ്ട് സങ്കടം വരുന്ന ഒരു ഗാനാണ്. ബിച്ചു തിരുമേലയുടെ രചനയിൽ രവീന്ദ്ര മാഷ്ടെ ചിരിയോ ചിരിയിൽ ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ.
1: ഇതുവരെ ഈ കൊച്ചു

0: ചിലപ്പോ നമ്മള് പാടി പാടി വരുമ്പോ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ചില പാട്ടുകളുണ്ട്. എനിക്കൊന്നും ഇത് അങ്ങനത്തെ ഒരു പാട്ടാണ്, അല്ലെങ്കിൽ വരികൾ കംപ്ലീറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയില്ല പാടി വരുമ്പോ.
1: രണ്ടു വരികൾ നിർത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ പോകും.

0: പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായകനും നാടക നടനും പ്രഭാഷകനുമായ കെ പ്രദീപ് കുമാറിന്റെ ഇഷ്ടഗാനങ്ങൾ.
1: പിന്നെ ഞാൻ പറഞ്ഞത് കോളേജ് ജീവിതത്തിന്റെയാണ്. കോളേജ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ പാടുന്നത് അതും ഒരു ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു ഗാനമാണ്. അതെന്താ ഓർമ്മകളിൽ നിൽക്കുന്ന പറഞ്ഞാല് സിറ്റുവേഷനേക്കാൾ ഉപരി അത് ആ സിനിമ കാണാൻ പോയത്. കാരണം ഞങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന സമയമുണ്ട്. അച്ഛന് ബോണസ് കിട്ടുന്നത് ഈ നവരാത്രി ആ സമയത്താണ്. ഇന്ന് ഞങ്ങൾക്ക് ബോണസ് ഇല്ല കേട്ടോ, അത് അറിയാതിരിക്കാൻ വയ്യ. അന്ന് അച്ഛന്റെ ഈ ബോണസിന് കാത്തിരിക്കുക. അതിനെന്താ ഗുണം? ഭാരതി ഹോട്ടലിലെ മസാല ദോശയും സംഗീത ടാക്കീസോ അല്ലെങ്കിൽ അടുത്ത ടാക്കീസ് ഒരു സിനിമ, അത് സെക്കൻഡ് ഷോ. ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് നടന്നിട്ടാ വരിക. മാഡം ആലോചിക്കണം, സംഗീത ടാക്കീസ് കക്കാടേക്ക് ഞങ്ങള് അമ്മയും അച്ഛനും മക്കളും നടക്കും. അങ്ങനെ ഒരു കണ്ട സിനിമയാണ് ശങ്കരാഭരണം. ആ ശങ്കരാഭരണം കണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ പാട്ട് പഠിക്കുക, അമ്മ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ബാലൻ ഭാഗവതരെ ഏർപ്പാടാക്കി വീട്ടിലൊക്കെ വന്ന് ഒരു ഹാർമോണിയം അങ്ങനെയൊക്കെ പഠിക്കുന്നത്. അന്നേരമാണ് ഈ ശങ്കരാഭരണത്തിലെ പാട്ട് കോളേജിൽ പാടും. അപ്പൊ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, പൊന്നു സ്നേഹിത പാടരുത്, അന്ന് നീ സ്വരമായ ശ്രുതിയായി വീടരും പ്രേമഗാനമാണ് കോളേജിൽ അടിച്ചു പൊളിക്കുമ്പോൾ അതിനെന്നെ കൈമുട്ടലും കൂക്കലെല്ലാം ആയിട്ടില്ലേ. ആ സമയത്ത് ഞാൻ ഓങ്കാരനാഥ പാടുമ്പോൾ നീ അത് പാടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അതിനെന്നെ ഈ പഠിക്കാൻ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ഒരു ശശിയേട്ടൻ, അവരുടെ ടാപ്പ് റെക്കോർഡർ വീട്ടിൽ തന്ന് ഞാൻ രാത്രി വീട്ടിലിരുന്നത് ഈ നെൽക്കോന്റെ നിലത്ത് കടത്തി വെക്കുന്ന ഒരു ടാപ്പ് റെക്കോർഡർ, അതൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നു. പാട്ട് ഞാൻ വരികളെല്ലാം പഠിച്ച്, പക്ഷെ ഓർക്കണം നമ്മുടെ ആ സമയത്ത് പാടുന്നതും നമുക്കറിയണ്ടല്ലോ. പക്ഷെ ഞാൻ അത് പാടി. പക്ഷെ ആദ്യത്തെ എന്ന് പറയുമ്പോ ഞാൻ കൂക്കൽ വന്നു, രണ്ടാമത്തെ ഊവിനും കൂക്കൽ വന്നു.

0: ഇതൊക്കെ പാടുമ്പോൾ പൂർണ്ണമായി സൈലന്റ്. അതിൽ കിട്ടിയ ഒരു അവാർഡ് പറയാം, അങ്ങനെ പാടി നല്ല കൈമുട്ട് കിട്ടി. അപ്പോഴേക്ക് എന്റെ കുറച്ച് കുട്ടികൾ തന്നെ പാടണ്ടാതെ പ്രോത്സാഹിപ്പിച്ച അവരെങ്കിൽ ചായം വായിച്ചാൽ ക്യാന്റീനിലേക്ക് പോയി.
1: ബ്രണ്ണൻ കോളേജ്
0: കുറച്ച് കഴിയുമ്പോൾ രണ്ട് സിനിമസ്റ്റ് കുട്ടികൾ വന്നിട്ടു, നിങ്ങൾ പ്രദീപല്ലേ പേര്, സ്റ്റേജിലേക്ക് വന്നു. ഞാൻ എല്ലാം കൂടി ആ പാട്ട് വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അതേ സ്റ്റേജിൽ രണ്ടാമത് ഓങ്കാരനാഥ പാടാൻ പറ്റി. പിന്നെ അതിൽ പരം സന്തോഷവും സ്നേഹവും. അതുകൊണ്ട് ആ ഗാനം സ്പീഡ് അത് പാടിയെടുക്കുക, അറിയാലോ മേഡത്തിന്, അറിയാലോ പാട്ടിന്റെ അതിന്റെ ഗൗരവം.
1: അതിന്റെ അകത്ത് ആ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഉല്ലാസപൂത്തിരി അതൊക്കെ കൈയടിച്ച് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പം ഇളകുന്നത് നമ്മുടെ ശരീരമാണ്, പക്ഷെ ഇപ്പൊ പാടിയ പാട്ട് ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഇളകുന്നത് നമ്മുടെ മനസ്സാണെന്ന് അതിൽ
0: പറയുന്നുണ്ട്. ശങ്കരാഭരണമാണ് വീണ്ടും സാധാരണ ജനവിഭാഗങ്ങളിടയിൽ ഈ ക്ലാസിക്കൽ സംഗീതത്തിന്റെ ഒരു, അതായത് പിന്നീടുള്ള സിനിമകളിൽ ഒരു സെമി ക്ലാസിക്കൽ പാട്ട് നിർബന്ധമായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല മാഡം. ശങ്കരാഭരണത്തിന് ശേഷം എല്ലാ പടങ്ങളിലും ഒരു ക്ലാസിക്കലിനോടുള്ള ഒരു ആഭിമുഖ്യം, അത് ആ പടം അതിനുപകരിച്ചു. എസ് പി ഡ മാസ്മരിയ ശബ്ദവും അങ്ങനെ ഒരു ശങ്കരാഭരണത്തിനുള്ള ഒരു പ്ലസ് പോയിന്റ്. അപ്പൊ അത് മസാലദോശ ഓർമ്മ വരും, ഈ കോളേജും ഓർമ്മ വരും, ശങ്കരാഭരണത്തിൽ ഓങ്കാരനാഥ പാടും.

0: പ്രദീപ് സാർ എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് സംസാരിക്കുമ്പോഴറിയാം കുറെ നല്ല പാട്ട് ഒരുപാട് മനസ്സിലുണ്ട്, കുറെ മറ്റുള്ളവരോട് ഇങ്ങനെ കൂടുതൽ ഇപ്പൊ ഒരു പ്രഭാഷണം എന്നതിൽ പറയാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എന്നും നാടകമാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരാളോട്
1: സംസാരിക്കും.
0: അപ്പോ അതിലുള്ള കുറച്ച് അനുഭവങ്ങള്, പല സ്റ്റേജുകളിലും പല വേഷങ്ങള് ആടിയ ആ ഒരു ഓർമ്മകളെന്ന് പറയാമോ?
1: ഞാന് നാടകം ആദ്യമായി ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ നാടകം തന്നെയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. സ്വാമി അയ്യപ്പനായിരുന്നു എന്റെ ആദ്യത്തെ പ്രൊഫഷണൽ വേഷം, സ്വാമി അയ്യപ്പനാണ്. പിന്നീട് അത് കുറച്ച് വേദികളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂൾ പഠനമായി മുന്നോട്ട് പോയി. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി കലാജാഥയിൽ വന്നു. രാമചന്ദ്ര മുഖേരി മാഷും കൃഷ്ണ നമ്പൂരി വന്നു, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ ആയിരുന്നു. അവരുടെ കീഴിൽ ഒരു യൂണിവേഴ്സിറ്റി ജാഥ, അതിലെ സഫ്തർ ഹാഷ്മിയുടെ രാജാവിന്റെ ചണ്ടയിലെ രാമേശ്വർ എന്ന സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചപ്പോൾ അതിനൊരു വലിയ സ്വീകാര്യത. തുടർന്ന് സംഘചേതനയിൽ പഴശ്ശിരാജയുടെ സെക്കൻഡ് സീസണിൽ രജിത മധു എന്ന് പറഞ്ഞ അനുഗ്രഹീത നടിയുടെ അവരോടൊപ്പം ഒരു റോൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അതായിരുന്നു എന്റെ പ്രൊഫഷൻ നാടകവേദിയുടെ ഒരു ആ റോള്. ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അത് വലിയ, അത് പഴശ്ശിരാജ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. അവിടുന്ന് മുതൽ പിന്നെ സഖാവിലേക്ക് വന്നു. തുടർന്ന് സൂര്യപേട്ടായിരുന്നു എന്റെ യഥാർത്ഥ പറയേണ്ട ആ ഒരു നമ്മുടെ ഗോപിനാഥ് കോഴിക്കോട് സാറുടെ കീഴിൽ. അതിൽ കോമഡി റോളായിരുന്നു കൂടുതലും ചെയ്തത്. വേദിക്ക് മുന്നിൽ പ്രമുഖരായ വ്യക്തികളൊക്കെ, ഒരു പ്രാവശ്യം നാടകം കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് വന്നു, നാടകം കഴിഞ്ഞ് അണിയറയിലേക്ക് വരുന്ന കുഞ്ഞുണ്ണി മാഷി, ആ ചിരിപ്പിക്കുന്നവർ ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ചു കുഞ്ഞുണ്ണി മാഷ്. അപ്പൊ ചിരിപ്പിക്കുന്നവൻ ഏതാന്ന് പറഞ്ഞപ്പോ ഇതാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊരു അനുഭവം. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ നാടകം ചെയ്യാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു.
0: പിന്നെ പ്രധാനപ്പെട്ട നാടകങ്ങളുടെ പേരെന്ന് പറഞ്ഞ് അഭിനയിച്ചു,
1: പഴശ്ശിരാജ, സഖാവ്, സൂര്യാപേട്ട്. പിന്നീട് ഒരു ബ്രേക്ക് വന്നു. പിന്നീട് വീണ്ടും സംഘചേതനയിൽ തന്നെ ശ്രീനാരായണ ഗുരു, സുരേഷ് ബാബു ശ്രീസ്ഥയുടെ, അതൊരു ബദൽ ഒരാൾക്ക് പകരം എന്ന് വെച്ചാൽ അതിലൊരു തമാശ കൂടി പറയാം. ഞാൻ എന്റെ ഭാര്യ പറഞ്ഞല്ലോ കൂടാളിക്കാരത്തിയാണ്, സീന എന്നാണ് പേര്. ഞാൻ എപ്പോഴും മീശയിലും വെച്ചാൽ കട്ടി മീശയുള്ള ആളാണ്. 25 വർഷത്തിന് ശേഷമാണ് എന്റെ മീശ പഠിച്ചിട്ടുണ്ട് ഈ അടുത്ത്. ശ്രീനാരായണ ഗുരുവിൽ ഒരാൾക്ക് ബദൽ പഞ്ചാബിൽ അവർ അങ്ങ് പോകുമ്പോൾ ആൾക്ക് ഒരു പ്രശ്നം, അവർ ആ നടനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു ഓപ്ഷൻ സംഘചേതനക്ക് എന്നെ ഒന്ന് വിളിച്ചു ഒന്ന് ചെയ്യണം. അത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ പറഞ്ഞിരുന്നത് എന്റെ ഫാമിലിക്ക് കാണുന്നത്. അപ്പൊ ഞാൻ ശ്രീനാരായണ ഗുരു ചെയ്തു. പിന്നീട് വീണ്ടും ഞാൻ എനിക്ക് നാടകത്തോടുള്ള മാഡം പറഞ്ഞ പോലെ എന്റെ ഉള്ളിലുള്ള ആ ഒരു മൃഗം, നാടകമൃഗം, അതങ്ങോട്ട് കയറി വന്നു. അപ്പോഴാണ് ടി പത്മനാഭ മാഷിയുടെ പ്രകാശം പരത്തുന്ന കുട്ടി എന്ന അതിലൊരു വലിയ ക്യാരക്ടർ ടൗൺ സ്ക്വയർ, അത് ചെയ്തു. അപ്പോൾ അത് നല്ലൊരു, അത് വളരെ മനോഹരമായി എന്ന് പറഞ്ഞത് സമൂഹത്തിൽ വളരെ, നമുക്കതൊരു ബ്രേക്ക്. പിന്നീട് 2021 കുമാരനാശാനും ചണ്ഡാലഭിക്ഷയും എന്ന നാടകം ചെയ്തു. അത് സ്റ്റേറ്റ് അവാർഡാണ്. അതിൽ വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു അവാർഡ് ഗായികക്കും ഒരു നടിക്ക് സ്പെഷ്യൽ അവാർഡുണ്ട്. അതിൽ ഞാൻ നല്ല ശ്രീനാരായണ ഗുരുവിന്റെ റോളും രണ്ട് റോൾ ചെയ്തപ്പോൾ അതും അങ്ങനെ അത് വന്നു. പിന്നീട് ചരട് ചെയ്തു അടുത്ത് സംഘചേതന. പക്ഷെ ഇതിനൊക്കെ ഉപരി വീണ്ടും എന്നിലെ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ എന്ന നടനെ അടയാളപ്പെടുത്തിയത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ തൊട്ട് എമിൽ മാധവി ഡയറക്ട് ചെയ്ത ദേശാഭിമാനിയുടെ ജൂബിലിയെ ബന്ധപ്പെട്ടുകൊണ്ട് ടൗൺ സ്ക്വയറിൽ. അതൊരു ഇന്റിമേറ്റ് തിയേറ്റർ ആയിരുന്നു. പ്രേക്ഷകനുമായി, അതായത് നാടകം രംഗവേദിയിൽ നിന്നും ഇറങ്ങി മണ്ണിലേക്ക് ചെന്ന് മണ്ണുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകനുമായി ബന്ധപ്പെട്ട്. ഇപ്പം കുറെ നാടകങ്ങളുണ്ട്, ഖസാക്കിന്റെ ഇതിഹാസമാണ് ഇപ്പം എനിക്ക് മാടമോക്ഷം എന്ന് പറയുന്ന നാടകം, അങ്ങനെയുള്ളൊരു അതുപോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അച്ചുവായി അഭിനയിക്കാനുള്ള ഭാഗ്യം. ഒട്ടനവധി വലിയ വലിയ വ്യക്തിത്വങ്ങൾ, കഥാകൃത്ത് തന്നെ ഒന്ന് മാഷ് തന്നെ വന്ന് അനുമോദിച്ചു. അതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി തോന്നുകയാണ് നാടക ജീവിതത്തിൽ.
0: അപ്പൊ അതില് ഒത്തിരി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലെ, ഇപ്പൊ ഒരു ഡയലോഗ് ഏതെങ്കിലും പറയാൻ പറ്റുമോ?
1: അതെ, ഈ ഡയലോഗുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേഗം പഠിക്കുകയും ചെയ്യും, വേഗം മറക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പഴശ്ശിരാജയിലെ ഒരു, കുഞ്ഞാണി, നാം മാത്രം രക്ഷപ്പെട്ടിട്ട് എന്ത് നേടാനാ? അതിനേക്കാൾ അന്തസ്സായി വെള്ളക്കാരോട് ഏറ്റുമുട്ടി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മെ തന്നെ ബലി നൽകുകയല്ലേ ഉത്തമം? അത് പഴശ്ശിരാജ പറഞ്ഞു. ഞാൻ അത് ചെയ്തത് മറ്റൊരു നടനാണ്, പക്ഷെ ആ ഡയലോഗ് നല്ല ഇതാണ് പറയും. മറ്റൊന്ന് മാഡത്തിന് അറിയില്ലേ, നമ്മുടെ മോഹൻലാലും മുകേഷും ചെയ്ത കാവാലത്തിന്റെ ഒരു നാടകത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പലപ്പോഴും പ്രഭാഷണത്തിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് കിജക, പ്രണയിക്കുക എളുപ്പമാണ്, പ്രണയിക്കപ്പെടുവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. എന്റെ പ്രണയ സങ്കല്പം അതാണ്.
0: അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയോ?
1: അല്ല, അതിൽ ഈ ഒറ്റ ഉത്തരം മതിയല്ലോ. അതില് അത് പറയുമ്പോഴേ മാഡം ഈ പറഞ്ഞല്ലോ, ആൽബങ്ങളൊക്കെ ഇന്നത്തെ ആൽബങ്ങളൊക്കെ വിഷ്വൽ റിലേറ്റഡ് ആണ്. വിഷ്വൽ ഉണ്ടെങ്കിലാണ് ആൽബത്തിനുള്ള, മുമ്പൊക്കെ ഈ പറയുന്ന തരംഗണി കാസറ്റിൽ ഇറങ്ങുന്ന പാട്ടുകൾക്കൊന്നും വിഷ്വൽ ഇല്ല. പക്ഷെ നമ്മൾ അറിയാതെ ഒരു വിഷ്വൽ
0: നമുക്ക്
1: ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ണൂർ രാജമാഷിന്റെ ശങ്കര

0: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ എന്ന് പറയാം?
1: അത് ഈ മാഡം പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിലെ ഓരോ മ്യൂസീഷ്യൻസ് എല്ലാ മ്യൂസീഷ്യൻസ് അവരുടെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. യാതൊരു തർക്കവുമില്ല. പക്ഷെ എന്റെ സംഗീത അറിവ് അല്പ അറിവുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ സമയം വരുമ്പോൾ എന്നെ ഏറ്റവും ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷ് തന്നെ. മാഷിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരേ രാഗം, അത് ഹംസധ്വനി ആയിക്കോട്ടെ രേവതി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ നേരത്തെ പാടി ഉത്രാട പോന്നില്ലാവേ എന്നത് ഹംസധ്വനിയാണ്. അതേ ഹംസധ്വനിയിൽ തന്നെയാണ് അദ്ദേഹം താരാട്ട് എന്ന സിനിമയിലെ രാഗങ്ങളെ പാടി ട്യൂൺ ചെയ്തു. അതേ ഹംസധ്വനിയിലാണ് മനതാരിലെന്നും പൊൻകിനാവും കൊണ്ട്. ഇത് മൂന്ന് തരത്തിലാണ്. അതിൽ പ്രത്യേകിച്ചിട്ട് ഈ രാഗങ്ങളെ എനിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ, അതിന്റെ മാഡം ശ്രദ്ധിച്ചല്ലോ, ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട്. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ എന്ന് പറയുമ്പോ സത്യത്തില് ഹാർമോണിയും ഈ ആർട്ട് ബീറ്റും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ, ശരിക്കും അതൊരു അസാധ്യ ഗാനമാണ്. അത് എന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്റെ ഒരു സുഹൃത്തുണ്ട്. അവർക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് സംഗീതമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ അവരറിയാതെ എന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് ആ ഗാനത്തെ അത് ആ സുഹൃത്തിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക.

0: ഇപ്പോഴാണല്ലോ ഈ ഒരു പ്രോഗ്രാമിൽ കരോക്കെ ഇട്ടിട്ട് പാടുക. അന്ന് നമ്മള് പല സമയത്തും ഗാനങ്ങൾ പാടിയിരുന്നത് ഏതെങ്കിലും ഒരു സെൻഡ് ഓഫ് ഫംഗ്ഷനിൽ, ഒരു എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്ക് പോകുമ്പോൾ, യു പി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ, പത്താം ക്ലാസ്സിലെ സെൻഡ് ഓഫിന്, പ്രീ ഡിഗ്രിയുടെ സെൻഡ് ഓഫ്, ഡിഗ്രി സെൻഡ് ഓഫ്, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് പാട്ടുപാടി ഓർമ്മകൾ ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് നമുക്കതിന് ആപ്റ്റായിട്ട് നമ്മുടെ മനസ്സിലും ഉണ്ടാകും. അന്ന് പത്ത് പേര് പാടിയിട്ടുണ്ടെങ്കിൽ അഞ്ചു പേരും ഇതിന് ആപ്റ്റായിട്ടുള്ള പാട്ടായിരിക്കും പാടുക. എങ്ങനെ സാർക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയ അനുഭവം ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ പാട്ട് ഇന്നും അതൊരു വിഷാദ ഗാനാണ്. ആക്ച്വലി ബാലു കിരിയത്താണ് അതിന്റെ രചന. ദർശൻ രാമന്റെ ഒക്കെ സംഗീതത്തിൽ വിഷാദ ഗാനങ്ങൾ തരട്ട് തരങ്ങണ കേസറ്റ്, അതിലെ

0: ഒരു വേർപിരിയലിന്റെ
1: പക്ഷെ അതോടൊപ്പം ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നിപ്പിക്കലും ആ ഗാനത്തിലുണ്ട്. നമ്മളോടൊപ്പം ഇവരൊക്കെ ഉണ്ട്, എല്ലാ സൗഹൃദങ്ങളും പ്രിയപ്പെട്ടവരും നമ്മെ സ്നേഹിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും ഒക്കെ കൂടി. അപ്പൊ ആ നല്ല എല്ലാം നല്ല നാളാണ്, നല്ല നാളിന്റെ ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്നല്ലേ മാഡം നല്ലത്.

0: അന്ന് പറഞ്ഞ മാഡം നേരത്തെ എന്നോട് ചോദിച്ചു, നമ്മൾ അറിയാതെ അങ്ങനെ ഞാൻ ഇപ്പോഴും നമുക്ക് സമയത്തിന്റെ എല്ലാം ഉണ്ടോ ലഭ്യത, കാരണം ഈ ഹരി കുടപ്പനക്കുന്നു എന്ന് പറയുന്ന രചയിതാവിനെ അറിയുന്നത് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി എന്റെ അതൊരു ആ ഗാനത്തിന്റെ തലങ്ങൾ, അതിൽ പ്രണയമുണ്ട്, ഭക്തിയുണ്ട്, കാമമുണ്ട്. അപ്പൊ ഇനി ശിവന്റെ ആ ഒരു അത്രമാത്രം രചനയിൽ ഒതുക്കി, ആ സിനിമയുടെ സന്ദർഭം അതാണെങ്കിൽ പോലും ആ പാട്ട് എവിടെ നമുക്ക് പാടുമ്പോഴും അതിലെ ഭക്തിരസവും ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, കാമമായിക്കോട്ടെ, അതൊരു വല്ലാത്ത രചനയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഞാൻ പല രീതികളിലും പാടുന്ന ഒരു സുഖമുള്ള ഗാനം. അത്
1: നല്ലൊരു ഗാനം. അത് ശരിക്കും ദേശീയ അവാർഡിന് പോയിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതിലെ ആ ലാസ്റ്റ് വരി പറഞ്ഞ പോലെ എന്താണ് ഒളിസേവ ചെയ്യുന്നു.

0: ഈ പടുത്ത് പാട്ടായിട്ട് ചുരുക്കിയത് വലിയ പ്രശ്നമായി.
1: അതുകൊണ്ടല്ലേ എന്റെ മക്കള് പറഞ്ഞു, എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, രണ്ട് കുട്ടികളാണ്, രണ്ട് ആൺകുട്ടികളാണ്, ഗോകുൽകുമാറും കമൽകുമാർ. ഗോകുൽകുമാർ ഇപ്പോഴ് കോയമ്പത്തൂർ ജൂനിയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. മറ്റേയാളിപ്പോഴടുത്ത് പിന്നെ ലോജിസ്റ്റിക് കഴിഞ്ഞ്, ബികോം കഴിഞ്ഞ് ലോജിസ്റ്റിക് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ, ബാംഗ്ലൂർ പാരഗണിൽ വെയർ ഹൌസ് അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നു. പിന്നെ ഭാര്യ പറഞ്ഞു, ഭാര്യ സീന.
0: കല ആർക്കാണ് കിട്ടിയത് ഇതിൽ?
1: എന്നോട് പലരും ചോദിക്കും, മക്കള് പാടലില്ലേ നാടകത്തെ കുറിച്ച്? ഇപ്പോ നമ്മള് വേണ്ടത്ര, അതായത് രക്ഷ നമുക്കുണ്ടായത് വേണ്ടത്ര ഇടപെട്ടോ, കാരണം ഇന്ന് കാണുന്നില്ല കുട്ടികളൊക്കെ എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് നമ്മൾ മത്സരിക്കുകയാണ്. ആ മത്സരത്തിന്റെ ഇടയിലേക്ക് എന്തോ എനിക്കങ്ങോട്ട് എന്റെ കുറ്റബോധം എന്തോ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും രണ്ടാളും പാടുന്ന കേൾക്കാം. അതിലൊരാൾ, രണ്ടാമത്തെ മകൻ, ഡോൺ ബോസ്കോയില് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തെരുവ് നാടകത്തിൽ മികച്ച റോൾ ചെയ്തു. സമ്മാനമല്ല ആ റോള്. അപ്പൊ ആദ്യമായിട്ട് അവൻ അഭിനയിക്കുന്നെന്ന് കണ്ടത്, അവൻ ആ റോള് ചെയ്ത് ഞാൻ ആ റിഹേഴ്സലിന് പോകുമ്പോഴാണ് എന്റെ മോൻ ഇങ്ങനെ അഭിനയിക്കുന്നു തോന്നിയത്. മികച്ച ഒരു നമ്പൂതിരിയുടെ വേഷം, വളരെ ഗംഭീരമാണ്. ഞാനും ആദ്യഘട്ടത്തിലെ നമ്പൂതിരിയാണ് ചെയ്യാറ്, സൂര്യ നമ്പൂതിരിപ്പാട് ആണ് ഇന്ദുലെ അതിലെ സ്കൂളിലെ ഇന്ദു ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം മക്കളിൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ അവര് ആ രീതിയിൽ അതിനെ വളർത്തിയെടുത്തിട്ടില്ല. വളർത്തിയെടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് അത് ഇനി എന്റെ മിസ്റ്റേക്ക്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ രണ്ടുപേരിലും ഉണ്ട് രണ്ടു പാട്ട്. മറ്റേ മൂത്തവന്റെ ശബ്ദം ഇപ്പോഴത്തെ ന്യൂജൻ വോയിസ് ഒക്കെയാണ്. പക്ഷെ ആ രീതിയിലേക്ക് അവർ വളർന്നിട്ടില്ല, വളരുമായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. എനിക്കൊന്ന് ബ്രഹ്മാനന്ദ് എന്ന് പറഞ്ഞ പ്രമുഖ ഗായകന്റെ മകൻ കുറെ കാലത്തിന് അച്ഛന്റെ കാലത്തിന് ശേഷമാണ് നമ്മൾ
0: ബ്രഹ്മാനന്ദ്,
1: അങ്ങനെ രാകേഷ് ബ്രഹ്മാനന്ദ് പോലെ അല്ലെ, എന്ന് അത്ര പോലും പറയാ, അങ്ങനെ ആ ലെവലല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ കുറച്ച് കൂടി
0: പറഞ്ഞു, ഒരു സമയമുണ്ടല്ലോ ദാസ,
1: തീർച്ചയായിട്ടും അന്നേരം വേറെ കൂടി പറയണ്ട. ഇതെന്തേ നമുക്ക് നേരത്തെ
0: അവരവരുടെ കഴിവുകൾ അവർ തന്നെ കണ്ടെത്തും, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും സമയമാകുമ്പോ. ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ അല്ലേ,
1: തീർച്ചയായിട്ടും ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.
0: നല്ല നല്ല ഗാനങ്ങളായിരുന്നു എല്ലാം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഗാനത്തിനും സ്വന്തം ജീവിതം തൊട്ട് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും
0: കണ്ണു നനയിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇടറി ഇടറി പറയാൻ പറ്റാതായിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഒരു നടൻ എന്ന നിലയിൽ, ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ, ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ എല്ലാം ഇനിയും ഒരുപാട് ഉയരങ്ങളിലുണ്ടാവട്ടെ. സർവീസ് കാലഘട്ടം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിലൊക്കെ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുമല്ലോ. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു.
1: സന്തോഷം, ഇങ്ങനെ ഒരു അവസരം ആകാശവാണിയിലൂടെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അത്തരത്തിലുള്ള അവസരം എനിക്ക് നൽകിയ ആകാശവാണിയോടും, അതുപോലെ ഇത്രയും നേരം എന്റെ ഈ ചെറിയ പ്രഭാഷണവും ഗാനാവതരണവും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും എന്റെ മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.
2: പ്രൊഫഷണൽ നാടക നടനും ഗായകനും പ്രഭാഷകനുമായ കെ പ്രദീപ് കുമാർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനകം 3rd time ഇന്ധനവില വർദ്ധിപ്പിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ റൂബിയോയോ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ്. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാർ ആണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷുബമ്പർ ഭാഗ്യക്കുറി, ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്തുണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
7: സമയം 10
8: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാം ഒക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
1: ആ, ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
0: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ നിന്ന് വിളിച്ചു. അച്ഛന്റെ ശബ്ദം കേട്ടപ്പോഴ് ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ, എന്താ ചെയ്തെന്നറിയാതെ. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
0: അപ്പൊ എത്ര വയസ്സായിരുന്നു?
1: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എന്റെ അടുക്കലും പോയി. അപ്പൊ അവര് പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ

0: കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എന്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണ്ണമായിട്ട്
0: പോയി.
1: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
0: ആ ഉണ്ട്.
1: അപ്പോ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
0: പഠനമൊക്കെ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു, കാരണം അപ്പനി വർക്കല സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മളെ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
0: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിള്ളേരല്ലേ, കുഞ്ഞല്ലേ, നമ്മൾ പഠിത്തത്തിന്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെ പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എന്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
0: 5-ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലെല്ലാവരും നല്ല പഠിത്തം, സാധാരണ കുട്ടികളുടെ കൂടെ നിന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
1: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാളെ ഇട്ടും അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലെ?
0: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സർ, ഇപ്പോ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലല്ലോ. ഇപ്പോ കുറെ കൂടി നമ്മള് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാർ, ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
0: അന്നത്തെ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
0: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തേ ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എന്റെ അനുഭവം
1: അതായിരുന്നു,
0: ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബിഎഡ് എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബിഎഡ് അതായിരിക്കും. വേറെ സ്കൂളിൽ ചേരുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബിഎഡ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാറ് ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. അപ്പോ സാറിന് എന്ത് തോന്നുന്നു, ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാന് ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോ ജോലി കിട്ടി. ജോലി കിട്ടുക പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസോ ഒക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി.
0: ആ അതെ, ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് 2 എണ്ണം കൂടെ വന്നു. പക്ഷെ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ 2

0: എണ്ണതിൽ ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി ക്വാർട്ടറിലായിരുന്നു.
1: ഇപ്പോ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പൊ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാനുണ്ടല്ലേ?
0: റേഡിയോ കേൾക്കാനുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
0: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
0: ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർദന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ.

0: വളരെ നന്നായി പാടുന്നു, പഠിച്ചിട്ടുണ്ടോ?
1: നന്ദി. ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പിടിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് കയറുന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന ഓട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടുമില്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂല, പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂല, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാ. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമോ മകനെ?
1: ഞങ്ങൾ പിടിച്ചിരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിന്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങള് കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തില് പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങള് പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

0: நேர்வழி. ആകാശവാണി കണ്ണൂർ. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗോവിന്ദ് വസന്ത, മാൽവി സുദർശൻ എന്നിവർ പാടിയത് ചിത്രം മുകേഷ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം യോഗി ശേഖർ, ഫരീദ എന്നിവർ പാടിയത്, ചിത്രം പെരിയേറും പെരുമാൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. KSRTCക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി CP ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 പേർ മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തൃശൂർ വിയൂരിലെ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്ത് നിന്നെത്തിച്ച ആനയെയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണവില പവന് 320 രൂപ താഴ്ന്ന് 1,16,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. മലയാളം ആൽബം ഗാനങ്ങൾ. പാട്ടിന്റെ തിരുവരങ്ങ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ. ഗാനരചന ബൽറാം എട്ടിക്കര, സംഗീതം TS രാധാകൃഷ്ണൻ. ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയത് അമൃത വർഷിണി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പാട്ടിന്റെ തിരുവരങ്ങ് ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പുലരിതൻ ചുണ്ടിൽ ഭൂപാളം എന്ന് തുടങ്ങുന്ന ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്.

ശ്രീവത്സൻ ജെ മേനോൻ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്തത് ജയചന്ദ്രൻ പാടിയ ഗാനം തിരുവയ്യാറിൻ തീരമേ.

ഉത്രാളിക്കാവിലെ ഉത്സവമേള. ഒയു ബഷീർ, അനൂപ് ജെ കൃഷ്ണൻ, രമേശ് മുരളി എന്നിവർ പാടിയത്.

പാട്ടിന്റെ തിരുവരങ്ങ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഒരു ഗാനം കൂടി, ആൽബം ശമനത്താളം. പാടിയത് ചിത്ര, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ശമ്പം ഗാനങ്ങൾ സമാപിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ശ്രോതാക്കളെ, 100 മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1 മണി മുതൽ 1:40 വരെ. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: surrounding the fourth phase of the teacher recruitment examination, TRE4. He informed that the Education Department will soon assess vacant teaching posts and send a fresh requisition for further recruitment. The Central Board of Secondary Education, CBSE, has extended the last date for obtaining scanned photocopies of answer books for Class 12 board examinations by one more day until tomorrow. Earlier, the deadline was today. The CBSE said the decision was made after its website experienced unprecedented traffic over the past few days, along with several attempts of unauthorized interference, making it prone to disruptions. The board informed that the students will have up to 2 days to apply for the next stage of verification of marks or re-evaluation after receiving the scanned copy of their answer books. The CBSE has advised the candidates to make use of the extended timeline and complete the process accordingly. Indian Oil has reassured customers and the general public that there is no overall shortage of petrol and diesel in the country. In a statement, the oil marketing company said that the current situation being witnessed at certain retail outlets is highly localized and temporary in nature, arising due to local demand-supply imbalances and redistribution of sales patterns in select areas. The oil company clarified that such instances are limited to a very small number of retail outlets out of its extensive network of more than 42,000 retail outlets nationwide. In IPL cricket, Lucknow Super Giants will take on Punjab Kings in Lucknow this evening. The match will start at 7:30 p.m. Last night, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. എളിയരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടപ്പ് അധ്യയന വർഷത്തിൽ കരാറടിസ്ഥാനത്തിൽ ജീവനി കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ാം തീയതി ഉച്ചയ്ക്ക് 1:30 നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188-900-213. 9188-900-213. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 5 June 10:00 AM സ്കൂൾ ഓഫീസിൽ നടക്കും. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 വയസ്സിൽ താഴെയുള്ള GNM നഴ്സിംഗ് കോഴ്സ് പാസ്സായി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25-ാം തീയതി രാവിലെ 10 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0948-7284-2652. വളപട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഫിസിക്സ് സുവോളജി വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 3 June ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9947-277-554. 9947-277-554. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ 25-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497-2-734-3. 0497-2-734-3. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത, കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നമിത സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1 മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 നാട്ടുവഴിയിലിനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ പാണിയിൽ ചെറുപുഴ കൊല്ലാടയിലെ ശ്രീ ബെന്നി ജോസഫിന്റെ കാർഷികാനുഭവങ്ങൾ. രാത്രി 7:35 മലയാള കാവ്യലോകത്തിന്റെ ശ്രീ പൈലോപ്പള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, എളേരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി നിവേദിത പി, മാനന്തവാടി മേരി മാത ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന കെ എന്നിവർ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ശാസ്താംപാട്ട് കേൾക്കാം. കെ.എസ്. കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധനയും ചെയ്തു. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്ക് സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉത്തരവ് കൈമാറി. പാലക്കാട്ടെ റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്കർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവജനങ്ങൾ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർമാരുടെ 76-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആന്ധ്രാപ്രദേശിലെ കസ്റ്റംസ് പരോക്ഷ നികുതി ദേശീയ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച കേന്ദ്രമന്ത്രി പ്രത്യേക വാഹനത്തിൽ പാസിംഗ് ഔട്ട് പരേഡും വീക്ഷിച്ചു. രാജ്യത്തിന്റെ വികസനവും യുവാക്കളുടെ ക്ഷേമവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചതായി പങ്കജ് ചൌധരി പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. പെട്രോളിയം കമ്പനികൾ രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ കൂടി. 10 ദിവസത്തിനകം 3-ാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു.

0: രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാ വിളയാട്ടം തുടങ്ങി വിഷയങ്ങളുൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്ക ഗാന്ധി എം പി തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ വ്യക്തമാക്കി. സൌജന്യ യാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും സി പി ജോൺ അഭിപ്രായപ്പെട്ടു. കെ എസ് ആർ ടി സിയെ സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകി പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ ഡി സി സി ഓഫീസിൽ സ്വീകരണം നൽകി. മന്ത്രിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡി സി സി ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ മാരങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്തെത്തിയാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൗകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ 2 കൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറോടൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു.
0: തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ഇടഞ്ഞ് നിരവധി വാഹനങ്ങളും മതിലുകളും തകർത്തു. ചെമ്പുക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ ഇടഞ്ഞ ആന 2 കിലോമീറ്ററോളം ഓടി ചേരൂർ ഗാന്ധിനഗറിലെത്തി. പോലീസും പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പും ചേർന്ന് ആനയെ തളച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പ് വയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂടൊരുക്കിയത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. കൂടുതൽ തവണ സാന്നിധ്യമുണ്ടായ മേഖലയിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. പിന്നാലെയാണ് കടുവയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചത്. ഒരു മാസം മുമ്പ് അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണയും കടുവയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്താണ് 4 ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവയെത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്. പ്രദേശത്തെ കടുവ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
0: മൂന്നാർ ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്ക് മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾക്കായി മൂന്നാറിൽ നേരിട്ടെത്തി യോഗം വിളിക്കും. തമിഴ്നാട് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ മൂന്നാറിൽ ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും PC വിശ്വനാഥ് പറഞ്ഞു.

0: ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. UDF അധികാരത്തിലേക്കെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലേക്കെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൗരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത, കുറഞ്ഞാലുണ്ടാകാവുന്ന ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിക്കുന്നു.
2: എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം എന്നൊക്കെ. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നം തന്നെയാണ് വിറ്റാമിൻ ഡിയുടെ കുറവ്. എന്താണ് വിറ്റാമിൻ ഡി? ലളിതമായി പറഞ്ഞാൽ, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ശരീരം സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു വിറ്റാമിൻ ആണിത്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വിറ്റാമിൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇന്ന് ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പോലും, പ്രായഭേദമന്യേ ഭൂരിഭാഗം ആളുകളിലും കണ്ടുവരുന്ന ഒരു നിശബ്ദ വില്ലനാണ് വിറ്റാമിൻ ഡി കുറവ്. ആവശ്യത്തിന്റെ വെയിൽ കിട്ടുന്ന നാട്ടിൽ ജീവിച്ചിട്ടും നമുക്കെങ്ങനെയാണ് ഈ കുറവ് വരുന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? മറ്റ് വിറ്റാമിനുകളിൽ നിന്ന് വ്യത്യസ്തമായി, വിറ്റാമിൻ ഡി ശരീരത്തിൽ ഒരു സാധാരണ വിറ്റാമിൻ പോലെയല്ല, മറിച്ച് ഒരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽഷ്യം അത്യാവശ്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രയൊക്കെ കാൽഷ്യം ഉണ്ടായാലും അതിനെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ വിറ്റാമിൻ ഡി ആവശ്യമാണ്. വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യം ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഇതിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1, പേശികളുടെ ബലവും ഏകോപനവും. മസിൽസ് അഥവാ പേശികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. ഇത് കുറയുമ്പോൾ പേശികൾക്ക് ബലക്കുറവും വിറയലും ഉണ്ടാകാം. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഇത് കാരണം വീഴാനുള്ള സാധ്യത വർദ്ധിച്ചേക്കാം. 2, കാൽഷ്യം ഫോസ്ഫറസ് ആഗിരണം. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽഷ്യം പോലെ തന്നെ പ്രധാനമാണ് ഫോസ്ഫറസും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ 2 ലവണങ്ങളെയും കൃത്യമായ അളവിൽ കുടലിൽ നിന്ന് ആഗിരണം ചെയ്ത് രക്തത്തിലെത്തിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. 3, രോഗപ്രതിരോധ ശേഷി. നമ്മുടെ ശരീരത്തിന് രോഗാണുക്കളോട് പോരാടാനുള്ള പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിൽ വിറ്റാമിൻ ഡി പങ്കുവഹിക്കുന്നു. 4, ശ്വാസകോശ ആരോഗ്യം. ശ്വാസകോശത്തിലെ കോശങ്ങളുടെ വീക്കം കുറയ്ക്കാനും ആസ്മ, വിട്ടുമാറാത്ത ചുമ പോലുള്ള അലർജി രോഗങ്ങളെ നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു. 5, ശരീരത്തിൽ ഉണ്ടാകുന്ന അനാവശ്യ നീർക്കെട്ടുകളും വീക്കങ്ങളും കുറയ്ക്കാൻ വിറ്റാമിൻ ഡി സഹായിക്കുന്നു. ഇത് പല വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് സംരക്ഷണം നൽകുന്നു. 6, രക്തസമ്മർദ്ദ നിയന്ത്രണം. വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ

ഇതിനെ നിയന്ത്രിക്കുന്നത് വഴി രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. 7. മാനസികാരോഗ്യം. തലച്ചോറിലെ സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള സന്തോഷം നൽകുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നത് വഴി മാനസികമായ മാറ്റങ്ങളും വിഷാദരോഗം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ വിട്ടുമാറാത്ത കുറവ് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. കൂടാതെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ ഇത് സ്വാധീനിക്കുന്നതുകൊണ്ട് വിറ്റാമിൻ ഡി കുറയുന്നത് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂട്ടുന്നു. ഇനി വിറ്റാമിൻ ഡി കുറവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലപ്പോഴും വിറ്റാമിൻ ഡി കുറയുന്നത് നാം തിരിച്ചറിയാറില്ല. കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ മിക്കപ്പോഴും വളരെ പൊതുവായവയാണ്. എന്തൊക്കെയാണ് പ്രകടമായ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. 1. അമിതമായ ക്ഷീണം. ആവശ്യത്തിന് ഉറങ്ങിയാലും വിശ്രമിച്ചാലും നിങ്ങൾക്ക് എപ്പോഴും വിട്ടുമാറാത്ത തളർച്ച തോന്നിയേക്കാം. 2. എല്ലുകളിലെ വേദന, നടുവേദന. കഠിനമായ പണികളൊന്നും ചെയ്യാതെ തന്നെ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത നടുവേദന, സന്ധിവേദന, പേശിവേദന എന്നിവ കാണപ്പെടാം. 3. അടിക്കടി രോഗങ്ങൾ വരിക. പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ട് അടിക്കടി ഉണ്ടാകുന്ന പനിയും ജലദോഷവും ശ്വാസകോശ അണുബാധകളും ഉണ്ടാവാം. 4. മുടികൊഴിച്ചിൽ. അമിതമായ മുടി കൊഴിയുന്നത് ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാകാം. 5. കാരണമില്ലാതെ സങ്കടം തോന്നുക, മാനസിക വിഷമങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ മാറ്റങ്ങളും കാണപ്പെടാം. കുട്ടികളിലെ വിറ്റാമിൻ ഡി കുറവ് അവരുടെ വളർച്ചയെ ബാധിക്കും. പല്ലുകൾ വരാൻ താമസിക്കും. കൈകാലുകൾക്ക് വളവ് അഥവാ റിക്കറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. സാധാരണയായി ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് രക്തപരിശോധനയിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. സാധാരണ അളവിൽ 30 മുതൽ 100 വരെയാണ് രക്തത്തിൽ വിറ്റാമിൻ ഡി ഉണ്ടാക്കേണ്ടത്. 20 മുതൽ 29 വരെ സാധാരണ അളവിനേക്കാൾ കുറവാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെഫിഷ്യൻസി അഥവാ കുറവിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. 20 താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ ശരീരത്തിൽ വിറ്റാമിൻ ഡി വളരെ കുറവായ അവസ്ഥയാണ്. ഇത് എല്ലിന്റെ തേയ്മാനം, കഠിനമായ ക്ഷീണം എന്നിവയ്ക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അമിതമായ വിറ്റാമിൻ ഡിയുടെ അളവ്. 100 മുകളിലേക്ക് വിറ്റാമിൻ ഡി കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിലധികം വിറ്റാമിൻ ഡി ശരീരത്തിൽ എത്തുന്നു എന്നതിന്റെ സൂചനയാണ്. അത് ശരീരത്തെ വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ശരീരത്തിൽ വിറ്റാമിൻ ഡി കൂട്ടാൻ 3 പ്രധാന മാർഗങ്ങളാണ് ഉള്ളത്. സൂര്യപ്രകാശം, ഭക്ഷണക്രമം, മെഡിക്കൽ സപ്ലിമെന്റ്സ്. 1. സൂര്യപ്രകാശം. ദിവസവും രാവിലെ 10-നും 3-നും ഇടയിലുള്ള വെയിൽ കുറച്ചുനേരമെങ്കിലും കൊള്ളുന്നത് വിറ്റാമിൻ ഡി ഉണ്ടാവാൻ സഹായിക്കുന്നു. നേരിട്ടുള്ള വെയിൽ കൊള്ളേണ്ടതാണ്. എന്നിരുന്നാലും കൊടും ചൂടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുകയും ചെയ്യേണ്ടതാണ്. ചർമ്മത്തിൽ നേരിട്ട് വെയിൽ കൊള്ളേണ്ടതുണ്ട്. മുഖം, കൈകാലുകൾ എന്നീ ഭാഗങ്ങളിൽ വെയിൽ തട്ടുന്നതാണ് നല്ലത്. 2. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക. നെയ്മീനുകൾ, മുട്ടയുടെ മഞ്ഞക്കരു, കൂൺ, പാൽ, ധാന്യങ്ങൾ, ഓറഞ്ച് ജ്യൂസ് എന്നിങ്ങനെയുള്ള ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി വളരെ കുറവാണെങ്കിൽ വെയിൽ കൊണ്ടതുകൊണ്ടോ ഭക്ഷണത്തിലൂടെയോ അത് നികത്താൻ കഴിയില്ല. അതിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റുകൾ കഴിക്കേണ്ടതാണ്. പ്രധാന മുന്നറിയിപ്പ് എന്താണെന്നാൽ വിറ്റാമിൻ ഡി ഒരു ഫാറ്റ് സോലബിൾ വിറ്റാമിൻ ആണ്. അതായത് ഇത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നില്ല, ശരീരത്തിൽ കെട്ടിക്കിടക്കും. അതിനാൽ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ അമിതമായ വിറ്റാമിൻ ഡി ഗുളികകൾ കഴിച്ചാൽ അത് വിറ്റാമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാക്കുകയും വൃക്കകളെ തകരാറിലാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ നിത്യജീവിതത്തിലെ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ട് വലിയ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ദൂരീകരിക്കാം. വികസനവും ആധുനികതയും അമിതമായി ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മൾ വീടുകൾക്കും ഓഫീസുകൾക്കുമുള്ളിലെ AC അഥവാ എയർ കണ്ടീഷനിങ്ങുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. പ്രകൃതി സൗജന്യമായി തന്ന വിറ്റാമിൻ ഡി ഇന്ന് നാം പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയാണ്. അതിനാൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതാണ് നല്ലതെന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതിയും കൃത്യമായ പരിശോധനകളും വഴി

0: വിറ്റാമിൻ ഡിയുടെ കുറവ് നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാം. നന്ദി.
1: വിറ്റാമിൻ ഡിയുടെ ആവശ്യകത കുറഞ്ഞാലുണ്ടാകാവുന്ന ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
4: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കേ 140 കറോഡ് നാഗരികോ കേ യോഗദാന കാ ഭീ ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ഔർ ഇസ്ലിയേ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹീ സമ്പൂർണ സമാജ് കേ പ്രതി ഭീ രഹതാ ഹൈ ഔർ മുജേ വിശ്വാസ് ഹൈ കി ഇൻ സഭീ കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഔർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായേ ദേതാ ഹൂം.
3: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
5: 1962 में हमारे राजनयिक संबंधों की स्थापित के बाद से ही भारत और साइप्रस एक दूसरे के साथ खड़े हुए हैं। हमारे जानसी पर की मित्रता अब से सम्मान साझा मूल्य विश्वास

0: विश्वास और एकजुटता पर आधारित है। आने वाले वर्षों में भारत साइप्रस के साथ अपने व्यापक सहयोग को आगे बढ़ाने के लिए उत्सुक है। मुझे पूर्ण विश्वास है कि आपके मार्गदर्शन और नेतृत्व के साथ हमारी मित्रता निरंतर सुदृढ़ होती जाएगी।
1: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99 രൂപ 51 പൈസയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92 രൂപ 49 പൈസയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കളടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാനുൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ

0: പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായി അയക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഹലോ,
2: പേര് പറയൂ.
1: ഞാൻ മുടക്കത്തിരുന്ന് വസന്തയാ. പാട്ട് കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലില് വിളക്കു മരം കണ്ണടച്ചു.
2: ഇപ്പൊ
1: നമ്മളെ വീട്ടിനടുത്ത് ഒരാള് കള്ളി ചെത്തുന്നുണ്ട്. കള്ള് മേടിക്കാൻ വേണ്ടി എല്ലാരും വരും. ആ വീട്ടിലേക്കാ പോവുക, നമ്മളാർന്ന് പാത്രം മേടിക്കൂ, എല്ലാം മേടിച്ചിട്ടാ പോവുക. നമുക്കൊന്നും ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരം അവളേക്ക്. അപ്പൊ നമുക്ക് റേഡിയം തുറക്കാൻ വിടൂല. അങ്ങനെയല്ലേ, നമ്മളെ വീട്ടിന് തൊട്ട് മേലെ ഒരു കായലില്ല, മറ്റേ മുള,
2: ആ
1: മുളേന്റെ കീഴിൽ ഇരുന്നിട്ട് ഇവര് കുടിക്കുക.
2: സന്ധ്യയായി,
1: നമ്മളെ വീട്ടിനടുത്തില്ല കൂട്ടറിഞ്ഞാന്ന്. അപ്പൊ ഇവര് നമ്മള് റേഡിയം തുറക്കുമ്പോ കൂട്ടടാന്ന് പറയും. പിന്നെ നമുക്ക് ഈ വാർത്ത, നമുക്കൊന്നും ടി വി ഒന്നും ഇല്ലാതെയല്ലേ, വാർത്ത കേൾക്കാനല്ലേ നമുക്ക് ഭയങ്കര ഇതാ. അമ്മ അപ്പ പറയും പൂട്ടിയെന്ന്.
2: ഇപ്പൊ
1: നമ്മളെ അമ്മാവന്റെ മോനുണ്ടേനു, അമ്മേന്റെ അമ്മാവന്റെ മോനാ. 100 വന്നാ പറയും നമ്മളെടുക്ക് വാർത്ത കേൾക്കാൻ വരും. ആ ഓർ എന്നെങ്കിലേ വരും, കുമാര എന്ന പേര്. ആ ഓറ് പറയും വാർത്ത വെക്കടാന്ന് പറയും. ഞാൻ മെല്ലെ പോയിട്ട് പറയും തുറക്കാൻ വിടുന്നില്ലാന്ന്. അന്നേരം ആരെയും ചോദിക്കും, ഞാൻ പറയും മേലെ ഒന്ന് വാകുവട്ടല്ലോ എന്ന് പറയും. അപ്പട് ഓറ് പറയും എന്തിനാടാ പാവം ചെയ്യുന്നെന്ന് പറയൂ അവരോട്. വാർത്ത കഴിഞ്ഞിടത്ത് ഒരു പരസ്യമുണ്ട്, മുകളിലത്തെ പാട്ടും കൂത്തും കാരണം താഴെ ഇരിക്കാൻ പറ്റുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നത്. ഞങ്ങള് 3 പെൺകുട്ടികളാണ്, ഞമ്മളെ വീട്ടിൽ 3 പെണ്ണാ, ഞാനും അനിയത്തി ഏച്ചിയും. അപ്പൊ ഇവര് വൈകുന്നേരായി ഈ കള്ളും കൊണ്ട് പിന്നെ കള്ള് കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പാത്രം കൊണ്ടുതരാൻ വരണ്ടേ. ഈ പാത്രം കൊണ്ടുതരുമ്പോ എന്റെ അനിയത്തി അപ്പാട് മുകളിലത്തെ പാട്ടും കൂത്തും കാരണം താഴെ ഇരിക്കാൻ പറ്റുന്നില്ല, ശിക്ഷിക്കപ്പെടുന്ന 3 പെൺകുട്ടികളാന്ന് പറഞ്ഞു. അപ്പൊ ഇതങ്ങ് പറയുമ്പോഴേക്ക് പാത്രം കൈ കൊടുത്തിട്ട് പറഞ്ഞ് കറക്റ്റ് പറഞ്ഞ ശരിയാന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ആ പ്രദേശത്തില്ല.

0: പിറ്റേന്ന് വരുമ്പോ എന്ത് പണിയെടുത്ത് ഇവരും വരുമ്പോ അവരെ പാത്രങ്ങള് കുപ്പികള് എല്ലാം കൊണ്ടുവരും. അതിനാല് ആ ശല്യാടി അങ്ങ് ഒഴിവായി അവര് എല്ലാരും അങ്ങ് പോയി. പോയി കഴിഞ്ഞൊരു അനിയത്തിക്ക് ഒരടി പടയെന്ന് പറഞ്ഞ അമ്മ എന്റെ പയ്യന് വടിയെടുത്ത് ഓടുമ്പോ ഞാൻ തോട്ട് ഞാൻ വലിയ കുർത്തീന്റെ വളവ് കയറിയച്ചി. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു ശല്യങ്ങളെല്ലാം ഒഴിവായ നമുക്ക് റേഡിയത്തിന്റെ പാട്ടെല്ലാം കേൾക്കാമേ, അതുകൊണ്ടാ നമ്മള് കുഞ്ഞുകളല്ലേ അന്നേരം പിന്നെ അത് അറിയാണ്ട് അങ്ങ് പറഞ്ഞു പോയി. അമ്മ പിറ്റേന്ന് ചോദിക്കല്ലേ ബാബു ഇതെന്താ ഓള് ഒന്ന് അറിയാണ്ട് അങ്ങ് പറഞ്ഞല്ലേ, അതിനെ കൊണ്ട് നിങ്ങളെന്താ വരാനേ അതില്ല ഞാനുമേ. അത് ഓള് പറഞ്ഞത് കറക്റ്റാണ്, അത് ഓള് പറഞ്ഞ ശരിയാണ്. കാരണം ഞാള് മേലെ നിന്ന് പാട്ടും പാടി ഓരോന്നിങ്ങനെ അത് എപ്പോ ഇങ്ങ് ഇറങ്ങി വരുമ്പോ ഇത് കാറ്റടിക്കുന്നുണ്ടാകും നല്ല സന്ധ്യക്ക്. അന്നേരം പറയുന്നത് കാറ്റടിച്ചു ഓട് നല്ലോണം പാടുകയും ചെയ്യും, കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണു പറഞ്ഞു. ആ അപ്പോ സന്ധ്യയായി ഞാളങ്ങ് പോന്നാന്നും പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി അടിഞ്ഞാക്കു. അതുകൊണ്ട് റേഡിയത്തിലെ ഒരു പരസ്യം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, അതാണ് ഏറ്റവും വലിയ.
1: ശരി
0: ആ ശരി ശരി ശരി.

0: ഹലോ
1: ഹലോ
0: ആ ഇതാരാണ്?
1: ഞാൻ വന്ദന.
0: വന്ദന, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ മയിൽ പാടിക്കുന്ന പറഞ്ഞ സ്ഥലത്താണ്.
0: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്.
0: വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണോ?
1: ബാംഗ്ലൂർ ആണ് ആക്ച്വലി കമ്പനി. അപ്പൊ അവർ

0: കഴിയുമ്പോ പോണം.
1: അങ്ങനെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ ഒരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം. അതായത് നമ്മുടെ മനസ്സിലെന്നും നിൽക്കുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതോ ഒരു ഗാനം. അപ്പൊ ആ ഗാനത്തിന് പിന്നിലുള്ള ഒരു അനുഭവം, സംഭവം. അപ്പൊ ഏതാണ് പറയുന്നത് വന്ദന?
0: ഓർമ്മ പറയുന്നത് എനിക്ക് മൈസൂർ.
1: ഏത് കോളേജിലാണ് അവിടെ പഠിച്ചത്?
0: ഞാൻ അവിടെ മഹാറാണി. അപ്പൊ അവിടെ എനിക്ക് കന്നഡ സോങ്സ് ആണല്ലോ കൂടുതല്. അപ്പൊ മലയാളം ഈ റേഡിയോയിലാണ് കൂടുതല് കേട്ട് വളർന്നത്. അപ്പൊ റേഡിയോ എന്ന് വെച്ചാൽ അച്ഛന് എപ്പോഴും മലയാളം സോങ്സ് ഇങ്ങനെ വെച്ചുവായിരുന്നു, രാവിലെ ഉച്ചക്ക് അങ്ങനെ. നമ്മുടെ ആകാശവാണി ഉണ്ടായിരുന്നല്ലോ, ട്രിവാൻഡ്രം വന്ന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് അത് കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. അതിന്റെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് വെച്ചാൽ നീർമീര് തീലിൽ പറഞ്ഞിട്ടൊരു സോങ്. അതെനിക്ക് ഓർമ്മയില്ല വെച്ചാൽ ഞാൻ ആക്ച്വലി ആ പാട്ട് മുന്നേ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ 10th or 9th പഠിക്കുന്ന ആ ടൈമില് റേഡിയോയില് സിലോൺ പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, 3:30 മലയാളം സോങ്സ് കൊടുക്കാറുണ്ട് സിലോണില്. അപ്പൊ ആ സമയത്ത് ഈ തമിഴ് സംസാരിക്കുന്ന ഒരാള് മലയാളം സോങ് വേണമെന്ന് ഈ സോങ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ ഉള്ളൊരു സോങ് ആണ് ഈ നീർമേരി തീലിയിൽ. അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള സോങ് ആണത്.
1: എന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്രയധികം ഒരു ഇഷ്ടം തോന്നുന്നത്?
0: അത് കേട്ടപ്പോ എന്താല്ല മനസ്സിലിങ്ങനെ നിന്നുപോയി, എന്തോ ആ ഒരു പാട്ടിന്റെ ആ ഒരു
1: നല്ല
0: വരികൾ, ആ ഒരു
1: എപ്പോഴും നമ്മള് പലപ്പോഴും പറയാതെ പോയ കുറെ സ്നേഹങ്ങളെ കുറിച്ച്, അതിപ്പോ ഒരു അങ്ങനത്തെ ഒക്കെ. അതിപ്പം നമ്മളെ ഒരുപക്ഷെ നമ്മളെ സിബ്ലിങ്സിനോട് പോലും ആകാം. നമ്മളിപ്പം പ്രണയം എന്നുള്ളത് മാത്രല്ലല്ലോ, നമ്മൾ ഒരുപാട് സ്നേഹബന്ധങ്ങളില്ല. അത് പലപ്പോഴും നമ്മളെ ഒരുമിച്ചുണ്ടാകുമ്പോ നമ്മൾക്ക് എത്രയാണോ അവരെ എന്നുള്ളത് അവരെ അറിയിക്കാൻ പറ്റാത്ത പല അവസരങ്ങളും ഉണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു അവസരത്തില് ഈ ഒരു പാട്ട് അല്ലെ, എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവരും വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയൊരു പാട്ടാണ് നീർമണി തുളുമ്പി. ഒരു രണ്ടുപേരും ഒന്ന് പാടിയേ.

0: എന്താ പാടിയാലും മതിയാവില്ല
1: അതെ
0: എന്റെ
1: അതെ
0: ഒരു
1: പാടിയാലും കേട്ടാലും ഒന്നും മതിയാവാത്തൊരു
0: കേട്ടാലും
1: പാട്ടാണ്.
0: മതിയാവാത്തൊരു സോങ്ങാണ്.
1: ഓക്കെ, അപ്പൊ എപ്പോഴും പറയാത്ത സ്നേഹത്തിന്റെ പാട്ടുകളിൽ ഒ എൻ വി കുറുപ്പ് കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ എല്ലാ ഗാനത്തിന്റെ മീതിയായിട്ട് ഈ ഒരു ഭാവത്തിലുള്ള ഗാനത്തിൽ എനിക്ക് തോന്നുന്നു ഇതാണ് വരിക. നമ്മുടെ
0: അതെ അതെ.
1: ആകാശവാണിയിലൊക്കെ എത്രയോ പേര് പല പ്രോഗ്രാമിലും റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടാണിത്, നീർമുഴപ്പേലി.
0: പത്താണത്. അതെ അതെ അതെ.
1: പ്രത്യേകിച്ച് ഒരു സന്ദർഭമോ ഒന്നും പറഞ്ഞിട്ടില്ല വന്ദന, എന്നിരുന്നാലും പഴയ ആ ഒരു കാലത്തിലേക്ക് വല്ലാതെ കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്. വീട്ടിലൊരു അന്തരീക്ഷം, ആ
0: അതെ
1: വീട്ടിലൊരു അന്തരീക്ഷം, റേഡിയോ കാലം, അച്ഛന്റെ ഓർമ്മകൾ, ഇതെല്ലാം വരും. സിലോൺ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാലം.
0: മലയാളം സോങ്സിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലം.
1: അതെ, അപ്പൊ അത് പ്രത്യേകിച്ച് ഈ ഒരു ഗാനം ആവശ്യപ്പെടുന്നത് മലയാളി അല്ലാത്ത ഒരാളാണെന്നുള്ളത് ഒരു കൗതുകമാണ് അല്ലെ, തമിഴ് സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞ.
0: അയാൾ തമിഴൻ തന്നെയാണ്, അയാള് അയാള് ചോദിച്ച സോങ് ആണ്. അതാണ്,
1: അതെ അതെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പാട്ട് കയറി കൂടി എന്നാണല്ലോ അർത്ഥം. ശരി.

ജയന്തി ഗോപാലൻ എളേരിത്തട്ട് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. സന്ദേശം ഇങ്ങനെയാണ്: ഓർമ്മയിലൊരു ഗാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദർശമോനു വേണ്ടി. വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില ദിവസങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഞങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയതാണ് ആദർശിന്റെ ബാല്യം. 2 വയസ്സുവരെ ഞങ്ങളുടെ കുഞ്ഞ് മിണ്ടിയിരുന്നില്ല. ഒരുപാട് നേർച്ചകളും പ്രാർത്ഥനകളും, അതിലുപരി ഞങ്ങളുടെ നിരന്തരമായ സംസാരവും സ്നേഹവും ക്ഷമയും പരിശ്രമവും. അവസാനം ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ആദ്യ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്ന ഒരു മധുരഗാനം തന്നെയാണ്. അവനിപ്പോൾ 12 വയസ്സ് തികഞ്ഞു. അവന്റെ ഓരോ വളർച്ചയും ഓരോ ചിരിയും ഓരോ സ്വപ്നവും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഞങ്ങളുടെ ആദർശമോനു വേണ്ടി പിരിയില്ല നാം എന്ന ചിത്രത്തിലെ മുന്നാഴി മുത്തുമായി മുന്നിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം എന്നുള്ള പാട്ടാണ്. സന്ദേശം അയച്ചത് ജയന്തി ഗോപാലൻ, എളേരിത്തട്ട്.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവെക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

0: ആരാണ്?
1: നടുവില് രാധാമണി, ആന്തൂർ വീട്. പിന്നെ ഓർമ്മയിലൊരു ഗാനത്തിലെ ചെമ്പരത്തിയിലെ ശരണമയ്യപ്പ എന്ന പാട്ടാ വേണ്ടത്. അത് എന്റെ ഒരു പിന്നെ ഊത്ത ഒരു സുഹൃത്തുണ്ടായി, അവളെ 7ാം ക്ലാസ് പഠിക്കുമ്പം ആത്മഹത്യ ചെയ്തു. കാരണം എനിക്കൊന്നും അറിയില്ല, വീട്ടിലെ പ്രശ്നാന്നാ പറഞ്ഞേ. അവള് എപ്പം പാടുന്ന ഒരു പാട്ടാണ് ശരണമയ്യപ്പ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് യുവജനോത്സവം എങ്ങനെ ഉണ്ടാവലുണ്ടല്ലോ, അവൾ എല്ലാ ക്ലാസ്സും സംഗീതം അവൾ അതേ പാടുള്ളൂ.
0: എന്തായിരുന്നു സുഹൃത്തിന്റെ പേര്?
1: കോമളവല്ലി വീവി.
0: നിങ്ങള് എങ്ങനെയാണ് ഇത്രയധികം അടുത്തത്?
1: ഞങ്ങള് 5ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഒന്നിച്ച് പഠിച്ച ഒരേ വെഞ്ചിമ്പലിരുന്ന എല്ലാ കാര്യങ്ങളും. അവളെ അമ്മ ഇല്ല, അമ്മയും മരിച്ചുപോയി. പിന്നെ അമ്മയുടെ അനിയത്തെയാണ് അവളെ നോക്കുന്നത്. അപ്പൊ എനിക്കൊരു വിഷമം, എനിക്ക് അച്ഛനും അമ്മയെല്ലാം ഉണ്ട്. അവളിങ്ങനെ ഇതാക്കുമ്പോ എനിക്ക് അവളെ ഇപ്പം വിചാരിക്കുമ്പോ വിഷമാവുന്നത്. 10-42 വർഷമായി എനിക്ക് മനസ്സിൽ മാഞ്ഞിട്ടില്ല.
0: അവരെ ഓർത്തുകൊണ്ടൊരു ഗാനം,
1: അവരെ ഓർത്തുകൊണ്ട് കോമളവല്ലിയുടെ സ്മരണക്കായിട്ട് ഓർത്തുകൊണ്ട് അവരെ ഏതെങ്കിലും അകന്നൊരു ബന്ധു എവിടെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ ഇപ്പൊ ഓർമ്മിക്കുന്നത്.
0: ഓക്കെ എന്നാ.

0: ഹലോ,
1: ആരാണ്?
0: പങ്കജം കേണി.
1: എവിടുന്ന വിളിക്കുന്നേ?
0: കല്യാടി, ഇരിക്കൂറി കല്യാടി.
1: ഓക്കെ ഓക്കെ. അപ്പൊ പറയൂ, നമ്മുടെ ഓർമ്മയിലെ പാട്ട് ഏതാണ്?
0: പാട്ട് പിന്നെ വീണ്ടും പ്രഭാതം.
1: വീണ്ടും പ്രഭാതത്തില് നല്ല പാട്ടുകളുണ്ട്. ഏത് പാട്ടാണ് പറയുന്നത്?
0: ഊഞ്ഞാല.
1: ഊഞ്ഞാല, ഊഞ്ഞാല.
0: ഞാനും എന്റെ ചെറിയ പ്രായത്തിലാണ്, പിന്നെ ഞങ്ങൾ തന്നെ സിനിമ കാണാൻ പോകാനൊന്നും പൈസയില്ല. ഒരു തീരുമാനമെടുത്തു, വണ്ടി പൊറുക്കിക്കൊണ്ട് പോയി വിൽക്കാന്ന്. അപ്പൊ അടുത്ത് എന്റെ അച്ഛന്റെ മരുവോളെ ഭർത്താവുണ്ട്, നാരായണൻ എന്ന് പറഞ്ഞിട്ട്. ഓറ് മരിച്ചു ഇപ്പോ. അപ്പൊ ഓറെ ഭാര്യന്റെ അനിയനും അനിയത്തിയും ഉണ്ട്, കമല രാജൻ, അവര് രണ്ടാള്. ഞാൻ എന്റെ അനിയനും ഗോപിനാഥനും. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ച് അണ്ടി

കൊണ്ടുപോയി വീട്ടിൽ നാരായ അടുത്തേക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് അവരെ കൂടെ പോണം സിനിമക്ക്. അച്ഛനും അമ്മയും അറിയാണ്ട്, അച്ഛനും അമ്മയൊന്നും അറിയാണ്ടാ ഞങ്ങൾ പോകുന്നത്. അന്ന് 30 പൈസയാണ് നേടാ ഒരു ടിക്കറ്റിന്. അപ്പോ അശോക ടാക്കീസിലാ പോകേണ്ട ഫ്രീ ഉണ്ടവരും. അപ്പോ അച്ഛനും അമ്മയും അറിഞ്ഞാലും വിടൂല. അന്ന് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്.

0: അപ്പോ ഓൻ പറഞ്ഞു ഞാൻ പൈസ നോക്കാം, നാരായണേട്ടനോട് നമുക്ക് ഓക്കെ പറയാ, ഏട്ടനോട് പറയാ, നമുക്കും നമ്മളെയും കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഓൻ അണ്ടി കൊണ്ടുപോയി പെറുക്കി വിറ്റ്. സ്കൂളിൽ പോന്നെ സഞ്ജിയാണെന്നല്ല, സഞ്ജീന്റെ അറ്റ കൊണ്ടുപോയി അണ്ടി പെറുക്കി വിറ്റ് പൈസയാക്കി. പൈസയാക്കിയിട്ട് ഏട്ടന് കൊണ്ടു കൊടുത്തു. ഏട്ടനോട് പറഞ്ഞു അച്ഛനോട് പറയണോന്ന്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസയൊന്നും ഇല്ല നാരായണ, കുട്ടികളെയും കൂട്ടി പോകണമെങ്കിൽ നാരായണ എന്ന് ഉറപ്പിയിരുന്നു. കുട്ടികളെയും കൂട്ടി പോകണമെങ്കിൽ എന്റെ അടുത്ത് പൈസയൊന്നും ഇല്ല, പിന്നെ എങ്ങനെയാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കെ ആയി. നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞ് അണ്ടി കൊണ്ടുപോയതൊന്നും അച്ഛൻ അറിയില്ല. അപ്പൊ നമ്മള് സിനിമക്ക് പോയി, സിനിമ കണ്ട് ഇറങ്ങുമ്പോ നമുക്ക് വല്ലാണ്ട് വിശപ്പൊളി. അപ്പൊ ചായക്ക് കഴിയുന്ന മണിക്കാൻ പൈസയൊന്നും ഉണ്ടായില്ല. ഒരു പാലും വെള്ളം മേടിച്ചു നമുക്ക് ഒരു പീടിയൊക്കെ എന്നിട്ട് നമ്മൾ 7-8 മണിയാകുമ്പോക്ക് വീട്ടിലെത്തിയിരുന്നു കേടോ ആ സിനിമയും കണ്ടിട്ട്. അത് ഭയങ്കര ഒരു ഓർമ്മയായിട്ട് എനിക്ക് മനസ്സിൽ ഇങ്ങനെ കൊണ്ട്
1: നടക്കുന്നുണ്ട്. അണ്ടി വിറ്റ കഥയൊക്കെ അച്ഛൻ പിന്നെ അറിഞ്ഞോ?
0: ഇല്ല, അച്ഛൻ അറിഞ്ഞില്ല, അറിയിച്ചില്ല. ഏട്ടൻ പറഞ്ഞു നീ പറയണ്ട, പിന്നനക്ക് അമ്മയില്ലാതെ മക്കളെ കാണുമ്പോ ആ സിനിമയിലെ പാട്ടും ആ ആങ്ങളി പെങ്ങളും അവര് പാട്ട് പാടിയിട്ട് ആങ്ങളേനെയും പെങ്ങളെയും കണ്ടുമുട്ടുന്ന ആ ഒരു കഥ, പിന്നെ അവര് തിരിച്ചറിയുന്നത് അതല്ല, ഇന്നും മനസ്സിൽ നിന്നൊരു മായാണ്ട് കിടക്കുന്ന ഒരു കഥയാണ് നിനക്കത്.
1: ഇപ്പൊ ആരാണുള്ളത് കൂടെ വീട്ടില്?
0: കൂടെ ഭർത്താവ് ഞാനും മാത്രമേ ഉള്ളൂ മേഡം. രണ്ടു മക്കളാണ് നിനക്ക്, ഒരാണും ഒരു പെണ്ണും. പെണ്ണും കല്യാണം കഴിഞ്ഞ് പോയി, വേറെ താമസായി. ആണും വേറെ പോയി. ഞങ്ങള് സിനിമക്ക് പോയ 3 പേരും എന്റെ വീട്ടിൽ തറവാട് വീടിന്റെ അപ്പുറം ഇപ്പുറം വീടെടുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാരും നാരായണേട്ടനെ മരിച്ചിട്ട് എന്റെ ആങ്ങളിയുണ്ട്, എന്റെ അച്ഛന്റെ മരുമക്കളായ കമല, രാജൻ, അവര് 3 ആളും ഉണ്ട് ഇപ്പൊ. ആളുണ്ട്
1: നിങ്ങൾ തമ്മിൽ കാണുമ്പോ ചെലപ്പോ ഇതൊക്കെ പറഞ്ഞ് അല്ലേ? നിങ്ങളുടെ ഓർമ്മയിൽ ഒരു ഗാനം ഊഞ്ഞാല ഊഞ്ഞാല, വീണ്ടും പ്രഭാതത്തിലെ ഗാനമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെരുപ്പ് കൂടാതെ കൊറേ നടന്ന് വിശപ്പ് സഹിച്ച് അല്ലേ മതി മറന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ സാധാരണ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലെല്ലാം അവസാനം ഈ അണ്ടി വിട്ടതൊക്കെ അച്ഛൻ അറിഞ്ഞ് അതിന്റെ മേലെ പുലിവാലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾക്കതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ആ

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295600. 0497295600 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ 8281311344.

ആ പാട്ടാണ് എനിക്ക് വേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിഞ്ഞിട്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. കല്യാണത്തിന് മുന്നിൽ ഒരാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ അത് എന്നോട് പറഞ്ഞില്ല. കല്യാണത്തിന് കുറച്ച് ദിവസം ബാക്കി നിൽക്കുകയാണ്, പിന്നെ കൂട്ടുകാരിനടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഏട്ടന്മാരെ പണ്ടത്തെ കാലമല്ലേ, നാണക്കേടാവൂലേ, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരുടെ കയ്യിൽ എഴുതി കൊടുത്തേച്ച പാട്ടാണിത്, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ. അത് വെച്ച് തരണേ.

അടുത്ത സന്ദേശം അയച്ചത് ഭവാനി ഉദിനൂരാണ്. ഓർമ്മയിൽ ഒരു ഗാനം എന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒരു ഹൌസ് ബോട്ട് യാത്രയെക്കുറിച്ചാണ്. കാരണം 2020 ഞങ്ങൾ നടക്കാവ് ദിനേശ് ബേഡി കമ്പനിയിലെ തൊഴിലാളികൾ ഒരു ഹൌസ് ബോട്ട് യാത്ര നടത്തി. ഞങ്ങളന്ന് 60 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു അത്. കോട്ടപ്പുറം മുതൽ വലിയ പറമ്പ വരെ കവ്വായി കായലിലൂടെയുള്ള യാത്ര, പാട്ടും ഡാൻസും ഒക്കെയായി ഞങ്ങൾ അടിച്ചുപൊളിച്ച ഒരു യാത്രയായിരുന്നു അത്. വേറെയും കുറെ ഹൌസ് ബോട്ടുകൾ കായലിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എത്ര മനോഹരമായ കാഴ്ച! അന്ന് ബോട്ടിൽ വെച്ച് കുറെ പാട്ടുകൾ കേട്ടെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചിൽ കൊണ്ടുവരൂ. ഈ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ ആ ഹൌസ് ബോട്ട് യാത്ര മനസ്സിൽ നിറഞ്ഞങ്ങനെ നിൽക്കും. സന്ദേശമയച്ചത് ഭവാനി ഉദിനൂരാണ്.

എൻ്റെ പേര് ശാന്തമ്മ എന്നാണ്. കണ്ണൂർ ജില്ലയിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പറവൂർ എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഒരു പഴയ പാട്ട് വേണം. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ചുംബനോ. ഈ പാട്ട് മറക്കാൻ കഴിയാത്തതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് റേഡിയോ മേടിക്കുമ്പോൾ ആദ്യമായിട്ട് കേട്ട പാട്ടാണ്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഈ സിനിമ അവിടെ വന്നപ്പം നമ്മൾ പോയി ഈ സിനിമ കണ്ടു. യേശുദാസും ജയേന്ദ്രനും പാടിയ പാട്ടാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല, ആദ്യമായിട്ട് റേഡിയോയിൽ കേട്ട പാട്ടായതുകൊണ്ട്.

രാവും പകലും ഇവനു വേണം, രാവും പകലും ഇവനു വേണം പട്ടാഭിഷേകം, ദിനവും പട്ട കൊണ്ട് അഭിഷേകം. ധരി ധരി ധനി ധരി ധനി ധനി ധപ ധനി ധനി ധനി ധരി ധനി ധമപദ പട്ട അഭിഷേകം. സനി ഗമദ ഗമദ നിരി മദ നിരി ഗരി തിരി സസ സ

0: ഇതിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, ഷാജു പൊന്നാരത്ത്.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും.

0: റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്,
5: സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

ഇന്ന് രാത്രി 7:35 മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, ഇളയിരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി നിവേദിത പി, മാനന്തവാടി മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന കെ എന്നിവർ. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സുഗമമാക്കാനും ഗവൺമെന്റ് ജോലികൾ സുപ്രധാന മാർഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേള വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എം പി എന്നിവരെ സന്ദർശിച്ചു. സാമൂഹ്യ സൌഹാർദ്ദത്തിന് പേരുകേട്ട പുതിയ ഗവൺമെന്റ് ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരിക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരാതികൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും കെട്ടിക്കിടക്കുന്നവ പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകളിലെയും കോളേജുകളിലെയും മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടപ്പാക്കുമെന്നും ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇതിനായി ശക്തമായ നടപടികൾ തുടങ്ങുമെന്നും പോലീസ് മേധാവികളുടെ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പവർകട്ടുണ്ടാവില്ലെന്നും ഇപ്പോഴത്തേത് പവർ ഫെയിലിയറാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വയം പര്യാപ്തമായ സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് മന്ത്രി കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. കേരള സംസ്ഥാന വിഷു

ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കാസർഗോഡ് പൂച്ചക്കാട് ട്രെയിനിനു നേരെ കല്ലേറ്. യാത്രക്കാരി നീലേശ്വരം സ്വദേശി അനിതയുടെ മുഖത്ത് പരിക്കേറ്റു. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

0: letters to new recruits in various government departments, says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over the next 5 years. CBSE extends last date for obtaining scanned copies, photocopies of answer books for Class 12 board examinations until tomorrow. US Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundibugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണക്കാര്യം ആങ്ങളെ നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കിവിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന് തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റിസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
4: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
5: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
4: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെപ്പറ്റി സംസാരിക്കണോ?
5: വേണം. അവളെപ്പറ്റി പറയുമ്പോ എനിക്ക് 100 നാക്ക് വരുന്നു.
4: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
5: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
4: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
5: ഒരിക്കലുമില്ല, അത്തരത്തിൽ യാതൊന്നുമില്ല.
6: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
5: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
4: ശരി, അപ്പോ പിന്നെ അവളെ വിട്ടുകളയാല്ലേ?
5: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
4: എന്തുകൊണ്ട് പറ്റില്ല?
5: പറ്റില്ല, അത്ര തന്നെ. അവളിൽ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
4: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
5: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല, ആരു കൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
4: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
5: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാം.

0: ാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
1: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമിഹിൻ, ഇതെന്താണ്?
0: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
1: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
0: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
1: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്?
0: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
1: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
0: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
0: അയ്യോ, നേരം പോയി. ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെ പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
0: റസു നീ തുറന്നു പറ എന്റെ മോൻ എന്തു പറ്റി?
1: മാനസികമായി എന്തോ അവൻ അലട്ടുന്നുണ്ട്.
0: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
1: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
0: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ? ചൂത് കളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസുമുഖിന് എങ്ങനെ ഉത്തരം പറയുന്നേ?
1: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒന്നുമില്ല.
0: പിന്നെങ്ങനെ അവന് ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
1: അവന് പ്രശ്നം മാനസികമാണ്.
0: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
1: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
0: 3 വർഷത്തിന് ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ, ചേട്ടന് ഒരു കുഴപ്പമില്ല.
0: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
1: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
1: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കും.

0: എന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
1: ആ, അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
0: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
1: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
2: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവളിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു. പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. ശുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
3: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
0: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
3: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
1: ഇവനെല്ലാം അറിയാം.
3: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
0: അയ്യോ, അവനിപ്പോ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
3: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
0: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
1: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സ് മുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓഹ്, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
0: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
1: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 പുലിയർപാട്ട്. നിരിച്ചൻ ഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 5:30 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ ചെറുപുഴ കൊല്ലാടയിലെ ശ്രീ ബിന്നി

ജോസഫിന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35. മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വൈലോപ്പിള്ളി ശ്രീധര മേനോനെ അനുസ്മരിക്കുന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ.

0: ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിലീനങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലീനങ്ങളിൽ ഇന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ചിൽ നിറയെ ആളുകളുണ്ട്. പ്രത്യേകിച്ചും വേനൽ അവധിക്കാലം കഴിയാറായിരിക്കുന്നു. വെയിലിന് നല്ല ചൂടുണ്ട്. ഈ ചൂടിനെയൊക്കെ വകവയ്ക്കാതെ നിരവധി വിനോദസഞ്ചാരികൾ ഈ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഇവിടെ 2 ഗാർഡുമാരാണുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് അവരോട് തന്നെ ചോദിക്കാം. പേര് പറയും.
1: എന്റെ പേര് ശ്രീജിത്ത്.
2: എത്ര വർഷമായി ഇവിടെ ഗാർഡായിട്ട്? 19 വർഷമായിട്ട് ഇതേ സെയിം ബീച്ചിലാണ്.
1: ഇവിടുന്ന് 7 മാസം ബേപ്പൂർ ബീച്ചിലേ മാറിയിരുന്നു. അതിനുശേഷം ഇവിടെ തന്നെ 2007 ഡ്യൂട്ടിയില് ജൂലൈ 31 കയറി.
2: എത്ര വർഷമായി അപ്പം ഈ ഒരു മേഖലയിൽ?
1: 19 വർഷമാണിത്.
2: 19 വർഷമാണ്. എങ്ങനെയുണ്ട് അനുഭവങ്ങള്?
1: അനുഭവങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോ നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമുക്ക് ഏത് ജില്ലയിൽ നോക്കുകയാണെങ്കിലും ജനങ്ങൾ കൂടുതൽ വരുന്ന ഒരു ബീച്ച് ഈ ബീച്ചാണ്. ഇവിടെ ഗാർഡുകളാണ് 2 പേരേ ഉള്ളൂ കൊല്ലങ്ങളായിട്ട്. അത് 2 പേര് ഇവിടുന്നതായതിനു ശേഷം 2 പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തൃപ്തരല്ല ഞങ്ങള്. എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇത്രയും ലോങ് കൺട്രോൾ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി ആൾക്കാരോട് നമ്മൾ പറയേണ്ട സർക്കാർ ലെവലായാലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന്റെ സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുള്ള സാധനങ്ങൾ ഇന്ന് വരെ ഇല്ല. ഇതാ നമ്മൾ കാണുന്ന ഈ ഷെഡാണ് നമ്മളിപ്പോ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചതാ. നമ്മൾ ഈ പൈസ കാര്യങ്ങളും പായിന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളാ ചെയ്തത്. നമുക്ക് ഒരു ലൈഫ് ഗാർഡ് എന്ന് പറയുന്ന ജോലി എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനാണെങ്കിലും നമുക്ക് ഫുൾ ടൈം ഇവിടെ നിൽക്കുക വേണം. നമ്മളൊരു മഴയാണ് കാറ്റാണെങ്കിലും എന്തായാലും വെയിലാണെങ്കിൽ കൊണ്ടുള്ള നിൽക്കണം. അപ്പൊ നമ്മളൊരു രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാലും നമുക്ക് നമ്മളതായ കാര്യങ്ങൾ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ നിൽക്കണം. നമ്മളൊരു 10 മണിക്ക് ഒരു ആക്സിഡന്റ് വന്ന് അത് നമ്മൾ കഴിച്ചില്ല, ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കാനുള്ള സൗകര്യമില്ല. നമുക്ക് ഒരു പ്രത്യേകിച്ച് റൂമില്ല, ഒരു ഭക്ഷണം കഴിക്കാനുള്ള റൂമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഇപ്പം കുറേ ആയി മുന്നോട്ട് പോകുന്നു. പല അധികാരികൾ അപേക്ഷകളും കാര്യങ്ങളും മാറി മാറി വരുന്ന ഞങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക ആവശ്യം കൂടി നടത്താനുള്ള, അതായത് നമ്മളിപ്പോൾ 2 പേര് ഇത്രയും വലിയ ലോങ്ങിൽ ബീച്ചിൽ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എന്തെങ്കിലും നമ്മളൊരു പ്രാഥമിക ആവശ്യത്തിന് പോകുന്നതിന് 1/2 മണിക്കൂറായാലും 1/2 മണിക്കൂറിൽ ചിലപ്പോൾ ലേറ്റ് ആയി കുറേ ലോങ് പോകുക. ഒന്നിലെ കോർപ്പറേഷനിൽ അല്ലെ അവിടെ പോയി വരുമ്പോൾ നമ്മൾ ഒരാൾ ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥ വരുന്നു.
2: അപ്പോൾ ഇത്രയും ദൂരം ഇത്രയും ക്രൗഡുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ 2 പേര് മാത്രം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു?
1: ഇതൊക്കെ നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ ഒരു ഇത് തന്നെ. നമ്മൾ ഇതുവരെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടായില്ല. പണ്ടുള്ള കാലങ്ങളിൽ, അതായത് നമ്മൾ വന്ന 2007 ആ ടൈമിനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് രക്ഷപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് ഇവിടെ 3 പേര് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ റൂം കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ ആവശ്യം കാര്യങ്ങളെ 3 അല്ലെങ്കിൽ അവിടെ നമ്മൾ റൂം എടുക്കും. അന്ന് തുച്ഛമായ പൈസയാണ്. അപ്പോൾ 4 പേര് നമ്മൾ ശമ്പളത്തിൽ തന്നെ എടുത്തിട്ട് നമ്മൾ കൈകാര്യം ചെയ്യലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു വർഷം കഴിഞ്ഞോളം ഈ റൂം വാടക കൂടി നമുക്ക് നമ്മുടെ ആരാപ്തവും കാര്യങ്ങളായി. ആ ലെവലിലേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. പിന്നെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ ഇപ്പോൾ പഴയ മാതിരിയല്ല. നമ്മൾ പഴയ രീതിയിലുള്ള ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് ഒരാളോട് ഒരു കാര്യങ്ങൾ പറയാനേ പറ്റുന്നുള്ളൂ. ഇപ്പം ഈ ഇപ്പം പെരുന്നാളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എന്തായാലും കൂടുതൽ ജനം ഹിന്ദിക്കാരാണ്. അവരെ നമ്മൾ പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ 2 പേരെ കൊണ്ടൊന്നും ഞാൻ ഒറ്റയ്ക്ക് ഒരു ലെവലിൽ പോയിട്ട് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് ആക്രമിക്കത്തിന് വരിക. അപ്പോൾ നമ്മൾ 2 പേരെക്കുള്ള ഒരാളായിട്ട് പോയാൽ നടക്കൂല. അപ്പോൾ എന്തെങ്കിലും 2 പേരും കൂടി ഇപ്പുറം ഫ്രീ ആയി കിടക്കുക. ഇവിടെ ഒരു ആരെയും ചാടിയാൽ എത്താൻ പറ്റാത്തൊരവസ്ഥ വരും അവിടെ. അപ്പോൾ നമ്മൾ മാക്സിമം പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുക. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ സേഫ്റ്റിക്ക്. അല്ലാതെ നമുക്ക് രക്ഷയില്ല. നമ്മൾ 2 പേരോട് എന്ത് ചെയ്യണം, നമുക്ക് ചുരുങ്ങിയത് ഒരു 6 പേരെങ്കിലും വേണം ഡ്യൂട്ടിയിൽ. 2 പേരപ്പുറം വേണം, 2 പേര് ഇവിടെ
2: രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ നിൽക്കേണ്ടി വരും അല്ലേ? ഡ്യൂട്ടി ഉണ്ടാവും.
1: 7 മണി വരെ നിൽക്കണം. 7 മണി വരെ കഴിഞ്ഞിട്ട് ലൊക്കേഷൻ വിട്ടിട്ട് നമ്മൾ പോകും.
2: പ്രത്യേകിച്ച് ഇപ്പം അവധിക്കാലായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലി കുട്ടികളൊക്കെ അല്ലേ, നല്ല തിരക്കുള്ള ഒരു ബീച്ചാണ്.
1: എന്നാൽ നമുക്കിപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ ഒന്നാമത് നമ്മളുടെ രക്ഷിതാക്കള് കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കും. നമ്മൾ പലരിടത്തും പല നാട്ടിലും പലതും കേൾക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിനും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് അവർ ഇപ്പുറം മറ്റേ സെൽഫി എടുക്കലും ഇവിടെ വന്ന് കടുക്കാതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കലും കുട്ടികൾ കടലിൽ കളിക്കും. ഞങ്ങളിങ്ങനെ കണ്ണിൽപ്പെടുമ്പോൾ ഞങ്ങൾ കുറെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടാണെന്ന് തോന്നുമ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ വലിയ ആൾക്കാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ മേലുണ്ട് എന്നാ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധ എന്ന സാധനം ഇല്ല. നമ്മുടെ നാട്ടിൽ പലരും കേട്ട് കഴിഞ്ഞാൽ കടലാണ് കാര്യങ്ങളാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് അപ്പോൾ നമ്മളെ മക്കളെ ഞങ്ങൾ നോക്കിക്കോളെന്നും പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ വരുന്നത്. ജനങ്ങൾ തീരെ ശ്രദ്ധയില്ല. എന്നു വെച്ചാൽ പല നാട്ടിലും പലതും കേട്ടില്ല തോണി മറിഞ്ഞ് മറ്റേ തന്നെ അന്നേരമൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം വയനാട് നടന്ന സംഭവങ്ങൾ ഇതൊക്കെ വലിയ ദൂരമുള്ള പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം കുറഞ്ഞ സെക്കൻഡോ മനസ്സിലുണ്ടാകുന്നുള്ളൂ. അതാണ് അവരുടെ പ്രശ്നം. എന്നാൽ ഇവിടെ വന്നിട്ട് ഇത് കടലാണ്, അപ്പോൾ അടിച്ച് വെള്ളം കയറി കൊടുക്കും. അപ്പോൾ അവിടെ നേരത്തെ കർണാടകക്കാർ വന്നു ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് യാതൊരു ഇതുമില്ല. ഇപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മൺസൂൺ ടൈമാണ്. ഇതിന്

0: ഇപ്പൊ കടലെത്തി മണ്ണെടുത്ത് പോയിക്കൊണ്ട് നിൽക്കും. ഇനിയിപ്പം നമ്മുടെ ഓണ സീസൺ വരുമ്പോഴേ നമുക്ക് അത് സേഫ്റ്റി ചേറ് വീണ് കടലിൽ ചാർന്ന് ഇപ്പം ബോട്ട് സർവീസ് ഒക്കെ നിർത്തി വെച്ച് എന്നാൽ ഇത് കടലിളക്കാണ്. അതുകൊണ്ട് മാക്സിമം ഇതെന്താ വെച്ചാൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ കൂടുതലൊക്കെ നമ്മൾ ഈ ദൈവത്തിന്റെ ഇതും അല്ലാതെ നമ്മളിവിടെ സഹകരിച്ചു പോകുന്ന നമ്മളെ കച്ചവടക്കാരാ. നമ്മൾ രണ്ടുപേരില്ലെങ്കിൽ നമ്മൾ സഹകരിക്കാനും നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെ നമ്മളാരെ അറ്റാക്ക് ചെയ്താലും കൂടുതൽ കച്ചവടക്കാരാണ് നമ്മളെ സഹായം. നമ്മൾ അതുപോലെയായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എനിക്ക് എന്നെ കാപ്പാടേക്ക് ഇവിടെ മാറ്റം കിട്ടി ഞാൻ പറഞ്ഞു പോകുന്നില്ല എന്ന് വെച്ചാൽ കാപ്പാടെന്ന് എൻ്റെ വീടിൻ്റെ അടുത്താണ്, നമ്മൾ നാട്ടിലാണ്. പക്ഷെ ഇവിടെ നിന്ന് ആൾക്കാരെ ഇടപഴകി ഇവിടെയുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടതായി നോക്കുമ്പോൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളോട് എപ്പോഴും ആളുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ആക്സിഡന്റ് വന്നാൽ നമ്മൾ കടലിൽ ചാടിക്കഴിഞ്ഞാൽ വണ്ടിക്കാരായാലും വണ്ടിക്കാരുടെ ആരെങ്കിലും കണ്ടു അപ്പം എത്തും നമ്മളെ സഹായിക്കാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അത് കിട്ടിയതാന്ന്.
1: രക്ഷിതാക്കളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രീജിത്തേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 19 വർഷത്തെ അനുഭവമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇപ്പം വെക്കേഷനാണ്, വേനൽ അവധിക്കാലമാണ്, നമ്മൾ വെള്ളത്തോടും തീയോടും കളിക്കാൻ പാടില്ല എന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് പരിചിതമില്ലാത്ത ഇടങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ലൈഫ് ഗാർഡ് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കിത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. പാട്ട് പാടുവോ?
0: പാട്ടൊന്നും അറിയില്ല. എന്നാൽ
1: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാമോ?
0: എനിക്ക് 3-ാം പക്കത്തില് പോകും. ഉണരുമീ ഗാനം.
1: ഉണരുമീ ഗാനം. എന്നാലും നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം ശ്രീത്തേട്ടാ.
0: ഓക്കേ.

0: കടൽ എത്ര കണ്ടാലും മതി വരില്ല. എത്ര തവണ നമ്മളൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ട്, ഇങ്ങനെ കടൽ ഇങ്ങനെ കണ്ടുകണ്ടിരിക്കാൻ എന്തൊരു രസമാണ് അല്ലേ. ഇവിടെ നിരവധി കച്ചവടക്കാരുണ്ട്, പല രീതിയിലും കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവർ. ദാ കൂടെ ഒരു അമ്മയുണ്ട്, ഈ ബീച്ചിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മയെ കാണാം. അമ്മ കൈനോട്ടം ഹസ്തരേഖാ ശാസ്ത്രം നോക്കി ലക്ഷണം പറയുന്ന ഒരമ്മയാണ്. അമ്മയുടെ സ്വന്തം സ്ഥലം മലപ്പുറമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട് അമ്മയെ വിശേഷങ്ങൾ, പേര് പറയൂ.
1: എന്റെ പേര് സുലോചന.
0: എവിടെയാ വീട്?
1: മലപ്പുറം.
0: മലപ്പുറത്ത് നിന്നാണോ കോഴിക്കോട് വന്നിരിക്കുന്നേ?
1: മലപ്പുറം മൊറയൂരാണ് വീട്. ആ ഭാഗത്തുനിന്നാണ് ഇങ്ങോട്ട് വരുന്നത്.
0: അപ്പൊ ദിവസം ഇവിടെ വന്ന് പോവാണോ?
1: ആ ദിവസം വന്ന് പോകും.
0: ഈ കൈരേഖ നോക്കി ആളുകളുടെ മുഖലക്ഷണം നോക്കി കാര്യങ്ങൾ പറയാ?
1: അത് മുഖലക്ഷണമൊക്കെ പറയും, ചിലതൊക്കെ ഒരു ശരിയാവും. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ആദ്യം ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെയുള്ള ഒരു വരസക്തി കിട്ടിയതാണ് കൈനോട്ടം.
0: കുടുംബത്തിൽ വേറെ ആരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്?
1: അമ്മ ചെയ്തിരിക്കണ്, അച്ഛമ്മ ചെയ്ത്, അമ്മമ്മ എല്ലാരും ഉണ്ട്. ഞങ്ങൾ മക്കളൊന്നും ചെയ്യൂല.
0: ഇത് പഠിച്ചിരിക്കുന്നതാ, ഈ ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചതാ?
1: ഇങ്ങനെ പഠിച്ചിങ്ങനെ വരുന്നതാണ്.
0: ഒരു ദിവസം എത്ര പേരുടെ കൈ നോക്കാൻ പറ്റും ഇവിടുന്ന്?
1: അത് ചിലപ്പോ നമ്മളെ കൈനോട്ടം നന്നാവുമ്പോ ചിലപ്പോ ഒരു 10 എണ്ണം 15 എണ്ണം ഒക്കെ കിട്ടും. ചില സമയത്ത് ഒന്നും കിട്ടൂല, ചില സമയത്തൊക്കെ കിട്ടും.
0: ഈ ഹസ്തരേഖാ ശാസ്ത്രം നോക്കി കൈ നോക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരാറുണ്ടോ?
1: ഓ, വരാറുണ്ട്.
0: സന്തോഷമാകും ആളുകൾക്ക് അല്ലേ?
1: സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസകളൊക്കെ തരുന്നുണ്ട്.
0: ഒരാളുടെ കൈ നോക്കി എത്ര രൂപ വാങ്ങിക്കും?
1: അത് ചില ആൾക്കാര് 200 തരും, ചിലവര് 100 തരും, ചിലവര് 50 തരും, ചിലവരൊന്നും തരാത്തവരും ഉണ്ട്. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഭാഗ്യം പോലെ.
0: അത് ശരി. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് മക്കളുണ്ട്, 3 ആളുണ്ട്, 2 പെൺകുട്ടികള്, 1 മകനുണ്ട്, അച്ഛണ്ട്, പിന്നെ അമ്മ ഉണ്ട്, ആങ്ങളാര് 3 ആളുണ്ട്. അതിലൊരാങ്ങളപ്പ സുഖമില്ലാതെ ഈ കിടക്കുക.
0: അപ്പൊ അമ്മയുടെ ഈ ഒരു ജോലി വെച്ചിട്ട് വേണോ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ?
1: അല്ല, നമ്മളിപ്പോ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മക്കള് നോക്കുകൊക്കെ ചെയ്യും, മോൻ പോണ്ടെന്നൊക്കെ പറയും. പിന്നെ നമ്മളെ മരുന്ന്, നമ്മളെ കാര്യം, നമ്മളെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടേ? അപ്പൊ പോവുകയാണ്. മകന് ഇഷ്ടമൊന്നുമില്ല കൈ നോക്കാൻ വരുന്നത്.
0: സ്വന്തം കയ്യിലൊരു വരുമാനം അല്ലേ, അത് ഒരു വലിയൊരു കാര്യം.
1: പൊട്ടിച്ചു വരികയാണ്, ഓന് ഇഷ്ടമില്ല, ഓൻ ചീത്ത അറിയും.
0: എങ്ങനെ, ട്രെയിനിൽ വരുവാണോ?
1: അല്ല, ബസ്സിൽ തന്നെയാ വരണ്ട്.
0: ബസ്സിൽ വരും. മലപ്പുറത്ത് നിന്ന് ഇവിടെ വരും?
1: ഓ, മലപ്പുറത്ത് നിന്ന് ഇവിടെ വരും.
0: ഇപ്പൊ കൊറേ വർഷമായോ അമ്മ ഇങ്ങനെ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് തന്നെയാണ് എന്നും കൈ നോക്കുന്നത്?
1: പോണ ആൾക്കാരാണ്.
0: എന്ത് കച്ചവടം ചെയ്യുന്നത്?
1: ഞങ്ങള് നെയ്റ്റിന്റെ കച്ചവടമൊക്കെ ചെയ്യും. അതിലിങ്ങനെ പോയി നാളാണ്. അപ്പൊ എന്റെ കയ്യിന്റെ ഇവിടെ സോളർ വിട്ടുപോയി. അപ്പൊ എനിക്ക് തലയില് വെക്കാൻ കഴിയണില്ല കച്ചവട സാധനം. അപ്പൊ അങ്ങനെ പോവാണ്. അല്ലാതെ കൈ നോക്കാൻ ഇഷ്ടമായിട്ട് വരികയല്ല. പിന്നെ അത് ഇങ്ങനെ ഒരു പഠിച്ച വിദ്യയാണ്, ഇനി വെറുതെ ഇരിക്കും വേണ്ട. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വരികയെന്ന് മാത്രം. അപ്പൊ മക്കളൊക്കെ വലുതായി. അപ്പൊ മോൻ വലുതായി. അപ്പൊ മോൻ ഇഷ്ടമൊന്നും ഇല്ല, വരണ്ട പറയും. നല്ല മോനാണ്, നോക്കണ ആളാണ്. കുട്ടികൾക്കും മരുമക്കളൊക്കെ നല്ല സ്നേഹമുള്ള മക്കളാണ്. അപ്പൊ അവരെയൊക്കെ കാണാതെ ഇങ്ങനെ വരികയാണ്. രസല്ലേ?
0: അതെല്ലേ. ഈ ബീച്ചിൽ വന്ന് ഇങ്ങനെ എത്ര സമയം വരെ ഇവിടെ നിൽക്കും? വെയിലും ചൂടും ഒക്കെ ഉണ്ടല്ലോ.
1: ചിലപ്പോ ഞങ്ങൾ ഒരു 3, 3.5, ചിലപ്പോ 4 മണി, ചിലപ്പോ 5 മണിക്കൊക്കെ പോകും.
0: രാവിലെ വന്നിട്ട്?
1: രാവിലെ വന്നിട്ട്.
0: അത്രയും സമയം ഇവിടെയുള്ള ആളുകളുടെ അടുത്തൊക്കെ പ്രതീക്ഷയോടെ പോയിട്ട് കൈ നോക്കാനല്ലേ. എന്റെ ആളുകള് ചിലവര് നോക്കും, ചിലവര് നോക്കില്ല അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും.
1: അങ്ങനെയൊക്കെയാണ്.
0: അമ്മ പാട്ട് പാടുവോ?
1: അതൊന്നൊക്കെ അറിയില്ല.
0: ഞാൻ അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ശരി, എന്നാ ശരി.

0: രണ്ട് ടോപ്പ് 500 രൂപയോ ആദ്യ ടോപ്പുകള് അസിസ്റ്റന്റ് ടോപ്പുകള് കോൺസെന്റുകള് കൗളികള്.
1: കേട്ടില്ലേ, ഒരു തെരുവിന്റെ ശബ്ദമാണിത്. കോഴിക്കോട് വന്നിട്ട് മിഠായി തെരുവിലൊന്ന് കയറാതെ നാട്ടുവഴിയിലെ ഇല്ലങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഹൽവ കച്ചവടങ്ങൾക്ക് പ്രശസ്തമായ ഈ തെരുവിനെ പേര് നൽകിയത് യൂറോപ്പുകാരാണ്. യൂറോപ്യന്മാർ കോഴിക്കോടൻ ഹൽവയെ സ്വീറ്റ് മീറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹുസൂർ റോഡ് എന്നായിരുന്നു മിഠായി തെരുവിന്റെ ആദ്യ നാമം. പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഈ റോഡിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു. ഈ തെരുവിന്റെ ഈ കാണുന്നൊരു ഭാഗത്താണ് സാമൂതിരിയുടെ നാണയമടിക്കുന്ന കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത്. പുതുമയും പഴമയും ഇവിടെ സമന്വയം ുന്നു. ഇരുവശങ്ങളിലും പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതീർത്ത കെട്ടിടങ്ങളും ഇവിടെ കാണാം. എന്തായാലും മിഠായി തെരുവിൽ സ്വീറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഹൽവ നമുക്ക് ഒന്ന് രുചിച്ചു നോക്കണം. ദ ഹൽവ കച്ചവടം ചെയ്യുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇവിടെയുള്ള ഒരാളോട് തന്നെ ചോദിക്കാം.
2: SMCT
1: എന്റെ
2: പേര് നെബുഹാനലി. നമ്മളിപ്പോ ഇത് പണ്ട് തൊട്ടേ കാണുന്നതാണ് ഈ സ്വീറ്റ് മീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞാൽ വലിയ സംഭവം, പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാരെ പറഞ്ഞാൽ ഇതിന് സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങനെ പറയാം. സ്വീറ്റ് മീറ്റ് പറഞ്ഞാൽ ഇത് മനോഹരമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ, അതാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൽവ എന്ന് പറയുന്നത് നമ്മളിവിടെ കോഴിക്കോട് ഏത് ചരിത്രങ്ങളിൽ കണ്ടുപിടിച്ച ഒരു റെസിപ്പി മാതിരി വന്നൊരു സാധനം. നമ്മളിവിടെ ആണ് ആദ്യമായിട്ട് കോഴിക്കോടിലാണ് ആദ്യമായിട്ട് ഹൽവ കണ്ടുപിടിച്ചത്. ഒരു മധുരമുള്ള ഒരു പലഹാരം. അത് പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ഫേമസ് ആയി പല വിധത്തിലും പല ഫ്ലേവറിലും ഒരുപാട് വെറൈറ്റികളായിട്ട് ഇപ്പൊ ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്.
1: മിഠായി തെരുവിൽ തന്നെ നിങ്ങളെ ഹൽവ കമ്പനിയുടെ കുറെ ഔട്ട്ലെറ്റുകൾ കാണുന്നു അല്ലെ? പ്രത്യേകിച്ചും കോഴിക്കോടുകാർ സൽക്കാര പ്രിയരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് അതിനെ കുറിച്ച് പറയാൻ?
2: അതിനെ കുറിച്ച് പറയാനാണെന്നുണ്ട്, നമ്മളാ പൊതുവെ ഫുഡ് കൾച്ചറായിട്ട് നമ്മള് വളരെ അറ്റാച്ച്ഡ് ആണ്. കാരണം ഒരു സൽക്കാരത്തിലാണെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടായിട്ടാണെങ്കിലും ആസ്വപരിഹാരങ്ങൾ കൊണ്ടാണെങ്കിലും വളരെ മുന്നിലിട്ട് നിൽക്കുന്നതാണ് ഹൽവകൾ എന്ന് പറഞ്ഞാൽ. നമ്മളത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്കും പ്രിയപ്പെട്ടതായത്.
1: നമ്മുടെ ഈ ഹൽവ ഫാക്ടറിയുടെ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത്?
2: നമ്മളത് വെല്യങ്ങാടിയിലാണ്. നമ്മൾ വലിയൊരു കിച്ചൺ ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഓൾ പ്രൊഡക്ഷൻ വരുന്നത്.
1: ഓരോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു.
2: നമ്മളിപ്പോ ഈ കടയിൽ ഒരു 7 പേരുണ്ട്.
1: ഫാക്ടറിയിൽ
2: ഒരു 11 ആൾക്കാരുണ്ടാവും മേക്കിംഗ്. ഒരു 45 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മേക്കിങ്ങിന്.
1: സാധാരണ ഹൽവ മേക്കിംഗ് വലിയൊരു പ്രോസസ്സാണ്, ഒരുപാട് മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ?
2: അതെ, മണിക്കൂർ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഹൽവ മേക്കിങ്ങിന്റെ ഹവേഴ്സ് പറയണോ മിനിമം 3 hours. അത് നമ്മള് മേക്ക് ചെയ്ത് ചൂടാറാൻ വെച്ച് ട്രയല് ചെയ്ത് ഡെക്കറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിക്കുക. മാക്സിമം നമ്മൾ ആളുകളിലേക്ക് നല്ലത് എത്തിക്കുക, മായമില്ലാത്ത സാധനങ്ങൾ, അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. നമുക്കിപ്പോ ഇവിടെ ആയിട്ട് ഒരു 4 ഷോപ്പ് ഈ സ്ട്രീറ്റിൽ തന്നെ വേറെ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തായിട്ട് ഒരു 3 നമുക്ക് വേറെ ഉണ്ട്.
1: നിൽക്കുന്നതിന് ചുറ്റും നിറയെ ഹലുവകളും ചിപ്സുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഈ വെറൈറ്റി ഹലുവകൾ ഈ വർഷം ഏതെങ്കിലും പുതിയ ഹലുവകൾ നിങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ?
2: അതെ, നമ്മളിപ്പോ ലോഞ്ച് ചെയ്തതെന്ന് അറിയുന്നത് കുനാഫ, റാഫല്ലോ, റോസ് മിൽക്ക്, ബട്ടർ ഹൽവ, അതേമാതിരി തന്നെ സീഡ്സ്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ നമ്മള് ലോഞ്ച് ചെയ്തേക്കണ്. പിന്നെ പുതുതായിട്ട് ഒരു 3 റെസിപ്പി ഞങ്ങളെ മേക്കേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പേരൊന്നും പറയാ, പുതിയതായിട്ട് ഇട്ടില്ല, അത് വരുന്നുള്ളൂ.
1: ഈ നാച്ചുറൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഹലുവകളുണ്ട്?
2: അതെ, നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. നമ്മള് ഹലുവ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സും പൾപ്പിലുമാണ്. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് നെയ്യിലും വെളിച്ചെണ്ണയിലും മാത്രമാണ്. പ്യുർ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, ഓയിലൊന്നും ചെയ്യാറില്ല.
1: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴി ലീണങ്ങൾ എന്ന പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
2: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോ മെലഡി സോങ് ആണ്. ഒരുപാട് പാട്ടുകളുണ്ട്.
1: ഏതെങ്കിലും ഒരു മെലഡി സോങ് വെക്കാം അല്ലെ? ഈ മിഠായി സ്ട്രീറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
2: ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മിഠായി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളെ SM സ്ട്രീറ്റ് എന്ന് പറയുന്ന പണ്ട് തൊട്ടേ ഇത് നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു സ്ട്രീറ്റാണിത്. നമുക്ക് ആ ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ ഉണ്ടാവും.
1: സന്തോഷം. നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.

0: പേര് പറയൂ.
1: വത്സല.
0: വത്സല ചേച്ചി ഇവിടെ തന്നെയാണോ വീട്?
1: അല്ല, കളിക്കൻ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചേലേമ്പ്ര.
0: ബീച്ചിൽ കറങ്ങാൻ വന്നതാണ്?
1: അല്ല, പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോ വന്നതാ.
0: അപ്പൊ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാം. എന്ത് പറ്റി ഹോസ്പിറ്റലില്?
1: അത് ചെവി വേദനയായിട്ട്.
0: സ്ഥിരമായിട്ടുണ്ടോ?
1: ഇല്ല, ഇന്നലെ തുടങ്ങിയപ്പോ ജലദോഷമായിരുന്നു, അപ്പം ചെവി വേദന വന്നു, അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി.
0: ശരി, ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് രണ്ട് പെൺകുട്ടികളുണ്ട്, ഒരാൺകുട്ടി ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഇതോരെ അച്ഛനാണ്. അവർക്കായിരുന്നു ചെവി വേദന.
0: രണ്ടു പേർക്കും ചെവി വേദന?
1: രണ്ടാക്കല്ല, അവർക്ക് മാത്രം.
0: അത് ശരി. വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടമ്മ?
1: ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
0: എന്തിന്റെ കമ്പനിയാ?
1: ബോട്ടില് ജാറൊക്കെ ഉണ്ടാക്കണേ, കാക്കഞ്ചേരി കിൻഫ്രേന്റെ അടുത്ത്.
0: അത് ശരി. അവിടെ എന്തൊക്കെ ജോലിയാ ഉണ്ടാവും അമ്മയ്ക്ക്?
1: അത് മെഷീൻ അല്ല ഞാൻ, അതുകൊണ്ട് മെഷീൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതിലേക്ക് ബോട്ടിൽ ഇങ്ങനെ വരും, ജാർ ഇങ്ങനെ വരും.
0: കൊറേ വർഷമായോ ജോലി ചെയ്യുന്നത്?
1: 4 വർഷമായി. ഇപ്പൊ
0: രാവിലെ എത്ര മണിക്ക് ജോലിക്ക് പോകണം?
1: 2:30 പഞ്ചിങ്ങ.
0: ഓ, അത് ശരി.
1: കിൻഫ്രയില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രെഡ് ബിസ്ക്കറ്റ് റസ്ക് ഒക്കെ ഉള്ളതില്.
0: ബേക്കറി ഇതിലാണ് അല്ലേ?
1: അന്ന് കൊറേ മുമ്പ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ കയറി.
0: അത് പിന്നെ വിടാൻ എന്താ കാരണം?
1: അത് പിന്നെ വീട്ടിൽ കഴിഞ്ഞല്ലൊക്കെ ഒന്ന് പൊട്ടി.
0: അയ്യോ, വീണു. അവിടുന്ന് വീണോ? ജോലിക്കിടെയാണോ?
1: അല്ല, വീട്ടിന്ന്.
0: വീട്ടിന്ന് തന്നെ വീണു. സ്ലിപ്പായി വീണു.
1: സ്ലിപ്പായി വീണു.
0: ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത്?
1: ഇപ്പൊ ഇല്ല, പിന്നെ വെൽഡിംഗ് ആയിരുന്നു, കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു മിനറൽ വാട്ടറിന്റെ.
0: അത് ശരി.
1: ഇപ്പം വീട്ടില്
0: സ്വസ്ഥം. കോഴിക്കോട് സൽക്കാര പ്രിയരാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉണ്ണാനും ഊട്ടാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ. എന്താണ് കോഴിക്കോടിന്റെ ഭക്ഷണം ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
1: നല്ലതാ, എല്ലാ ഭക്ഷണങ്ങളും ഒന്നിനൊന്നും വെച്ചാ.
0: ചേച്ചി എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്?
1: ഞാനിന്ന് വീട്ടിലുണ്ടാക്കും, ഓരോ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇവിടെ നിന്ന് കഴിക്കും ചെയ്യും, പുറത്തുനിന്നും കഴിക്കും.
0: പാട്ടൊക്കെ പാടുവോ?
1: അതൊന്നുമില്ല.
0: ഇല്ല. എന്താണ് ഇഷ്ടം? എന്ത് ചെയ്യാനാണ്? ഹോബി എന്താണ്?
1: പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഹോബി തന്നെ.
0: സിനിമക്കൊക്കെ പോവോ രണ്ടുപേരും?
1: ഇപ്പൊ പോവാറില്ല, എത്രയോ സിനിമക്ക് പോകണോ.
0: രണ്ടാളും നല്ല ഇണക്കുരുവുകൾ നടന്നു വരുന്ന പോലെയാണ് ബീച്ചിലൂടെ കൈപിടിച്ച് നടന്നു വരുന്നത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയാണ്. ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും. പാടുവോ?
1: പാടില്ല.
0: പാടില്ല. എന്നാ ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ.
1: ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ പഴയ പാട്ട് ഇഷ്ടാവോ? ഏതെങ്കിലും ഒരു പഴയ പാട്ട്.
0: പഴയ പാട്ട്,
1: പണ്ടത്തെ സിനിമയിലത്തെ ഏതെങ്കിലും പാട്ട്.
0: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചേരാ കേട്ടോ.
1: ശരി.

0: പ്രേക്ഷകർക്കെ, അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്നും നമ്മൾ അടുത്ത വിശേഷങ്ങൾ തേടി കോട്ടയം ജില്ലയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കോട്ടയം ജില്ലക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഏത് സമയത്തും നോൺ വെജ് ഭക്ഷണം അവരുടെ ഒരു ഇഷ്ട മെനു തന്നെയാണ്. ഇത് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്ന ഒരു കുഞ്ഞു ചായക്കട കാണാം. ചേട്ടന്റെ പേര് ബെന്നി ചേട്ടനും ചേച്ചിയുടെ പേര് മാഹി ചേച്ചിയും. വ്യത്യസ്തമായൊരു പേര് അല്ലെ. ഇവർ കോട്ടയം ജില്ലക്കാരാണെങ്കിലും ഇവർക്ക് നമ്മുടെ കണ്ണൂരുമായും ബന്ധമുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം.
1: ആർക്കും കേട്ടില്ല ഇങ്ങനെ ഒരു പേര്.
2: എല്ലാവർക്കും ഇല്ലാത്തൊരു
1: സ്ഥലം ഉണ്ട് അറിയാം
2: അവിടെ. അതുകൊണ്ട് അങ്ങോട്ട് കല്യാണം കഴിച്ച് പോയത്.
0: അപ്പൊ ചേച്ചിയുടെ സ്വന്തം നാട് എവിടെയാ?
2: ഇവിടെ കോട്ടയം ജില്ലയില് കുമ്മണ്ണൂർ എന്ന സ്ഥലം.
0: കോട്ടയം കുമ്മണ്ണൂര്,
2: പാലായിക്കടുത്തുള്ള കുമ്മണ്ണൂര്.
0: ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കൽ എന്ന സ്ഥലത്തേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് കല്യാണം കഴിച്ച് നമ്മുടെ കണ്ണൂരിന്റെ മരുമകളായ മാഹി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇവിടെ. ഞങ്ങൾ അവിടെയായിരുന്നു, ഇപ്പൊ 10 വർഷമായിട്ടുള്ളൂ ഇങ്ങോട്ട് പോകുന്നിട്ട്. അതുവരെ അവിടെ ഉളിക്കലിൽ തന്നെ ആയിരുന്നു താമസം. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചെറിയ ചായക്കടയൊക്കെ ആയിട്ട് പോകുന്നു.
0: സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ. നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയം ജില്ലയില് പാലയ്ക്കടുത്ത് ചെറുപ്പുങ്ങൽ എന്ന സ്ഥലത്താണ്. വിവിധ നാടിലുള്ള ആളുകളുടെ വിശേഷങ്ങൾ തേടി തേടി നാട്ടുവഴിയിൽ ഇനങ്ങൾ അങ്ങനെ കോട്ടയത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കല്യാണം കഴിച്ച് ഉളിക്കലിൽ വന്നിട്ട് എത്ര വർഷം മുന്നെയാണ് അവിടെ വന്നത്?
2: May 28 വരുമ്പോ ഞങ്ങൾ 15 വർഷം പൂർത്തിയാകുന്നു കല്യാണം കഴിഞ്ഞിട്ട്.
0: രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? കൂടെ ചേട്ടൻ ഉണ്ടല്ലേ, ചേട്ടന്റെ പേരെന്താണ്?
3: ബെന്നി.
0: ബെന്നി ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ മാഹി ചേച്ചിയെ കണ്ടുമുട്ടുന്നത്?
3: കണ്ടുമുട്ടുന്നത് നൈസായിരുന്നു. ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഞാനവിടെ ഇവർക്ക് ഹോട്ടലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോട്ടൽ പണിക്കാരനായതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ചെന്ന് വിട്ടപ്പോ അവിടെ അണ്ണൻ പിന്നെ അണ്ണൻ അവർ വിളിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവായിരുന്നു. അപ്പൊ അവര് പിന്നെ ലീവ് വരുന്ന ദിവസങ്ങളിൽ ഹോട്ടലിൽ വരും. അപ്പൊ അങ്ങനെ കണ്ട് ഉള്ള പരിചയം കൊണ്ട് അങ്ങനെ കാരണവരായിട്ട് കല്യാണം ഒക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് താമസം മാറി പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു.
0: ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വീടെടുത്ത് താമസിക്കാനോ?
2: ഇവിടെ താമസിക്കുന്നത്.
0: ഇവിടെ ഒരു കുഞ്ഞു ചായക്കടയാണ് ഓടുമേഞ്ഞ ഒരു കുഞ്ഞു ചായക്കട. പക്ഷെ ഇവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രുചികരമായ ഭക്ഷണം. ചില്ലുകൂടുകളില് ബോണ്ടയും പരിപ്പുവടയും ഒക്കെ കാണുന്നു. രുചികരമായ പരിപ്പുവടയായിരുന്നു ചേച്ചി.
2: ചേട്ടനാണ് ഇവിടുത്തെ?
0: ചേട്ടനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പരിപ്പുവട പല സ്ഥലത്തുനിന്ന് കഴിക്കുമെങ്കിലും ഇത്രയും രുചിയിൽ അല്ലെ ഇങ്ങനെ മുരിഞ്ഞു കിട്ടുന്ന പരിപ്പുവട പലപ്പോഴും ഇത്ര ടേസ്റ്റിൽ കിട്ടാറില്ല. നമ്മുടെ ഈ കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയത്തിന്റേതായ ചില രുചികൾ ഉണ്ടാവുമല്ലോ അല്ലെ. എന്തൊക്കെ വ്യത്യസ്തമായ രുചികള്? പോർക്ക് അല്ലെ, പന്നിയിറച്ചിക്കറി അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്?
3: പന്നിയുണ്ട്, പോത്തുണ്ട്, മീൻകറിയുണ്ട്, മുട്ട റോസ്റ്റ്.
0: ഈ നോൺ വെജ് കറിയാണ് കൂടുതലും അല്ലെ കോട്ടയക്കാരുടെ ഒരു ഇഷ്ട ഭക്ഷണം.
3: അവർക്ക് നോൺ വെജ് കൂടുതലും പോകുന്നത്. രാവിലെ കൂടുതലും നോൺ വെജ് കഴിക്കുന്നവര്.
0: ഈ നോൺ വെജ് കറിയുടെ കൂടെ പൊറോട്ടയാണോ?
2: പൊറോട്ട ഉണ്ടാവും, അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, നമുക്ക് ദോശ, ഇഡ്ഡലി, അങ്ങനെ രാവിലത്തെ
0: എല്ലാ ഐറ്റംസും ഉണ്ട്.
2: രാവിലെ ഉണ്ട്.
0: ഈ ഉളിക്കല് വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ ചേട്ടന്റെ വീട്ടില്?
3: ഞാൻ 7 പേരാണ്. 4 ആണും 3 പെണ്ണും. പിന്നെ അച്ഛനമ്മയും മരിച്ചു. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നു.
0: ഇവിടുന്ന് നാട്ടിലേക്ക് ഉളിക്കലിലേക്ക് പോകുന്നത് എപ്പോഴാണ്?
3: വർഷത്തിൽ 2-3 പ്രാവശ്യമായിട്ട് പോയിട്ട് വരും.
0: കടയിൽ ആളുകൾ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് ആവശ്യപ്പെടാം. പാട്ട് പാടുമോ ചേച്ചി?
2: ഇല്ല, പാട്ട് പാടുകയല്ല.
3: ഈ പഞ്ചാഗ്നിക്കകത്ത പാട്ടാണ് അത്. എല്ലാ പാട്ടും നല്ലതായതുകൊണ്ട്
0: അതിലേതെങ്കിലും ഒരു പാട്ട്, നല്ലൊരു പാട്ട്,
3: നല്ലൊരു പാട്ട്.
0: ഒരുപാട് സന്തോഷം ബെന്നി ചേട്ടനും മാഹി ചേച്ചിക്കും വേണ്ടി. നല്ലൊരു പഞ്ചാഗ്നിയിലെ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
3: ഓക്കേ.

0: നല്ലൊരു പ്രഥമൻ കുടിക്കണമെങ്കിൽ നമുക്ക് ശർക്കര വേണം. ഒരട കഴിക്കണമെങ്കിൽ ശർക്കര വേണം. ഒരു കാപ്പി കുടിക്കണമെങ്കിൽ ശർക്കര വേണം. കോട്ടയം ജില്ലയിലെ ഒരു നാടൻ ശർക്കര നിർമ്മാണ യൂണിറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വെട്ടിയെടുത്ത കരിമ്പുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ കരിമ്പ് കൃഷിയുണ്ട്. ഇവിടെ നിന്നുള്ള ചെറിയൊരു യൂണിറ്റാണ് ഈ കാണുന്നത്. ഈ കൂട്ടിയിട്ട കരിമ്പുകളൊക്കെ രാവിലെ തന്നെ അത് ഒരു യന്ത്രത്തിലിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് ആ നീര് മണിക്കൂറുകളോളം തിളപ്പിച്ചാണ് ഈ ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടെയുള്ള ചേട്ടനോട് തന്നെ ചോദിക്കാം.
1: കോട്ടയം ജില്ലയിലെ ചാർപ്പുങ്കലിലാണുള്ളത്.
0: പേര് പറയും.
2: എന്റെ പേര് കുഞ്ഞുകുട്ടൻ എന്നാണ്. ഞാനാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്.
0: ഇത് നാടൻ ശർക്കര എന്നാണ് കാണുന്നത് അല്ലെ? അതായത് നിങ്ങൾ ഇവിടുന്ന് കരിമ്പ് ഇവിടെ കൃഷിയാണോ?
2: തൊട്ടടുത്ത് തന്നെ കൃഷിയുണ്ട്. ആ കൃഷി അവിടെ നിന്ന് തന്നെ വിളവ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിവിടെ കൊണ്ടുവന്ന് അതിന്റെ നീരെടുത്ത് ചെമ്പില് ഒഴിച്ച് തിളപ്പിച്ച് ഒറ്റിച്ച് കുഴമ്പ് രൂപമാക്കിട്ട് തോണിയിലൊഴിച്ച് ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുകയാണ്.
0: ഈ ശർക്കര തന്നെ നമ്മൾ ഉണ്ട ശർക്കരയും അതുപോലെ അച്ചു ശർക്കരയും ഒക്കെ കാണുന്നുണ്ട്.
2: ശർക്കര നമുക്കിവിടെ ഇല്ല. അത് വലിയ വലിയ വിപുലമായിട്ട് നടത്തുന്നവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണയുള്ള നാട്ടിൻപുറത്തുള്ളതല്ല ഈ ഉണ്ട ശർക്കരകൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
0: ഒരു സമയത്തൊക്കെ

0: ശർക്കര കുറെ വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു അല്ലെ, ശർക്കരയിൽ മായം ചേർക്കുന്നു, ആളുകൾ ഉപയോഗിക്കുന്നില്ല അല്ലെ.
1: കാരണം ഇവിടെ അങ്ങനെ മായം ഒന്നുമില്ല, നമ്മൾ ഈ കരിമ്പിൻ നീര് മാത്രം വറ്റിച്ച് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതോടൊപ്പം ഞങ്ങൾ ഈ ശർക്കര തന്നെ അതിന്റെ കൂടെ ജീരകവും ഏലക്കയും ചുക്കുപൊടിയും ചേർത്ത് ജീരക ശർക്കരയും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പതിയൻ ശർക്കര എന്ന് പറയും, പതിയൻ എന്ന് പറഞ്ഞാൽ ലേഹ്യം പോലെ ഇരിക്കും, ഇങ്ങനെ സ്പൂൺ കൊണ്ട് തോണ്ടിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളത്. അത് തന്നെ അത് ഈ തെക്കൻ സൈഡിലോട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഈ തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്തേക്ക് കൂടുതൽ ഈ ഉണ്ട ശർക്കരയെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പതിയൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്.
0: അതായത് ലേഹ്യം പോലെ കോരിയെടുക്കാൻ
1: പറ്റുന്ന അത് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്.
0: പാകത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ,
1: പാകത്തിന് വ്യത്യാസം ഉണ്ട്. അത് പണിക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, അവരാ കണക്കിന് തന്നെ കൃത്യമായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നത്.
0: ഈ കരിമ്പിൻ നീരെടുത്ത് അത് ശർക്കരയുടെ രൂപത്തിലേക്ക് ആയി വരുന്നതിന് എത്ര സമയമെടുക്കും?
1: ഏകദേശം ഒരു 4-4.5 മണിക്കൂർ വേണ്ടി വരും. ഒരു 10-12 കുടത്തോളം നമ്മൾ ഒഴിക്കും. 12 എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 120 ലിറ്റർ വേണം. അത് വറ്റി വരുമ്പം നമുക്ക് ഉണങ്ങി അത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറുക്കിൽ നിന്ന് കിട്ടുന്ന, അതാ ഒരു കുറുക്കെന്ന് പറഞ്ഞാൽ അടുപ്പിലുള്ള ഇതിന്റെ ഞാൻ പറയുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 20-22 കിലോ കൂടുതൽ തിന്ന് വരില്ല. ഇത് നമുക്ക് അധികം ഇതിൽ ഉപയോഗിക്കാൻ പറ്റുകയല്ല, ഒരു പരിധി കൂടുതൽ ഇത് നീരെടുത്ത് പറ്റില്ല. കാരണം ഇത് നമ്മൾ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടോടുകൂടി ഒഴിച്ചാൽ തണുക്കുന്നതിന് മുമ്പ് ഉരുട്ടിയെടുക്കണം. അപ്പൊ താമസിച്ച് പോയാൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അതനുസരിച്ച് മാത്രമേ ഇത് ഒഴിക്കുള്ളൂ.
0: എനിക്ക് തോന്നുന്നു ഒരു പാത്രം തന്നെ ഒരു 50 കിലോ ഒക്കെ കൊള്ളാൻ പാകത്തിനുള്ളതാണെന്ന് തോന്നുന്നു
1: അല്ലേ? അല്ല, അതിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതനുസരിച്ച് നമുക്ക് ഇത് ഉരുട്ടി മാറില്ല. നമ്മുടെ ചെറിയ സംരംഭം അല്ലേ, അതനുസരിച്ചുള്ള പരിപാടികൾ ഇവിടെ നടക്കുകയുള്ളൂ.
0: കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കണം, അപ്പൊ ചൂടുണ്ടാവും.
1: ആ, ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം.
0: ചേട്ടൻ തന്നെയാണ് അത് ചെയ്യുന്ന തൊഴിലാളികൾ?
1: വേറെ തൊഴിലാളികളുണ്ട്, അവരാണ് അത് ചെയ്യുന്നത്. അത് കാരണം അത് ഒരു പ്രത്യേക ഒരു പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചൂടോടുകൂടി ഉരുട്ടാൻ പറ്റില്ല. അതിനൊരു പരുവുണ്ട്, ആ പരുവത്തിൽ തന്നെ ശർക്കര എടുത്തില്ല, ശർക്കര മോശമായി പോവുകയും ചെയ്യും.
0: ചൂടോടുകൂടി ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം അത് ആറാൻ വെക്കണ്ടേ, തണുക്കാൻ വെക്കണ്ടേ?
1: അത് ഒരു ട്രേ ഉണ്ട്, ആ ട്രേയിലോട്ട് നിരത്തി അങ്ങ് വെക്കുക. അത് ഒരു 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ തണുക്കും. തണുത്ത് കഴിയുമ്പോൾ അത് പ്ലാസ്റ്റിക് കൂടെ അകത്തിട്ട് പുറകെ അതിന്റെ പുറത്തെ പ്ലാസ്റ്റിക് ചാക്കിൽ ഇറക്കി വെച്ച് നമ്മൾ കെട്ടി മാറ്റി വെക്കുകയാണ്.
0: ഇവിടുന്ന് എവിടത്തേക്കൊക്കെയാണ് ഈ ശർക്കര കൊണ്ടുപോകുന്നത്?
1: ഇവിടെ തന്നെ ഉപഭോക്താക്കൾ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്, അതുകൂടാതെ പിന്നെ കടകൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്.
0: ഇതിന് പ്രത്യേകമായിട്ടുള്ള അടുപ്പുകളൊക്കെ കാണുന്നു അല്ലേ?
1: നമ്മളിപ്പോ സാധാരണ ഇതിനു വേണ്ടി തന്നെ കരിമ്പ് ആട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന അടുപ്പുകളായിരുന്നു.
0: അത് ചിരട്ടയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറക് വെച്ചിട്ടാണോ?
1: വിറകും അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഈ കരിമ്പിന്റെ ചണ്ടി തന്നെ ഉണക്കി കത്തിക്കുവാണ്. അത് ഉണക്കി അതോടൊപ്പം തന്നെ വിറകും കൂടെ ചേർത്ത് കത്തിക്കുന്നു.
0: നല്ല ചൂട് കിട്ടുമോ?
1: നല്ല ചൂട് കിട്ടും.
0: എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ചേട്ടാ?
1: 4 പേരുണ്ട്.
0: ഇവിടെ തന്നെയാണോ ചേട്ടന്റെ സ്ഥലം?
1: എന്റെ വീട് ഇവിടെ അടുത്താണ്, ഇതിന്റെ ഉടമസ്ഥൻ വേറെയാ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ്.
0: ഇത് ചേർപ്പൊങ്കൽ റോഡ് സൈഡ് തന്നെയാണ്. ഇതുവഴി കടന്നു പോയിട്ടുള്ളവർക്ക് ശബരിമല റൂട്ടാണ് അല്ലെ മുന്നിൽ കാണുന്നത്?
1: അതെ അതെ, പാലാ ഏറ്റുപാനൂർ റൂട്ട്.
0: വലിയ മരത്തിന്റെ കോലുകൾ ഇത് വെച്ചിട്ടായിരിക്കാം അല്ലെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്?
1: ഇളക്കി കൊടുക്കണം ഇത്. അത് ഈ കാരണം ഇത് വറ്റി വരുന്ന സമയത്ത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ പ്രത്യേകത എന്നാ ചോദിച്ചാൽ, ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാലിന്യം ഉണ്ടോ എല്ലാം തിളച്ച് പൊങ്ങി വരും. ഈ സാധനം കോരി മൊത്തം മാറ്റും, അതിന് ചെളി വെട്ടുക എന്ന് പറയും.
0: അതിനു വേണ്ടി ഒരു അരിപ്പ പോലത്തെ ഒരു സാധനമുണ്ട്.
1: രണ്ടു മൂന്ന് കൂട്ടം അരിച്ചാണ് ഇതിലൂടെ ചെമ്പിലോട്ട് തന്നെ ഒഴിക്കുന്നത്, ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പൊ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്ത് മാലിന്യം ഉണ്ടായാലും ഇത് പൊങ്ങി വരും. അപ്പൊ അത് നമ്മൾ കോരി മാറ്റി കളയും, വേസ്റ്റ് ആയിട്ട് കളയുകയാണ്. എന്നിട്ട് അതിനുശേഷം വറ്റി വരുന്ന സാധനമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്,
0: ശർക്കരയായിട്ട് ഉരുട്ടിയെടുക്കുന്നത്.
1: അതെ അതെ.
0: എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു?
1: ഇതിവിടെ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞതുള്ളൂ. ഇതിനു മുമ്പ് വേറെ സ്ഥലത്തായിരുന്നു, മരിയൻ കവല എന്ന് പറയും, ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം, അവിടെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ച് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ.
0: ഇതിന് ഉത്പാദിപ്പിക്കാൻ ആവശ്യമുള്ള കരിമ്പുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്?
1: നമുക്ക് ഇവിടെ തന്നെ കൃഷിയുണ്ട്, അവിടുന്ന് തന്നെ എടുക്കും. പിന്നെ അത് തികയാ വരികയാണെങ്കിൽ തിരുവല്ലയിൽ നിന്നോ പന്തളത്തുനിന്നോ എടുക്കുക, അവിടെ കൃഷിയുണ്ട്, അവിടുന്ന് കരിമ്പ് വാങ്ങിയിട്ട് ഇവിടെ ഉപയോഗിക്കും.
0: ഒരുപാട് സന്തോഷം, ഒത്തിരി അറിവുകളാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയും. പാട്ട് പാടുവോ ചേട്ടൻ?
1: ഇല്ല ഇല്ല ഇല്ല
0: ഇല്ല. ഇഷ്ടപ്പെട്ട ഒരു സിനിമാ ഗാനം പറയാം.
1: ഇഷ്ടപ്പെട്ട സിനിമാ ഗാനം എല്ലാം ഇഷ്ടപ്പെട്ട പഴയ ഗാനങ്ങൾ മാത്രമേ ഉള്ളൂ. അകലെ അകലെ നീലാകാശം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ഓക്കെ.

0: അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി വീണ്ടും നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പെർളശ്ശേരി പഞ്ചായത്തിലുള്ള ഇളവന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരു ചേച്ചിയുണ്ട്, പേര് ചോദിക്കാം.
1: അനിത.
0: ചേച്ചി എന്ത് ചെയ്യാ?
1: ഇപ്പം ചെയ്യുന്നില്ല, വീട് പണിയേനു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് നിക്കുന്ന.
0: ഏത് കമ്പനിയിലായിരുന്നു?
1: മൂന്ന് പേര് ദിനേശ് കമ്പനിയിലേനു.
0: ഓക്കെ, അവിടുന്ന് റിട്ടയർ ആയിട്ട് എത്രയായി?
1: റിട്ടയർഡ് ആയിട്ട് രണ്ടു കൊല്ലമായി.
0: ഈ കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമുള്ള ലൈഫ് എങ്ങനെ പോകുന്നു?
1: ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. നമ്മള് പിന്നെ അപ്പുറം പരസ്പരം വിളിക്കുവോ, അങ്ങനെ ടൂറ് പോവുക, അങ്ങനെയെല്ലാം ചെയ്യും. പിന്നെ ഇങ്ങനെ ഇടക്ക് തൊഴിലുറപ്പിന് പോക്കുണ്ട്, അങ്ങനെയെല്ലാം അങ്ങ് പോകുന്നു.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിലാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്.
0: ഇളവനിയാണോ സ്ഥലം? സ്വന്തം നാട് ഇവിടെയാണോ?
1: സ്വന്തം നാട്, എന്റെ അമ്മേന്റെ വീട് ആണ് ഇവിടെ എടുത്ത് നിൽക്കുന്ന.
0: കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പൊ രണ്ടു വർഷം എന്ന് പറഞ്ഞത് അല്ലേ? റിട്ടയർ ആയ ലൈഫാണോ ഇഷ്ടം, അല്ലെങ്കിൽ അതിനു മുന്നേ ആണോ?
1: അതിലും മുന്നേ നല്ല. കമ്പനിയിൽ പോയി എല്ലാരും ഒരു ഒത്തു ചേർന്ന് നല്ല ചിരിച്ച് കളിച്ച് എല്ലാം നല്ല രസം ഉണ്ടാവും അവിടെ.
0: മൂന്നുപേര് ദിനേശ് കമ്പനിയിൽ എത്ര വർഷം ജോലി ചെയ്തു?
1: മൂന്നുപേര് ദിനേശ് കമ്പനിയില് അഞ്ചു വർഷം ജോലി ചെയ്ത്. അതിനു മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞേനും. കല്യാണം കഴിഞ്ഞ നാട്ടില് പാതിരിയാട് കുഴിൽ പിടിക ദിനേശ് കമ്പനിയിൽ ജോലി ചെയ്തിന് 10-25 കൊല്ലം.
0: അവിടുന്നാണ് പിന്നെ മൂന്നുപേരിലേക്ക് വന്നത് അല്ലെ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണോ?
1: ഇവിടെ ഞാനിപ്പോ എന്റെ വീട്ടില് വീടെടുത്ത് അന്നേരം വീടത്തേക്ക് മാറി.
0: ആകാശവാണിയുടെ പരിപാടികൾ കേൾക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. പാട്ടൊക്കെ ആവശ്യപ്പെട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ?
1: വിളിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ചങ്ങായിമാരെല്ലാം വിളിക്കലുണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് നമ്മള് ഇതിനായിട്ട് ശ്രമിക്കലുണ്ട്. ചെലപ്പം കിട്ടൂല, ഭാഗ്യത്തിനെപ്പോഴും അങ്ങ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ, റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടീന് ഒരു പ്രാവശ്യം പാടിയിട്ട്. അനുപല്ലവി പാടണ്ടേ?
0: പല്ലവി അനുപല്ലവിയിലേക്കാ വിളിച്ചത്?
1: അല്ല, വിളിച്ച
0: എന്നിട്ട് കിട്ടിയോ പിന്നീട്?
1: ആ, അന്ന് കിട്ടീനെ, പക്ഷെ എനിക്ക് പാട്ട് പറയാൻ കിട്ടിയിട്ടില്ല.
0: ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. ചേച്ചി ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: എനിക്ക് ചന്ദ്രലേഖയില പാട്ടാ വേണ്ടേ. താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ.
0: അത് ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും നമ്മള് ഇളവന എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയുള്ള അനിത ചേച്ചിയാണ് ഇത്രയും സമയം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ഓക്കെ.

0: നാട്ടുവഴിയിലീണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിലീണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിലീണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 മെഗാഹെർട്സ് എഫ്എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ സംസ്കൃത പാഠം. തിരുവനന്തപുരം റിലേ.
1: തിരുവനന്തപുരം കേന്ദ്രം ഇദാനീം സംസ്കൃത കാര്യക്രമ ഭവതി അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഹ വിവിധ സ്പർദ്ധാഹ അവതാരിന്തേ പ്രഥമം വയം ഏകം അഷ്ടപദീം ശൃണുമഹ സുപ്രീത പീതാംബരം ഇതി സർഗാത് കിസലയ ശയനം ഇതി അഷ്ടപദീം പ്രസ്തൗതി ഗൗതം എ

ഭര നിർഭര സ്മര പരവശകൂത സ്വീത സ്മിത.

ലവ പ്രസവ ശയനേ നിക്ഷിപ്തക്ഷീ വാച ഹരിപ്രിയാ.

0: ഇദാനീം ഉപന്യാസ രചനാ പ്രതിയോഗിതായാം സുലിഖിതം ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാച്ച ഇതി വിഷയമധികൃത്യ പ്രഭാഷണം പ്രസ്തൗതി അപർണ എസ് പൈ.
1: ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാച്ച ആധുനികീകരണസ്യ ഔദ്യോഗികീകരണസ്യ വിജ്ഞാന വിസ്ഫോടസ്യ ച അസ്മിൻ യുഗേ അസ്മാകം ഭാരതദേശഃ വിശ്വമണ്ഡലേ അഗ്രഗണ്യം സ്ഥാനം ഭജതി. അസ്യ പ്രഗതേഃ മുഖ്യ കാരണം തു അത്രത്യാഃ കർമ്മോന്മുഖാഃ യുവാനഃ മേധാവിനഃ ഛാത്രാശ്ച സന്തി. അദ്യ വൈയക്തിക ആരോഗ്യശാസ്ത്ര സാങ്കേതിക സമ്പത്തി മണ്ഡലേഷു ഭാരതീയാഃ സ്വകീയ മുദ്രാം അങ്കയന്തി. അയം ഭാരതദേശഃ വേദാന്ത പണ്ഡിതാനാം ശാസ്ത്ര പാരംഗതാനാം തത്വചിന്തകാനാം ച ജന്മനാ പവനഃ അസ്തി. മാതാ ഭൂമിഃ പുത്രോഹം പൃഥിവ്യാഃ ഇതി വേദസൂക്തി മനുസൃത്യ അസ്മത് പൂർവജാഃ ഇമാം വസുന്ധരാം മാതൃരൂപേണ പൂജിതവന്തഃ. അസ്മാകം മഹത്തര ആശയ സംഹിത ജീവന ശൈലീം ച വീക്ഷ്യ പാശ്ചാത്യ ജഗത് അഭി വിസ്മയേന സ്തബ്ധം ഭവതി. കിന്തു അദ്യ കിം ജായമാനമസ്തി ദുർദൈവേന അദ്യതനി യുവ പരമ്പര സുഖഭോഗാനാം ആഡംബര വസ്തുനാം പാശ്ചാത്യ സംസ്കാരാണാം ച അന്തവാഹനം കരോതി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി ഇതി കാലജയീ വചനം വിസ്മൃത്യ തേ പാശ്ചാത്യ മരീചികായാഃ പൃഷ്ടതഃ ധാവന്തി. സ്വീയാം സമൃദ്ധാം ഭാരതീയ വിജ്ഞാന പരമ്പരാം വിസ്മൃത്യ ഏവ ഏഷഃ പ്രമാദഃ ഭവതി. സാമാജിക പരിവർത്തനം. അദ്യതന സമാജി കാനിചന ദുഃഖദ ദൃശ്യാനി വയം പശ്യാമഃ. കേചന ഛാത്രാഃ യുവാനശ്ച ഉന്മാദക വസ്തുനാം വ്യസനേ നിമഗ്നാഃ സന്തി. ഏതേന ന കേവലം തേഷാം ആരോഗ്യം നശ്യതി അപിതു പാരിവാരികം സൗഖ്യം മാനസികോല്ലാസഃ ഉജ്ജ്വല ഭവിഷ്യം ച അപഹൃതം ഭവതി. അസ്മാകം പ്രഥമ പ്രധാനമന്ത്രിണ ജവഹർലാൽ നെഹ്റു മഹോദയേന ഉക്തം യത് ഭാരതസ്യ ഉന്നതിഃ സ്ത്രീണാം യുവാനാം ച സാമാജിക ആർത്ഥിക പ്രഗതൌ നിഹിത അസ്തി ഇതി. ഏതാദൃശീം കുപ്രവൃത്തിം നിവാരയിതും പുസ്തക പഠനം കലാക്രീഡാ കൗശലാനാം വികാസഃ സർഗാത്മക കാര്യാണി ച ആവശ്യകാനി. സാഹിത്യം തു കേവലം മനോരഞ്ജനായന അപിതു സമാജ പരിവർത്തനായ മഹൌഷധം ഭവതി. യദാ വയം സാഹിത്യസ്യ ചർച്ചം കുർമഃ തദാ അസ്മാകം മനസി ആദിഭാഷായാഃ സംസ്കൃതസ്യ സ്മരണം സ്വാഭാവികം. സംസ്കൃതം നാമ ദൈവീ വാക്ക് ഇതി പ്രസിദ്ധം. ഇയം ഭാഷ അമരവാണി ഗീർവാണ ഭാരതി ഇതി ച നാനാ നാമാഭിഃ വിശ്വസ്മിൻ പ്രതിഥ അസ്തി. അസ്യാം ഏവ ഭാഷായാം അസ്മാകം വിജ്ഞാന പരമ്പര നിഹിത അസ്തി. വിജ്ഞാന പരമ്പര അസ്മാകം രാഷ്ട്രസ്യ പ്രഗതേഃ മൂലസ്തംഭഃ അസ്മാകം സംസ്കൃതിഃ അതുല പൈതൃകത ച അസ്തി. ഗണിത ജ്യോതിഷ സാഹിത്യ വാസ്തു ശില്പകലാ മണ്ഡലേഷു അസ്മാകം പൂർവജാഃ വിശ്വഗുരവഃ ആസൻ. വിജ്ഞാനക്ഷേത്രേ ദൃഷ്ടിം പാദയാമഃ ചേത് ആര്യഭടസ്യ ആര്യഭടീയം ഭാസ്കരാചാര്യസ്യ ലീലാവതി വരാഹമിഹിരസ്യ ബൃഹത് സംഹിത ഇത്യാദയഃ കാലജയിനഃ ഗ്രന്ഥാഃ അദ്യാപി അസ്മാൻ മാർഗദർശയന്തി. ശൂന്യസ്യ ആവിഷ്കാരേണ വിശ്വം വിസ്മിതം കൃതവാൻ ആര്യഭടഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ ജനകഃ ഇതി ഖ്യാതഃ അസ്തി. അതഃ സംസ്കൃതം കേവലം ഭാഷ ന അപിതു ഭാരതസ്യ പ്രാണഭൂത ജീവധാര അസ്തി. ആധുനിക വൈജ്ഞാനിക ചിന്തനം. ഇയം ഭാഷ അദ്യാപി ഭാരതീയാനാം ഹൃദയേഷു അമൃതവാഹിനി ഇവ പ്രവഹതി. അദ്യതന സാങ്കേതിക യുഗേപി അസ്യാഃ മഹത്വം സ്വീകൃതം അസ്തി. വിശ്വപ്രസിദ്ധ നാസ സദൃശീ സംസ്ഥ അപി ശോധകാര്യേഷു കഥയതി യത് സംഗണകതന്ത്രാംശ്ചേ കൃതേ സംസ്കൃതം ഭാഷാശാസ്ത്ര ദൃഷ്ട്യ അത്യന്തം യോഗ്യ ഭാഷ ഇതി. പര്യാവരണം നാരീ സുരക്ഷാ ച വിദ്യാ ദദാതി വിനയം ഇതി അസ്മാകം ധേയവാക്യം. പര്യാവരണ രക്ഷണസ്യ വിഷയേ അസ്മാകം പൂർവജാനാം ദൃഷ്ടിഹി അതീവ വൈജ്ഞാനികീ ആസീത്. മത്സ്യപുരാണേ ഉക്തം ദശകൂപ സമവാപി ദശവാപി സമോഹ്രദഃ ദശഹ്രദ സമപുത്രഃ ദശപുത്ര സമോദ്രുമഃ. അനേന ജ്ഞായതേ യത് അസ്മാകം പൂർവജാഃ വൃക്ഷാൻ പുത്രരൂപേണ പരിപാലിതവന്തഃ. തഥൈവ സമാജസ്യ ആധാരഭൂതായാഃ നാര്യാഃ വിഷയേ കുത്രചിത് ഉക്തം യത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവതാഃ ഇതി. അസ്മാകം പ്രിയം കേരള സംസ്ഥാനമപി ശിക്ഷ കല ആരോഗ്യ സാങ്കേതിക മണ്ഡലേഷു അദ്യ വിശ്വപടലേ അഗ്രഗണ്യം വർത്തതേ. ആദിശങ്കരാചാര്യഃ മേൽപത്തൂർ നാരായണ ഭട്ടപാദഃ ഗണിതശാസ്ത്രജ്ഞഃ സംഗമഗ്രാമ മാധവഃ ഇത്യാദയഃ മഹാന്തഃ അസ്മാകം ഗൗരവം. ഏതേഷാം സർവേഷാം ജ്ഞാനസ്യ ആധാരഃ സംസ്കൃതഭാഷ ഏവ ആസീത്. അതഃ ഉപസംഹാരേ അഹം വദാമി संस्कृतं न केवलं भाषा अपि तु सा अस्माकं भविष्यस्य आधारशिला अस्ति। यदा वयं स्वकीयं पैतृकं विज्ञानं संस्कृतमाध्यमेन जानीमः तदैव वयं पूर्णरूपेण उन्नताः भविष्यामः। सर्वे भवन्तु सुखिनः इति उदात्तभावम् अङ्गीकृत्य वयं सर्वे भारतस्य एता महती ज्ञानपरम्परां संरक्षामः। धन्यवादः।
0: एतावत् पर्यन्तं भवद्भिः श्रुतं संस्थान कलोत्सवे प्रथम श्रेणीं प्राप्तानां विविध स्पर्धानाम् अवतरणं संस्कृत कार्यक्रमः समाप्तः। धन्यवादः।

കൈതപ്രത്തിൻ രചനയിൽ ജോൺസൺ ഇണമൊരുക്കി. വരവേൽപ്പ് എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസ് പാടുന്ന ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്. ഗാനരചന ONV, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
14: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
15: RBI പറയുന്നു,
14: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
16: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
17: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
16: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
18: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് 47 കേന്ദ്രങ്ങളിലായി നടന്ന 19-ാമത് റോസ്കർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 മുൻപ് സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. തൃശൂരിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈക്ക് ഉറപ്പാക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ ബക്കീർ സ്പെഷ്യൽ കിറ്റും സപ്ലൈക്ക് ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈക്കോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 26 രാത്രി 10 മണിക്ക് നട അടയ്ക്കും. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയത്തിൽ എത്തിക്കാമെന്ന് DGE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായി June 1 മുതൽ ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ STV സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്ത് റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന +1 വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി N. മോഹനേന്ദ്രൻ നിർവഹിച്ചു.

0: 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ച ഉണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് ഡി സി സി പ്രസിഡന്റ് വി ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഡി സി സി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി. റീജിയണൽ മാനേജർ കുരുവിള സി മാത്യു, കൌൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചേമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. 6 ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം ലംഘിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയതോടെ മന്ത്രി എം ലിജു ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായാണ് കായലിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്യുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പരാതിയും ലഭിച്ചു. കായലിൽ നിന്നുള്ള മണ്ണെടുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട്. വായനയുടെ പ്രസക്തി കുറഞ്ഞെന്ന് പറയുന്നത് വായിക്കാത്തവരാണെന്ന് മുൻ മന്ത്രിയും MLA ജി സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസൻവാണി, ചെറുപുഴ കൊല്ലാടയിലെ ശ്രീ ബെന്നി ജോസഫിന്റെ കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വയലോപ്പള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുന്നു, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, എളേരിത്തട്ട് ഇ കെ നാനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി നിവേദിത പി, മാനന്തവാടി മേരി മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന കെ എന്നിവർ. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായികലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം FM ഡയറി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ ട്രേഡ് മിക്സ് കറി പൗഡർ ദർപ്പണം, 7:55 റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 കിളിക്കൂട്ടം, ചമ്പാട് ബാബന്റെ പറമ്പ് LP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തോടെ

നടത്തുന്ന പ്രതിമാസ പ്രക്ഷേപണം, തുടർന്ന് മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 കോതാമൂരിപ്പാട്ട്, KPC പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങൾ, 1 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം, 1:58 പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 കഥാപ്രസംഗം ബാബു കോടഞ്ചേരിയും സംഘവും അവതരിപ്പിച്ചത്, 3 ആകാശവാണി ടെലിക്യൂസ് പുനഃപ്രക്ഷേപണം, 4 കണ്ണോട്ടാക്കീസ്, വൈകിട്ട് 5 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കേളിക്കൊട്ട് KV നാരായണമാലരം സംഘവും അവതരിപ്പിച്ചത്, 5:30 6 7:35 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട് ജില്ല, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 8 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൗരഭം, 10 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: നീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആരും ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർകട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യം കൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.

0: പഠിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്ന അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
1: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
4: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛ സർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയമെടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിംഗ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
3: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി.

0: സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350 ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
1: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്, പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്കിനാണ്, പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശം വേണ്ടു. അപ്പോൾ ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏല ഉണ്ട്, മിക്ക ഫ്രൂട്ട്സുകളുണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ള ഒരു 450 വെറൈറ്റി, ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്, അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
0: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്

0: സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസിൽ സൌജന്യമായി യാത്രാ സൌകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ വി ഡി സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൌജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കണ്ണൂർ.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ചെറുപുഴ കൊല്ലാട എന്ന പ്രദേശത്തെ ശ്രീ ബെന്നി ജോസഫിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം ഇന്ന് കിസാൻ വാണിയിൽ. നമസ്കാരം ബെന്നി ചേട്ടാ.
4: നമസ്കാരം.
3: എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കൃഷികളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതില്? റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പശു, വാഴ അല്ലെ, ഇങ്ങനെ ഇഞ്ചി, മഞ്ഞള്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ്. ഉണ്ട് അല്ലെ. ഇതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയാണ് നിങ്ങളുടെ കൃഷി രീതികളും, പിന്നെ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത് എന്നൊക്കെ ഒന്ന്.
4: കൃഷി രീതി എന്ന് പറഞ്ഞാല് 5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് 5 ഏക്കർ സ്ഥലത്തില് പിന്നെ 100 തെങ്ങുണ്ട് കായ്ക്കുന്നത്. ഇപ്പം 600 കമ്പുണ്ട് തെങ്ങ്. ഇപ്പൊ തേങ്ങ ഇപ്പം വളരെ കുറവാണ്. വളരെ കുറവാന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോ 4000 തേങ്ങയോളം കിട്ടി. അതിനു മുമ്പ് തീരെ കുറവായിരുന്നു. പിന്നെ കമുക് ഒരു 600 കമുകൽ ഇപ്പം ഈ വർഷം തീരെ കുറവാണ്. ഈ വർഷം 2-3 വർഷമായിട്ട് ഇപ്പൊ തീരെ കുറവാണ്. കമുകിനൊക്കെ കേടു പിടിച്ചു. അതിനു മുമ്പിലെ 15 കിൻ്റലോളം അടക്ക കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നിലവിൽ പറിച്ചു ഉണങ്ങിയത് ഒരു 7 കിൻ്റൽ അടക്കേ വരുള്ളൂ. ഇത് പിന്നെ കൃഷി ഏകദേശം സ്വന്തം തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നത്. കർഷകർ ഇപ്പൊ കൂലി കൊടുക്കണമെങ്കിൽ 1000 രൂപ ഒരാൾക്ക് 1000 രൂപ കൂലി കൊടുക്കണം. കൂലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് നിന്നും കിട്ടാനൊന്നുമില്ല കാര്യമായിട്ടൊന്നും. പശുണ്ട്, നേരത്തെ മുതലേ 10-12 പശു ഉണ്ടായിരുന്നു. ചെറുപുഴ
3: നമുക്ക് കവുങ്ങിലേക്ക് പറയാം. കവുങ്ങ് എല്ലാം രോഗം വന്നു എന്ന് പറഞ്ഞല്ലോ, എന്ത് രോഗമാണ് അതിന് വന്നത്?
4: അത് ഇല മഞ്ഞളിപ്പ് രോഗം. ഇല മഞ്ഞളിപ്പ് രോഗം എന്ന് പറഞ്ഞാൽ ഇല പഴുത്ത് ഇങ്ങ് വരും. പഴുത്ത് വന്നിട്ട് ആ ഇല മുഴുവൻ ഓല പൊഴിഞ്ഞു പോകും. പിന്നെ കൂമ്പ് കുറുകി കുറുകി അതിന്റെ മണ്ടയും ഇങ്ങോട്ട് ഇത് വീണുപോകും.
3: വീണുപോകും ചെയ്യുന്നല്ലേ. അതിനെന്താ പ്രതിവിധി നിങ്ങൾ കണ്ടില്ലേ?

0: പ്രതിവിധി കുറെ മരുന്നുകൾ പറയുന്നു, അതൊക്കെ ഇതിന്റെ മുകളിൽ കയറി അടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
1: ഇപ്പൊ എത്രയുണ്ട് ഇവിടെ കവുങ്ങ്?
0: ഇപ്പൊ ഒരു 400-450 കവുങ്ങ് ഉണ്ട് ഇപ്പൊ നിലവില്. പിന്നെ കുറച്ച് തൈ വെച്ചതുണ്ട്, അത് കായ്ക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആ വെച്ചതിനും ഇങ്ങനെ ഉലകരിച്ചില് വരുന്നുണ്ട്.
1: അത് ശരി. അപ്പൊ ഇതെന്ത് തരം കവുങ്ങാണ് നിങ്ങൾ ഇപ്പൊ
0: വെച്ചിരിക്കുന്നത്? ചബർദാൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന് അടയ്ക്ക കൊണ്ടുവന്ന് പാകിയിട്ട് അത് കായ്ക്കാൻ തുടങ്ങിയത് വരുന്നതേ ഉള്ളൂ. അത് 3 വർഷമാകും കായ്ക്കും.
1: അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ?
0: നല്ല ഒരുപാട് നല്ലോണം കായ്ക്കുന്ന പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. വേറൊരാൾ കൊണ്ടുതന്നതാണ് അടയ്ക്ക. ഇപ്പൊ ചെറുപ്പത്തിലേ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് വെച്ചാൽ
1: എത്ര വർഷമായി നിങ്ങൾ അത് വെച്ചിട്ട്?
0: 3 വർഷം.
1: അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ തുടങ്ങി?
0: 3 വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങി.
1: തുടങ്ങിയിട്ടേ
0: ഉള്ളൂ. ഇതൊക്കെ കാസർഗോഡനാണ് ഈ നിക്കുന്നതൊക്കെ.
1: അപ്പൊ ഇതിനേക്കാൾ നല്ല കവുങ്ങാണോ ഈ
0: എന്നാ പറയപ്പെടുന്നത്? പക്ഷെ ഏറ്റവും കൂടുതൽ അടയ്ക്ക കിട്ടുന്നത് കാസർഗോഡനാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ചെറുപ്പത്തിലേ കായ്ക്കും, കൂടുതൽ കൊല ഉണ്ടാകുന്ന പറയുന്നത്.
1: മോഹിത് നഗർ
0: വെച്ചിട്ടില്ല. ഇത് കാസർഗോഡനും ഈ ഇതേ ഉള്ളൂ.
1: അപ്പം ഈ കവുങ്ങിന്റെ അടയ്ക്കൊക്കെ ആരാണ് പറിക്കുന്നത്?
0: ഇപ്പൊ കൂലി കൊടുത്തിട്ടാണ് പറിക്കുന്നത്.
1: ഒരു
0: കവുങ്ങേ കയറി ഒരു കൊല അടയ്ക്ക പറിക്കണമെങ്കിൽ 15 രൂപ കൊടുക്കണം. നീ ഒരു കമുകേ രണ്ടു കൊല ഉണ്ടെങ്കിലും 30 രൂപയായി.
1: കൊലക്ക് കണക്കായിട്ടാണ് പൈസ. അത് ശരി. സാധാരണ ഒരു കവുങ്ങിന്റെ ഒരു തെങ്ങിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടാണ്.
0: തെങ്ങിന് 50 രൂപ.
1: അപ്പം തെങ്ങിന് അതിന് തേങ്ങയുടെ കണക്കില്ലല്ലോ.
0: കമുകിന് ഒരു കൊലക്ക് 15 രൂപ
1: കൊടുക്കും.
0: 3 കൊല്ലം മുമ്പ് വരെ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊക്കെ നിർത്തി, ഞാൻ മിഷൻ വെച്ച് കയറുമായിരുന്നു.
1: അപ്പോ അങ്ങനെയാണ് അല്ലേ. ഇത് മുതലാവുന്നുണ്ടോ ഇങ്ങനെ കൂലി കൊടുത്തിട്ട്?
0: മുതലാകെ കഴിക്കുന്നില്ല, ബാക്കി പണിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും.
1: എന്തെങ്ങനെയാണ് ഇത് ഉണക്കിയിട്ട് പൊളിക്കുന്നതൊക്കെ?
0: മെഷീനിലാണോ?
1: മെഷീൻ ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ
0: അത് പാടിച്ചാലില് കൊണ്ടുപോയി കൊടുത്താൽ.
1: അതെങ്ങനെയാണ് അതിന്റെ റേറ്റ് ഒക്കെ?
0: അതിനും 18 രൂപ ഒരു കിലോയ്ക്ക്.
1: കിലോ
0: നമ്മളിവിടെ ആളെ വെച്ച് പൊളിപ്പിക്കണമെങ്കിൽ 20 രൂപ കൊടുക്കണം. 20 രൂപയും ഭക്ഷണവും കൊടുക്കണം, ചെലവും കൊടുക്കണം. അത് ഒരാൾ ഒരു ദിവസം ഒരു 50-60 കിലോ വരെ ഉരിക്കുള്ളൂ. മറ്റേ മെഷീനിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇത് നമുക്ക് ഉരിച്ചു കിട്ടും, ഒരു 10 കിലോ അടക്കുണ്ടെങ്കിൽ.
1: അത് ശരി. ഇത് ഇതെവിടെയാണ് വിപണനം? എവിടെയാണ്?
0: ഇത് ചെറുപുഴയുണ്ട്, പാടിച്ചാലിലുണ്ട്.
1: നിങ്ങൾ എവിടെയാ? ചെറുപുഴയാണോ കൊടുക്കുന്നത്?
0: പാടിച്ചാലാ കൊടുക്കാറുള്ളത്.
1: ചെറുപുഴ എങ്ങനെ മാർക്കറ്റില്ലേ?
0: ചെറുപുഴയെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് കൂടുതൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളാണ് പാടിച്ചാലിലെ ഒരു കച്ചവടക്കാരൻ. അയാള് സാമാന്യം നല്ല വില തരുന്നുണ്ട്. വലിയ നോട്ടമൊന്നുമില്ല, തിരിവും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പൊ അയാൾ നല്ലൊരു സാമാന്യം നല്ല വില തരും.
1: അതുകൊണ്ട് പാടിച്ചാലിലെ.
0: അതെ.
1: അപ്പൊ തെങ്ങ് തെങ്ങ് എത്ര തെങ്ങുണ്ടെന്ന് പറഞ്ഞു?
0: 100 തെങ്ങുണ്ട്.
1: 100 തെങ്ങുണ്ട്. അതും ഇതുപോലെ എന്തെങ്കിലും മണ്ടരി രോഗം അങ്ങനെ എന്തെങ്കിലും?
0: കൂമ്പ് ചീഞ്ഞു പോകുന്നു. ഇക്കല്ലേ 2 എണ്ണം പോയി, കൂമ്പ് ഉണങ്ങിപ്പോയി. പിന്നെ ഈ തെങ്ങിന് കൊണ്ട് ഇതേപോലെ ഓല കരിച്ചില രോഗം, അത് ഓല കരിഞ്ഞ് ഓലയെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് വീണു പോകും. പിന്നെ അതിന് തേങ്ങ തീരെ കുറവായിരിക്കും, അതിന് തേങ്ങയ്ക്ക് തൂക്കവും ഇല്ല.
1: തേങ്ങയൊക്കെ നിങ്ങൾ എന്ത് കോപ്പറായിട്ടാണോ കൊടുക്കുക?
0: തേങ്ങ ആയിട്ട് തന്നെ കൊടുക്കുക.
1: പച്ചതേങ്ങാറാണല്ലേ. അതിന് നല്ല വില കിട്ടാറുണ്ട്.
0: അതും ഒരു പ്രാവശ്യം മാത്രം 75 രൂപ കിട്ടി ഒരു കിലോയ്ക്ക്. ഇപ്പം വില കുറവാണ്, ഇപ്പൊ 50 രൂപയിൽ താഴെ ഉള്ളൂ. 50 രൂപയിൽ
1: അത് പാടിച്ചാലിലാണോ കൊടുക്കാറ്?
0: അത് പിന്നെ മറ്റേ കേരഫെഡിലായിരുന്നു 75 രൂപയ്ക്ക് കൊടുത്തത്. അന്നേരം അവരെടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അവരെടുക്കുന്നുണ്ട് കേരഫെഡില്.
1: നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇവിടെ തന്നെയാണ്?
0: കോപ്പറയാക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കുക.
1: നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കോപ്പറയാ.
0: പിന്നെ കുറച്ചുപേര് വെളിച്ചെണ്ണ ചോദിക്കും, അന്നേരം അവർക്കും കൂടെ കൂട്ടിയിട്ട് കോപ്പറ ആക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കി.
1: ആവശ്യമുള്ളവർക്ക് അങ്ങനെ പറഞ്ഞ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്കി കൊടുക്കും അല്ലേ?
0: കഴിഞ്ഞ കൊല്ലം 50 ലിറ്ററോളം വെളിച്ചെണ്ണ അങ്ങനെ കൊടുത്തു.
1: അത് ശരി. എന്നാലും അപ്പൊ വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ നല്ല വില കിട്ടും?
0: നല്ല വില കിട്ടും. മാർക്കറ്റിലുള്ളതിനെക്കാട്ടിലും 10 രൂപ കൂട്ടി തരും. അവര് നല്ല വെളിച്ചെണ്ണയാണല്ലോ കിട്ടുന്നത് അവർക്ക്.
1: ബെനിച്ചിട്ട കുരുമുളക് കൊടി ഇവിടെ ഉണ്ട് അല്ലേ? അത് എന്ത് തരം കുരുമുളക് കൊടിയാണ്?
0: 500 വണ്ണം കരിമുണ്ടയും.
1: ഏതില്? 500 വണ്ണം കരിമുണ്ടയില്. ഏത് കുരുമുളക്?
0: 500 വണ്ണം തന്നെയാണ് നല്ലത്. അത് പറിച്ചെടുക്കാനും കൂടുതൽ വിളവും കിട്ടുന്നത് അത് തന്നെയാണ്.
1: ഇത് എന്തിന്റെ മേലെയാണ് നിങ്ങളിപ്പം?
0: അത് തെങ്ങിനും കമുകിനുമാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം 1-2 മുരിക്കലും.
1: തെങ്ങിന് കയറുമ്പോ പ്രശ്നം വരും?
0: ഒരു കുഴപ്പമില്ല. പിന്നെ തേങ്ങ കയറുമ്പോ അത് പകുതി വരെ കയറാനുള്ള ഏണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ തലയിട്ട് കയറും.
1: അപ്പൊ ഈ തെങ്ങിന്റെ മേലെ ഇത് മുകളിൽ വരെ കയറില്ലേ?
0: ഒരുപാട് മുകളിൽ എത്തുമ്പോഴത്തേക്ക് മുറിച്ച് കളയും.
1: വള്ളി മുറിച്ച് കളയും
0: അല്ലെങ്കിൽ പിന്നെ നമുക്കിത് പറിക്കാൻ കയറാം. മുളക് പറിക്കാൻ
1: നിങ്ങൾ അത് മറ്റുള്ള മരങ്ങളിലേക്ക് മാറ്റാത്തത്?
0: മറ്റുള്ള മരങ്ങൾ അതിന് പ്രത്യേക സ്ഥലം വേണ്ട. അന്നേരം ഇത് തെങ്ങലാകുമ്പോ പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ പൊക്കൊള്ളുമല്ലോ.
1: അപ്പൊ കുരുമുളക് കൂടി എത്രയുണ്ടെന്ന് പറഞ്ഞത്?
0: 40 എണ്ണത്തോളം ഉണ്ട്.
1: 40 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഈ കുരുമുളകൊക്കെ നിങ്ങൾ എവിടെയാണ് വിപണി? ഇവിടെ ചെറുപുഴയാണ്.
0: ചെറുപുഴയെ പഠിച്ചാലോ
1: ആയിട്ട് കൊടുക്കും, ഉണക്കിയിട്ട്. അതത് കൊല്ലം തന്നെ കൊടുക്കാറുണ്ടോ?
0: നേരത്തെ 2-3 കൊല്ലത്തെ ഒന്നിച്ച് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രതി വർഷം കൊടുത്ത് 650 രൂപയ്ക്ക് കൊടുത്തു 1 കിലോയ്ക്ക്. അത് എത്ര വർഷം വേണേലും സൂക്ഷിച്ചു വെക്കാൻ പറ്റും, തണുപ്പടിക്കാതെ ഇരുന്നാൽ.
1: അതെ, കടത്ത് പൊന്നാണല്ലോ.
0: അതെ.
1: അപ്പൊ ഇവിടെ വേറെ ഉള്ളത് ഇപ്പം വാഴയാണ് അല്ലേ? വാഴ കുറെ നട്ടിട്ടുണ്ട്.
0: വാഴ പത്തിരുന്നൂറിനുണ്ടായിരുന്നു. പിന്നെ പന്നിശല്യമാണ് ഏറ്റവും പ്രശ്നം.
1: അതിപ്പോ പിന്നെ എല്ലാവരും എല്ലാ കർഷകരും പറയുന്നു. കർഷകർ

0: ഇത്രമാത്രം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് പന്നി.
1: ഇവിടം വരെ വന്നിട്ട് കപ്പ മുഴം കൊണ്ടുപോയി.
0: അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ അല്ലേ. ഇപ്പൊ വാഴ എന്ത് തരം വാഴയാണ്?
2: സ്വർണ്ണമുഖി കിണ്ടിൽ വാഴ എന്ന് പറയും.
0: പിന്നെ 12 മാസം കൊണ്ട് ഒരു കൊല്ലം എടുക്കുന്ന അല്ല?
2: ഇത് 12 മാസം വേണം കളിക്കാം. മറ്റേത് പിന്നെ 7 മാസം ആകുമ്പോൾ കൊലയ്ക്കും, 10 മാസം 11 മാസം ആകുമ്പോഴത്തേക്കും കൊല വെട്ടാം. ഇത് എങ്ങനെയാണേലും ഒരു വർഷം വേണം കൊലയ്ക്കാൻ തന്നെ.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്?
2: ഇത് നല്ല കൊല നല്ല തൂക്കം കിട്ടും. ഒരു 25 കിലോ മേലെ തൂക്കം വരും ഇതിന്. മറ്റേ ഇതിന് അത്രയും വരികയല്ല. ഇത് ഇതിനിടയ്ക്ക് ഞാൻ ഒരു കൊല കുത്തിയിട്ട് 31 കിലോ ഉണ്ടായിരുന്നു.
0: അപ്പൊ ഇത് നല്ല ഹൈറ്റ് വെക്കില്ലേ?
2: നല്ല ഹൈറ്റ് വരും. നല്ല ഹൈറ്റ് വാഴയ്ക്ക് അതനുസരിച്ച് വണ്ണം ഉണ്ടാവും.
0: അപ്പൊ നിങ്ങളത് കുത്തുകൊടുക്കുക എങ്ങനെയാണ് ചെയ്യാറ്?
2: നല്ല മഴക്കാലം വരുന്ന സമയത്ത് കാറ്റൊക്കെ വരുവാണെങ്കിൽ എന്ത് കുത്തു കൊടുത്താലും അത് പോകും. കുത്തൊക്കെ കൊടുക്കണം
0: അല്ല. ഇതിപ്പോ കുത്തു കൊടുക്കുമ്പോ ഇത്രയും ഹൈറ്റുള്ള വാഴ
2: അതിന് പിന്നെ വള്ളി വലിച്ചു കിട്ടും. ഈ കേരവള്ളി കൊണ്ട് ഒരു വാഴയിൽ നിന്ന് മറ്റേ വാഴയിലേക്ക് വലിച്ചു കിട്ടും. അല്ലെങ്കിൽ കമുകോ എന്തെങ്കിലും മരങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചു കിട്ടും. അങ്ങനെ
0: കയറിട്ട് കിട്ടുവാണ് ചെയ്യുന്നത് അല്ലെ?
2: രണ്ടു വശത്തേക്കും, ഒരു വാഴയ്ക്ക് രണ്ടു വശത്തേക്കും കയറിട്ട് കിട്ടും.
0: അപ്പൊ ഇത് കൊല കൊത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ?
2: ഇല്ല, കൊല കൊത്താൻ ബുദ്ധിമുട്ടൊന്നും വരികയല്ല. കൊല കൊത്താൻ ഈ കയറാൻ കഴിച്ചിട്ട് പിന്നെ ഒരു തോട്ടിയിൽ ഒരു കത്തി കെട്ടിയിട്ട് മേലെ വെച്ച് മുറിച്ച് ഒന്ന് പറിച്ചു കൊടുത്താൽ മതി. എന്തൊരു കൊലയും കുടിഞ്ഞു വരും.
0: അപ്പൊ കയറ് മേലെ
2: കയറ് അങ്ങനെ വാഴയെ തന്നെ തൂങ്ങി കിടക്കും. കൊല വാഴ മുറി ഫുള്ളായിട്ട് മുറിക്കുകയല്ല, പകുതി വെച്ച് മുറിക്കും. പകുതി വെച്ച് മുറിച്ച് കഴിയുമ്പോൾ അവിടെ വെച്ച് ഒടിഞ്ഞു തൂങ്ങും.
0: അതൊക്കെ ചെയ്യുന്ന ആരാണ്?
2: അതൊക്കെ സ്വന്തമായി ചെയ്യുന്നത്
0: ബെനിച്ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് കൊല എവിടെയാണ്? വിപണന
2: എവിടെയാണ്?
0: ചെറുപുഴയ കൊടുക്കാറ്. അത് പടിയടിച്ചാലും
2: കൊണ്ടുപോകാം.
0: പിന്നെ ഈ ചില കർഷകര് പറയുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന കൊലക്ക് അപ്പൊ ഒരു കൊല കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് ചെറിയൊരു പൈസ അവര് വലിയ പൈസ ഒക്കെ വിൽക്കുന്നു.
2: അതിലെന്തെങ്കിലും അവരിപ്പം 30 രൂപയ്ക്ക് നമുക്ക് 45 രൂപ 50 രൂപയ്ക്ക് അവർ പഴം വിൽക്കും. പക്ഷെ നേരത്തെ ഒന്നും അത്രയൊന്നും ലാഭം അവർ എടുക്കില്ലായിരുന്നു. ഒരു 10 രൂപയ്ക്ക് കൂടിയ ലാഭമൊന്നും അവരെടുക്കില്ലായിരുന്നു. ഇപ്പൊ ഒരു 20 രൂപയ്ക്ക് കുറച്ച് ലാഭം അവർക്ക് തരികയല്ലോ നമുക്ക്.
0: പിന്നെ
2: അവര് പറയുന്നത് അവർക്ക് നഷ്ടം വന്നു പോയാൽ ഇത് ചിലവായില്ലെങ്കിൽ പോയി. പക്ഷെ ഇപ്പൊ അതുപോലെ തന്നെയാ, ചിലവാകുന്നില്ല അധികവും.
0: അല്ല, ഇതെങ്ങനെ ഈ പിന്നെ സ്വർണ്ണമുഖി എന്ന് പറയുന്ന വഴിയാണല്ലോ,
2: അതെ,
0: അത് എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉള്ള കായാണോ?
2: ടേസ്റ്റ് ഉണ്ട്. ഓവറായിട്ട് വളം ചെയ്താൽ ടേസ്റ്റ് പോയി. രാസവളമൊക്കെ കണ്ടവാനം ചെയ്താൽ ഞാൻ അങ്ങനെ ഓവറായിട്ട് ചെയ്യാം.
0: എന്ത് വളങ്ങളാണ് ഇതിന് ഇടാറ്? എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ്? നടുന്ന മുതലുള്ള രീതി,
2: നടുന്ന സമയത്ത് കുഴി എടുത്തിട്ട് കുമ്മായം ഇട്ടു. കുമ്മായം ഇട്ടൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നടുന്നത്. നടുമ്പോ ആ കൂട്ടത്തില് കുറച്ച് പിന്നെ
0: ഇത് കുറച്ച് ആഴത്തിൽ, ഇതിപ്പോ ഹൈറ്റ് വെക്കുന്ന ഒരു വാഴയാണല്ലോ, ഇത് അതിനനുസരിച്ചിട്ട് ആഴത്തിൽ നടേണ്ടി വരുമോ?
2: കുറച്ച് ആഴത്തിൽ നടണം.
0: എത്ര ആഴത്തിൽ നിങ്ങൾ?
2: ഒരു 1.5 അടി ആഴത്തിൽ തന്നെ നടും. നടുന്ന സമയത്ത് ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി ഇവിടെ തന്നെ ഉണ്ട്. ചാണകപ്പൊടി ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ കുറച്ച് രാസവളം കൊടുക്കും. പിന്നെ ഈ സ്ലറി ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്. ആ സ്ലറി കോരി ഒഴിക്കും. ഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി അത് കോരി ഒഴിക്കും. പിന്നെ ഇടയ്ക്ക് പിന്നെ 4 മാസം വരെ നല്ലോണം വളം ചെയ്യണം.
0: എത്ര കൂടിയിട്ടാണ് നിങ്ങൾ ഈ വളം ഇടുന്നത്?
2: പിന്നെ 10-20 ദിവസം കൂടുമ്പോൾ വളം ഇടണം. അത് കുറേശ്ശെ ഇടുള്ളൂ. കണ്ടവാൻ ഇട്ട് കഴിഞ്ഞാൽ വാഴ പെട്ടെന്ന് വളരും, പിന്നെ കൊലയും മോശമായിരിക്കും. ഇത് പെട്ടെന്ന് വളരുന്ന
0: വളമാണത്.
2: പിന്നെ ഫാക്ടംബോസും പൊട്ടാഷും കൂടെ കൂട്ടിയിട്ടാണ്
0: ഇടുന്നത്. 12 മാസമാകുമ്പോ കറക്റ്റ് അത് കൊലച്ചിട്ട് വീഴും. നിങ്ങൾ ഈ കൊല വീഴാൻ എങ്ങനെയെങ്കിലും എന്ന ഭാഗത്ത് വീഴണം എന്നുള്ള എന്തെങ്കിലും?
2: അത് നമ്മുടെ വാഴക്കന്നിന്റെ ഈ മുറിവ് ഏത് വശത്തോട് തിരിച്ചു വെക്കുന്നു, അതിന് നേരെ ഏത് വശത്തേക്കാണ് കൊല വരിക.
0: അത് ശരിയാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കന്ന് എവിടുന്നാണ് വാങ്ങുന്നത്?
2: കന്ന് ഇങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്നൊക്കെ കൊണ്ടുവരുന്ന കന്ന്. ഏജന്റ്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും.
0: ഓ, എത്ര അതിനെത്ര കൊടുക്കണം?
2: 20 രൂപ ഒരു കന്നിന് ഇവിടെ കൊടുക്കണം.
0: ഒരു കന്നിന് 20 രൂപ.
2: ചെറുപുഴ എത്തുമ്പോഴത്തേക്കും 20 രൂപ
0: 20 രൂപ കൊടുക്കണം.
2: 20-22 രൂപ വരെ ഒരു വാങ്ങും.
0: അപ്പൊ നിങ്ങൾ ഈ നിങ്ങളുടെ അടുത്തുള്ള വാഴയുടെ കന്ന് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ?
2: അത് വെച്ചാൽ അത്ര ശരിയാകുന്നില്ല.
0: അതെന്തുകൊണ്ടാണ്?
2: ഈ പറമ്പിൽ നിന്ന് വേറെ പറമ്പ് മാറ്റി വെച്ചാൽ പിന്നെ ശരിയാകുന്ന പറയുന്നുണ്ട്.
0: അത് ശരി.
2: നമ്മൾ വെച്ച അതേ സ്ഥലത്ത് ആ വാഴ വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പറമ്പ് മാറ്റി വെക്കുവാണെങ്കിൽ പിടിക്കുന്നു പറയുന്നുണ്ട്.
0: നിങ്ങളൊട്ട് നോക്കിയിട്ടുണ്ടോ?
2: നോക്കിയിട്ടില്ല.
0: നട്ട് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്രയായി ഈ വാഴയൊക്കെ നട്ടിട്ട്? ഇവിടെ കുറെ വാഴ നിരത്തി വെച്ചിട്ട് കാണുന്നുണ്ട് അല്ലേ?
2: 4 മാസം.
0: 4 മാസം. ഓക്കെ, ഇനിയിപ്പം എത്ര മാസം വേണ്ടി? ഒരു 8 മാസം
2: ഇനിയും വേണം. ഇത് ഈ സ്വർണ്ണമുഖി ആയതുകൊണ്ട് അതിന് കണക്കായ പണി എടുത്തു കഴിഞ്ഞാൽ ഈ 12 മാസം കൊണ്ട് നമുക്ക് കൊല വീഴും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസം കൂടെ ആകുമ്പോഴത്തേക്ക്.
0: ഇതെല്ലാം ഇപ്പൊ നിങ്ങളിപ്പൊ ഒന്നിച്ച് നട്ടതല്ലേ?
2: അതെ അതെ.
0: അപ്പൊ ഇതെല്ലാം ഒന്നിച്ചല്ലേ കൊലക്കുക?
2: അല്ല, ചെറുതും വലുതായിട്ട് വരുന്നുണ്ട്. ആ വിത്തിന്റെ എന്തോ ഒരു ഇതുകൊണ്ട് എല്ലാം ഒരേപോലെ കിട്ടുന്നില്ല. ചിലത് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് വളം കൂടെ കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഏകദേശം കയറി വരും.
0: ഈ വാഴയുടെ വാഴയുടെ കാമ്പുണ്ടല്ലോ, കാമ്പും പിന്നെ ഇതൊക്കെ കൂമ്പൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ?
2: ഇല്ല ഇല്ല, പിന്നെ ചുണ്ട് കൂമ്പ് കൊടുക്കാറുണ്ട്, കാമ്പൊന്നും കൊടുക്കാറൊന്നുമില്ല.
0: ഇല്ല ഇല്ല, നിങ്ങൾ തന്നെ യൂസ് ചെയ്യാറാണ്?
2: കാമ്പ് എടുക്കാറേ ഇല്ല.
0: എടുക്കാറില്ല.
2: അത് ഈ വേനൽക്കാലത്താണെങ്കിൽ കുത്തി പശുവിന് കൊടുക്കും. കുറെ കുത്തി കഴിയുമ്പോ പശുവിന് അതിന്റെ ഈ കാമ്പ് എല്ലാം കൂടെ കൊത്തിയിട്ട് കൊടുക്കും. അതൊരു അവര് തിന്നു സുഖമായിട്ട്.
0: ഈ കൂമ്പ് നിങ്ങൾ എവിടെയാണ് കൊടുക്കുന്നത്?
2: ചെറുപുഴ പച്ചക്കറി കടയിൽ എടുക്കും. അവരെടുക്കും.
0: അതെ. ആ ഒരു കൂമ്പിന് എത്ര?
2: 10 രൂപ 12 രൂപ ഒക്കെ കിട്ടുമായിരുന്നു.
0: കിട്ടും അല്ലേ? വിഷം അടിക്കാത്ത കൂമ്പായതുകൊണ്ട്.

0: അല്ലെ, നിങ്ങൾ അങ്ങനെയൊന്നും യൂസ്
1: ഇല്ലില്ല, വിഷം അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല.
0: ഇല്ല ഇല്ല. അപ്പൊ അതുകൊണ്ട് നല്ല വില കിട്ടാറുണ്ടാവും.
1: ഈ പിണ്ടിപ്പുഴ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത്
0: അത് ഇതിന് ഉപദ്രവിക്കാറുണ്ടോ?
1: അത് വരുന്നുണ്ട്. അതിന് ഈ പിന്നെ കവിളില് വേപ്പ് മിണ്ണാക്കിന്റെ ഒരു തരിയോ അല്ലെങ്കിൽ സോപ്പോ ബാർ സോപ്പോ മുറിച്ച് വെച്ചാൽ അത് എന്നിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ അതിനും കൂടെ കൂടി വാഴയുടെ മൊത്തം നനയ്ക്കുവാണെങ്കിൽ അത് ഒലിച്ചിങ് ഇറങ്ങുമ്പോൾ പിന്നെ അത് വരുവില്ലെന്നാ പറയുന്നത്. മാറ്റമുണ്ട്, അങ്ങനെ വെച്ചിട്ട് മാറ്റമുണ്ട്.
0: വേറെ ഇപ്പൊ മാഴ കഴിഞ്ഞാൽ പിന്നെ വേറെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു.
1: കപ്പ കഴിഞ്ഞ വർഷം നട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് വിളവെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ മഴക്കാലത്ത് ആദ്യം ചെയ്യണം കപ്പയും ഇഞ്ചിയും മഞ്ഞളും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി നട്ടിട്ട് മൊത്തം കേടുപിടിച്ചു പോയി, അതിങ്ങനെ പേല പഴുത്തിട്ട് മൊത്തം ചീഞ്ഞു പോയി. ഒരു പ്രതിവിധിയും ഇല്ലായിരുന്നില്ല.
0: നിങ്ങൾ ഈ കൃഷിഭവനില് പോവാറില്ലേ, കൃഷി ഓഫീസറൊക്കെ ആയിട്ട് നല്ല ഇതിലല്ലേ?
1: അതെ അതെ.
0: അപ്പം അവര് പറഞ്ഞു തരാറില്ലേ എന്താണ് അതിന് പ്രതിവിധി?
1: മൊത്തത്തിൽ എങ്ങനെ ഒരു എന്തോ ഒരു ഫംഗസ് പിടിച്ചിട്ട് പോയതാണ്, എല്ലാവരുടെയും പോയിട്ടുണ്ട് ഇഞ്ചി.
0: അവര് വന്ന് നോക്കിയോ? അതെ,
1: നോക്കിയൊന്നുമില്ല.
0: എന്താണ് അതിന്, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചില്ലേ?
1: അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അത് എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചായതുകൊണ്ട് പിന്നെ ഇഞ്ചിയുടെ അടുത്ത് നിന്ന് മഞ്ഞളും പോയി.
0: ഓ, അത് ഇതേ രോഗം തന്നെ?
1: ഇതേ രോഗം തന്നെ, മഞ്ഞളും ഇതുപോലെ ഇല പഴുത്തിട്ട് പോയി,
0: ചീഞ്ഞു പോയി.
1: കുറച്ച് ദൂരം മാറി നിന്ന് മഞ്ഞളുണ്ട്.
0: ഓ, അപ്പൊ ഇത് പകർച്ചവ്യാധിയാണ്?
1: പകർച്ചവ്യാധി പോലെ തന്നെ, ഇഞ്ചിക്ക് പിടിച്ച മഞ്ഞളും പോയി.
0: അത് ശരി. ഓക്കെ, അപ്പൊ ഇപ്പൊ കപ്പ നട്ടിനില്ല അല്ല, നടാനിരിക്കുന്നതേ
1: ഈ
0: സാധാരണ കപ്പ തന്നെയല്ലേ നിങ്ങൾ?
1: സാധാരണ കപ്പ തന്നെ.
0: അപ്പൊ ഇപ്പൊ നടാനിരിക്കുന്നതേ ഉള്ളൂ. അത് എത്ര സ്ഥലത്ത് നടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: ഇവിടെ ഒരു 20 സെന്റ് സ്ഥലം, 25 സെന്റ് സ്ഥലത്തോളം ഉണ്ട്. അതിനകത്ത് കപ്പയും കുറച്ച് ഇഞ്ചിയും പിന്നെ ചേമ്പ് ചേന അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം.
0: അപ്പൊ ഇതൊക്കെ ചേമ്പും ചേനയൊക്കെ നടക്കുക എങ്ങനെയാണ്? ഇതിനൊക്കെ വളക്കം എന്താണ് ചെയ്യുന്നത്?
1: ചാണകം ഇടുവുള്ളൂ ചേമ്പിനും ചേനയ്ക്കും. ചേമ്പിന് ചാണകം കുറച്ചേ ഇടുവുള്ളൂ, പിന്നെ ചാരം, പിന്നെ രാസവളമൊന്നും ചെയ്യാറില്ല. പിന്നെ സ്ലറി കോരി കൊണ്ട് ഒഴിക്കും ചേനയ്ക്ക്. നല്ല മുടുത്ത ചേന തന്നെ കിട്ടുകയും ചെയ്യും.
0: ആണോ? ശരി.
1: രാസവളം ഇടാറേ ഇല്ല ചേനയ്ക്ക്.
0: ഈ ചേന നടുമ്പോ നിങ്ങൾ മുറിച്ചിട്ട് കഷ്ണങ്ങളായിട്ടല്ലേ നടുന്നത്?
1: അതെ അതെ.
0: അതെങ്ങനെയാണ് അതിന്റെ രീതി ഒന്ന് പറഞ്ഞത്?
1: അത് ഒരു ചേന ഏകദേശം ഒരു 4 കഷ്ണത്തിന് കിട്ടും. 4.
0: അതിന് തൂക്കം എന്തെങ്കിലും കണക്കുണ്ടോ?
1: തൂക്കം ഒന്നും കണക്കില്ല, അത് മുളയുടെ അനുസരിച്ച് മുറിക്കും. ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും.
0: ചേമ്പ് നിങ്ങള് വിത്ത് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നടാറാണ്
1: അല്ലേ? സൂക്ഷിച്ചു നോക്കും. പിന്നെ എല്ലാം പന്നി നശിപ്പിക്കുക ചെയ്യുന്നത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഷൂട്ടർമാരൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പുഴയുടെ സൈഡ് ആയതുകൊണ്ട് പുഴയിൽ നിന്ന് കയറി വരും അവര്. എന്നിട്ട് ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ഷൂട്ടർമാർ വന്നിട്ട് ഒരെണ്ണത്തിനെ വെടിവെക്കാൻ
0: കിട്ടിയിട്ടില്ല. അവരെ കണ്ണു പൊട്ടിച്ചിട്ട് അതിന്റെ സമയത്ത്
1: അവർക്ക് കാണാൻ പറ്റും. പക്ഷെ അവര് ടോർച്ച് അടിക്കുമ്പോഴേ വന്ന് സ്ഥലം വിട്ടു.
0: ഓ,
1: പിന്നെ ഇവിടെ ഈ കപ്പക്കകത്ത് വരെ വന്നിരുന്നവര്, എന്നിട്ട് കപ്പയുടെ ഒരു 5-6 മീറ്റർ ദൂരം വന്ന് പന്നി വന്നു. ഇവര് ടോർച്ച് അടിച്ചപ്പോഴേ
0: പന്നി സ്ഥലം.
1: പിന്നെ ഇവിടെ പട്ടികളുണ്ട്, പട്ടികളെ അഴിച്ചു വിടുമ്പോ അവര് രാത്രിക്ക് അഴിച്ചു വിടും. അപ്പൊ അവര് കുറയ്ക്കുമ്പോ ചേർന്ന് നിന്ന് ടോർച്ച് അടിച്ച് നോക്കി അന്നേരം പന്നി സ്ഥലം വിടും. പിന്നെ അന്ന് പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ വരികയല്ല.
0: അങ്ങനെയാണല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫെൻസിങ് അങ്ങനത്തെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര സ്ഥലമുണ്ട് ഇവിടെ?
1: 5 ഏക്കർ സ്ഥലമുണ്ട്.
0: 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫെൻസിങ് പോലത്തെ എന്തെങ്കിലും
1: ഒന്നും നടക്കുകയില്ല
0: ചെയ്തൂടെ?
1: ഫെൻസിങ് നടത്തണമെങ്കിൽ 5 ഏക്കർ സ്ഥലം ഇത് തെങ്ങും വലിയ തെങ്ങും കമ്പും ശല്യവും ചെയ്യുന്നില്ല. ഈ റബ്ബറിന്റെ തൊലി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കടിച്ചു തുറച്ചതിന് താഴത്തിന്ന് അതിനൊരു മധുരം ഉണ്ട് ആ തൊലിക്ക്, ചെറിയ റബ്ബറിന്റെ, പ്രത്യേകിച്ച് ചെറിയ റബ്ബറിന്റെ.
0: ഓ,
1: അത് കടിച്ചു പറിച്ചതിന്
0: ഈ കവുങ്ങിൻ തൈയൊക്കെ നട്ടു കഴിഞ്ഞാൽ അപ്പാട്
1: അതിന്റെ അത് അതിന്റെ അടിയിലത്തെ കാമ്പിന് ഒരു മധുരമുണ്ട്, അത് കടിച്ചു പറിച്ചതിന്. തെങ്ങ് തൈ വെക്കുവാണെങ്കിൽ ഓല പിടിച്ചു പറിക്കും ഇവര് ചെറിയ തൈ, എന്നിട്ട് അതിന്റെ തേങ്ങ പൊട്ടിച്ചു തരും.
0: അപ്പൊ അതിനെ കൊണ്ട് വലിയൊരു ശല്യാണ് അല്ലെ? മറ്റു വന്യമൃഗങ്ങൾ എന്തെങ്കിലും?
1: വേറെ ഒന്നുമില്ല. നേരത്തെ മയിൽ വരുവായിരുന്നു, കുരങ്ങും വരുവായിരുന്നു. കുരങ്ങിനെ കുരങ്ങ് പകലേ വരുവുള്ളൂ. അന്നേരം പട്ടി അടിച്ച് വിട്ട് പട്ടി കുറയ്ക്കുവാണെങ്കിൽ അന്നേരം സ്ഥലം വിടുവര്.
0: ഇപ്പൊ വാഴ നമുക്ക് ഇപ്പം ഒരു ഇനി ഒരു 8 മാസം കൂടെ കഴിയണം ഇത് കൊലക്കാൻ
1: അല്ലേ?
0: ഇനിയിപ്പം ചേനയും ചേമ്പും കപ്പയൊക്കെ നടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇഞ്ചി മഞ്ഞളൊക്കെ ഇപ്പൊ നടാനിരിക്കുന്ന, മഴ പെയ്യുമ്പോഴേക്കും പുതുമഴ പെയ്താല് നടും അല്ലേ? പിന്നെ വേറെന്താണ് ഇവിടെ? പിന്നെ കോഴികളുണ്ട് അല്ലെ? കോഴികൾ ഒരു 10-50 കോഴികളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ കോഴികള് എവിടുന്നാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്?
1: കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കോഴിയെ.
0: ആണോ?
1: അതിന് പൈസ മുടക്കൊന്നുമില്ല. കൃഷിഭവനിൽ നിന്ന് തന്നെ RAD NMS എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രകാരം 50 കോഴിയെയും കോഴിയെ തന്നതാണ്. ബാക്കി സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കൂടും ഒക്കെ നമ്മള്.
0: ഇതിപ്പോ ഹൈബ്രിഡ് കൂടാണോ?
1: ഹൈബ്രിഡ്
0: അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ പുറത്ത് വിടാറുണ്ടോ ഈ കോഴിയെ?
1: രാവിലെയും വൈകുന്നേരവും കുറെ സമയം അടിച്ചു വിടും. അന്നേരം കുറച്ച് പോയി പുല്ലും അതൊക്കെ കുറെ കുത്തി തിന്നും. പിന്നെ കുറച്ച് തവിട് കുറച്ച് കൊടുക്കും, ഈ ഗോതമ്പ് തവിട്. പിന്നെ അത്യാവശ്യം ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെയ്യ് കയറിയാ പിന്നെ മുട്ട ഇടുന്നാ പറയുന്നത്.
0: ഓ,
1: ചോറ് കണ്ടമാനം കൊടുത്താല്. പിന്നെ കോഴിത്തീറ്റ ഒരു 100-120 ഗ്രാം വെച്ച് ഒരു ദിവസം ഒരെണ്ണത്തിന് കൊടുക്കും.
0: അപ്പൊ ഇത് ഈ കോഴികളൊക്കെ മുട്ടയിടുന്ന കോഴികളാണ്?
1: ഇപ്പം 50-55 കോഴിയുണ്ട്. ഇപ്പൊ 35-40 മുട്ട ഡെയിലി കിട്ടുന്നുണ്ട്.
0: ഈ മുട്ടയൊക്കെ എവിടെയാണ്?
1: മുട്ട എല്ലാം വീടുകളിൽ തന്നെ ചെലവാകുന്നത്.
0: ഇവിടെ വന്ന് വാങ്ങും?
1: ഇവിടെ വന്ന് വാങ്ങും, പിന്നെ കുറച്ച് കൊണ്ട് കൊടുക്കും.
0: ഒരു മുട്ടക്ക് എത്ര?
1: 8 രൂപ വെച്ച്.
0: 8 രൂപ വെച്ച്, നാടൻ മുട്ട ആയതുകൊണ്ടല്ലേ 8 രൂപ വെച്ചിട്ട് കിട്ടും. ഈ പുറത്ത് കടകളിൽ എത്ര?
1: കടകളിൽ അവർ നമ്മളോട് 8 രൂപയ്ക്ക് വാങ്ങി അവർ 9 രൂപയ്ക്ക് വിൽക്കും.

0: രൂപ
1: ഒരു രൂപ ലാഭത്തിൽ
0: പേറ്റിട്ട് വിൽക്കും അല്ലേ. അപ്പൊ ഇവിടെ പിന്നെ നിറയെ കോഴികൾ വലിയൊരു കൂടാണ് പിന്നെ വെച്ചിട്ടുള്ളത് ബെന്നിച്ചേട്ടൻ. അപ്പൊ അതിൽ ഒരു കോഴി മാത്രം ഞാൻ പുറത്ത് കണ്ടു.
1: അതിനെന്തോ ഒരു ചെറിയൊരു അസുഖം ഉണ്ട്, അതുകൊണ്ട് അത് കൂടി കേറിയില്ല. രാവിലെ അടിച്ചു വിട്ടപ്പം അത് കേറിയില്ല. അത് അവിടെ വാഴച്ചോട്ടിലിട്ടുണ്ട്.
0: അത് സമയമാകുമ്പോ നിങ്ങൾ എത്ര മണിക്ക് ഇതിനെ അഴിച്ചു വിടും?
1: രാവിലെ ഒരു 8 മണിയാകുമ്പോ അഴിച്ചു വിടും.
0: എന്നിട്ട് അത് തന്നെ സമയം എത്ര മണിക്ക്
1: തന്നെ ഈ കോഴിത്തീറ്റയും കൊണ്ട് കൂട്ടി കയറുമ്പോ പുറകെ വന്നോളും.
0: ഓ, അത് എത്ര മണിക്കാ നിങ്ങൾ കയറുക?
1: അത് 1 മണിക്കൂർ കഴിയുമ്പോ കയറി വിടും. പിന്നെ കൂടുതൽ സമയം അഴിച്ചു വിട്ടാൽ ഇത് കീരി വരും, കുറുക്കൻ വരും.
0: അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. ഇത് വിപുലീകരിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
1: വിപുലീകരിക്കാതെ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട്, ഇതിപ്പോ തുടങ്ങിയിട്ടേ കുറച്ചേ ആയുള്ളൂ, 1 വർഷത്തോളം ആയുള്ളൂ.
0: എല്ലാം ബെന്നിച്ചേട്ടൻ തന്നെയാണ്?
1: ഞാനും വൈഫും രണ്ടു മക്കളും ഉണ്ട്. അവര് രണ്ടുപേരും പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇവരുടെ മുഖത്ത് ഒരാളുണ്ട്, അവള് കന്യാസ്ത്രീയായി.
0: പിന്നെ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ മക്കള് ആൺമക്കൾക്കൊക്കെ കൃഷിയിൽ വലിയ താല്പര്യം ഉണ്ടോ?
1: മൂത്തേന് കൃഷിയിൽ താല്പര്യമൊക്കെ ഉണ്ട്. അവൻ പശുവിനെ കറക്കാനും കൂടും. മറ്റവനും കുഴപ്പമൊന്നുമില്ല, പണികളൊക്കെ ചെയ്യാൻ കൂടും. പിന്നെ റബ്ബറുണ്ട്, 400 മരമുണ്ട്.
0: 400 മരമുണ്ട്. ടാപ്പിംഗ് ഒക്കെ ആരാണ്?
1: ഞാൻ സ്വന്തമാണ്.
0: സ്വന്തമായിട്ടാണ് ടാപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ
1: ഒന്നിക്കൊന്നരാടൻ
0: ടാപ്പ് ചെയ്യുന്നത്? ഇതിന് പാല് വരാൻ വേണ്ടിട്ട് നിങ്ങൾ അഗ്രോവിനോ മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല? ഉപയോഗിച്ചിട്ടില്ല. നല്ല പാല് കിട്ടാറുണ്ട്. എങ്ങനെയാണ് ഇത്? ഷീറ്റ് അടിച്ചിട്ടാണോ നിങ്ങൾ?
1: ഷീറ്റ് അടിച്ചിട്ട് തന്നെ.
0: ഇവിടെ മെഷീൻ ഉണ്ടോ?
1: ഉണ്ട്.
0: ആരും ഷീറ്റ് അടിക്കുന്ന ബെന്നിച്ചേട്ടൻ തന്നെ?
1: ഞാൻ ഓടിക്കും, മകനും ഓടിക്കും, മൂത്ത മകൻ.
0: ആണോ? എവിടെയാണ് ഇത് സെയിൽ? എവിടെയാണ് ചെയ്യുന്നത്?
1: പിന്നെ ഇപ്പൊ RPS സംഭരണ കേന്ദ്രത്തിലാണ് കൊടുക്കുന്നത്, പാടിച്ചാലില്. അവിടെ ആകുമ്പോ 2-3 രൂപ ഒരു കിലോയിലെ മാറ്റമുണ്ട്. പുറമേയുള്ള മാർക്കറ്റിലും 3 രൂപയോളം ഒരു കിലോയിലെ വ്യത്യാസമുണ്ട് വില വരുന്നുണ്ട്.
0: അപ്പൊ ഇന്നെടുത്ത പാല് നിങ്ങൾ ഇന്ന് തന്നെ ഷീറ്റ് ആക്കുമോ?
1: ഇന്ന് തന്നെ ആക്കും.
0: ഇന്ന് തന്നെ?
1: എന്തെങ്കിലും കാരണവശാൽ ഇന്ന് ഷീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നാളത്തേക്ക് അടിച്ചിടും. ഇന്ന് തന്നെ ഉറവ് ഒഴിച്ചു വെക്കും, ആസിഡ് ഒഴിച്ചു വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം അടിക്കും.
0: അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനുള്ളിൽ എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ്സ്? എങ്ങനെയാണ്
1: ഇതിന്റെ ഉള്ളില് ഇട്ട് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഷീറ്റ് ആക്കി എടുക്കാം.
0: ഓഹോ, ഇപ്പൊ ഇട്ടിട്ടാണുള്ളത്?
1: ഇട്ടിട്ടുണ്ട്, കുറച്ച് കിടപ്പുണ്ട്. കുറച്ച് ദിവസമായിട്ട് ടാപ്പിംഗ് ചെയ്യുന്നില്ല ഈ ചൂട് കാരണം. പുറകിലാണ് തീ കത്തിക്കുന്നത്.
0: ഓഹോ, അപ്പൊ അതിനുള്ളിലേക്ക്
1: പുകയും ചൂടും വരും.
0: അപ്പൊ പിന്നെ റബ്ബറിന്റെ കാര്യങ്ങൾ, റബ്ബർ എത്ര സ്ഥലത്തിന്റെ റബ്ബർ എന്ന് പറഞ്ഞത്?
1: റബ്ബർ 2 ഏക്കർ സ്ഥലത്ത് റബ്ബറുണ്ട്.
0: ഈ വരുമ്പം കണ്ടതാണ് അല്ലേ? നമ്മളിപ്പോ വരുമ്പം കണ്ട അല്ലേ?
1: 400-ൽ 300 ഉള്ള എന്റെ, 100 അനിയന്റെതാണ്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യുന്നത്.
0: അതെയോ? പിന്നെ തേനീച്ചയുണ്ട് അല്ലെ? ചെറുതേനീച്ചയുണ്ട്. ചെറുതേനീച്ച ഇവിടെ എത്ര പെട്ടികളുണ്ട്?
1: ഇപ്പം 10-12 എണ്ണം ഉണ്ട്.
0: 15 എണ്ണം.
1: അത് പെട്ടി അങ്ങനെയല്ല, ചട്ടിക്കകത്ത്, ഈ മൺചട്ടിക്കകത്ത് ആയിരിക്കും കൂടുതൽ വെച്ചിരിക്കുന്നത്. ഈ പെട്ടിക്കകത്ത് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ തേൻ മൺചട്ടിക്കകത്ത് നിന്ന് കിട്ടുന്നുണ്ട്.
0: ആണോ? നിങ്ങളിങ്ങനെ വർഷത്തിലൊരിക്കലല്ലേ?
1: വർഷത്തിലൊരിക്കലേ എടുക്കുള്ളൂ
0: അല്ലേ? ആര് ബനിച്ചിട്ട് തന്നെയാണ് എടുക്കാറ്? നിറയെ കിട്ടാറുണ്ടോ അതിനകത്ത്?
1: കിട്ടുന്നുണ്ട്.
0: എങ്ങനെയാണ് ഇത്? ആരാ ഇതിന് വരാറ്? ഇവിടെ വന്നിട്ട് വാങ്ങാറാണോ?
1: അത് ആരെങ്കിലും അത്യാവശ്യക്കാരെങ്കിലും ചോദിക്കുമ്പോ കൊടുക്കും, അല്ലാതെ നമ്മളിത് അങ്ങനെ വന്ന് വാങ്ങുന്നത് തന്നെയാണ് ചെയ്യുന്നത്. 1,800 രൂപയോളം ഒരു കുപ്പിക്ക് കിട്ടും.
0: അത് എത്ര ഉണ്ടാവും? അത്
1: ഇപ്പൊ 3 ലിറ്റർ ഇരിപ്പുണ്ട് ഈ വർഷം കിട്ടിയത്.
0: അത് 1 ലിറ്ററിന്റെ പൈസയാണ്?
1: അല്ല, 750 മില്ലിയുടെ കുപ്പിക്കകത്താണ് ഈ 1,800 രൂപ.
0: കിലോ കിലോ കണക്കിനല്ലേ?
1: കിലോ കണക്ക്. അത് ഒരു കുപ്പി ആണെങ്കിൽ 1 കിലോ ഉണ്ടാവും.
0: നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാറുണ്ടോ?
1: ബുക്ക് ചെയ്ത് വെക്കാറൊന്നുമില്ല.
0: എല്ലാം ചെലവാറുണ്ട്. അത് ഇത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി
1: പോകും? വർഷങ്ങളോളം ഇരുന്നാലും
0: കുഴപ്പമൊന്നുമില്ല. ഇത് തേനീച്ച കൃഷി വിപുലീകരിക്കാൻ,
1: അത് ഓരോ വർഷവും പിന്നെ ഇത് തേനെടുക്കുന്ന സമയത്ത് കുറച്ച് മുട്ടയും എല്ലാം കൂടെ വാരി വേറെ ചട്ടിക്കകത്താക്കും. അതൊരു സെറ്റ് ആകും.
0: അങ്ങനെ ആയി വന്നതാണ് ഇപ്പൊ 15 എണ്ണം അല്ലേ?
1: ഇടയ്ക്ക് കുറച്ച് നശിച്ചു പോയി.
0: എങ്ങനെ?
1: അത് ഈ ഉറുമ്പ് കയറിയോ? അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഉറുമ്പ് കയറും, ഈ നീര് ഒക്കെ കയറും ഇതിനകത്ത്.
0: അത് ശരി. ഇപ്പൊ ഈ ചെറുതേനീച്ചനെ പറ്റിയാണല്ലോ പറഞ്ഞത്. വൻതേനീച്ച എന്തുകൊണ്ട് നിങ്ങൾ
1: ചെയ്യുന്നത്? വെച്ചിട്ട് അത് ശരിയായില്ല, നേരത്തെ വെച്ചതായിരുന്നു.
0: എന്തുകൊണ്ടത്?
1: എന്താണെന്ന് അറിയത്തില്ല, അതെല്ലാം നശിച്ചു പോയി. അതിന്റെ പെട്ടിയൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അത് ശരിക്കും നോക്കാനില്ലായിരിക്കും, എല്ലാം കൂടെ ഓടുന്നില്ല.
0: അതിന് കുറച്ചുകൂടെ പണിയുണ്ട് തോന്നുന്നു. അതിന് ഭക്ഷണം കൊടുക്കണം അല്ലേ?
1: മഴക്കാലത്ത് അതിന് ഭക്ഷണം കൊടുക്കണം, എല്ലാം ചെയ്യണം. അത് പിന്നെ മഴക്കാലം
0: തേനെടുക്കാനും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു.
1: തേനെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് മെഷീനുണ്ട്.
0: എങ്ങനെ മെഷീൻ?
1: ഈ തേനെടുക്കുന്ന മെഷീൻ തന്നെ ഉണ്ട്. അത് അതിന്റെ രാഗിൽ അവിടെ ചെത്തി എടുത്തിട്ട് ആ മെഷീനിൽ വെച്ച് കറക്കി എടുത്താൽ തേൻ കിട്ടും. അതേപോലെ തന്നെ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിനകത്ത് വീണ്ടും നിറക്കി വരും.
0: അത് ശരി. അല്ല, ഇത് എടുക്കുമ്പോ ഇത് കുത്തില്ലേ?
1: കുത്തും. അതിന് പുക കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒഴിവായി പോകും.
0: അതെല്ലാം ബെന്നിച്ചേട്ടൻ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അല്ലേ? അപ്പം അത് വീണ്ടും ഒന്ന് തുടങ്ങിക്കൂടെ?
1: തുടങ്ങണമെന്നുണ്ട്.
0: പിന്നെ ഇതിന് മെഴുക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
1: മെഴുകൊന്നും ചെയ്യാറൊന്നുമില്ല,
0: ആരും കൊടുക്കാറൊന്നുമില്ല. ഇതിലുണ്ടാവാറുണ്ടോ ഈ ചെറുതേനന്റെ അറിയാൻ
1: കിട്ടും?
0: എന്താ ചെയ്യാറത്?
1: അത് ചുമ്മാ കളയേ ഉള്ളൂ, വെറുതെ കളയേ ഉള്ളൂ.
0: ഇത് അത് വാങ്ങാൻ ആൾക്കാരുണ്ടല്ലോ. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇപ്പം നട്ടതേയുള്ളൂ. മാവ് എന്ത് തരം മാവാണത്?
1: ഇത് മൂവാണ്ടൻ മാവ് എന്ന് പറയും. അത് 3 വർഷമാകുമ്പോൾ കായ്ക്കുന്ന പറയുന്നത്. ഇതിലുണ്ട് കുറച്ച് മാങ്ങ, തീരാറായതാണ്.
0: ഓ, ഇവിടെ ഇവിടെ ഇവിടെ കിടപ്പുണ്ടല്ലേ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്.
1: നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ്.
0: പിന്നെ മാവ് ഈ ഒരു തരം മാവേ ഉള്ളൂ
1: അല്ല? വേറെ ഒന്നിനെണ്ണം വെച്ചിട്ടുണ്ട്, അത് കായ്ച്ചില്ല. അത് കായ്ക്കാൻ തുടങ്ങുന്നതൊക്കെ.
0: അത് എന്ത് തരമാണ്?
1: കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടിയതാണത്.
0: നല്ല ഇനം തന്നെ. പിന്നെ വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്?
1: പിന്നെ റംബൂട്ടാൻ ഉണ്ട്, വെച്ചിട്ടുണ്ട്. അത് തൈ വെച്ചതേ ഉള്ളൂ. മാങ്കോസിനും വെച്ചിട്ടുണ്ട്, ഫുലാസാനും ഒക്കെ വെച്ചിട്ടുണ്ട്.
0: ഫുലാസ് ഇതൊക്കെ കൃഷിഭവനിൽ
1: കിട്ടിയതാണ്. ഈ RADNMSI എന്ന പദ്ധതി പ്രകാരം ആണ് ഈ കോഴികളെയും പിന്നെ ഈ ഫ്രൂട്ട്സ് ഐറ്റം തൈകളും നമുക്ക് കിട്ടിയത്. അത് കൃഷിഭവനിൽ നിന്ന് സുരേഷ് സാറ് അവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ഏർപ്പെടുത്തി തന്നതാണ്. അതിനകത്താണ് ഈ തൈകളും കിട്ടിയിരിക്കുന്നത്. ആ തൈകളാണ് ഇപ്പം വെച്ചിട്ടുള്ളത് പറഞ്ഞത്.
0: നേരത്തെ കൃഷി തന്നെയായിരുന്നു?
1: കൃഷി തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. പ്ലസ് ടു പണ്ടത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ കൃഷി തന്നെയായിരുന്നു.
0: ശരി.
1: അതിന് മുമ്പിലെ ടാപ്പിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു.
0: പാരമ്പര്യമായിട്ട് കിട്ടിയ കൃഷി. അപ്പൊ ഇനി ഈ ഉള്ള കൃഷികളൊക്കെ ആയിട്ട് തന്നെ ഇത് തന്നെ വിപുലീകരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. പശു ഉണ്ടല്ലേ, പറയൂ പശുവിനെ പറ്റി.
1: പശു രണ്ട് കിടാക്കളേ ഉള്ളൂ. നേരത്തെ 10 എണ്ണം വരെ ഉണ്ടായിരുന്നു.
0: അതെ, എന്തുകൊണ്ടാണത്?
1: പിന്നെ അത് കുറച്ചു. പിന്നെ ഇടയ്ക്ക് ഒരു വീഴ്ചയിൽ ഒരു പരിക്കൊക്കെ പറ്റി കൈക്കൊരു, അതുകൊണ്ട് കുറെ കുറച്ചു. പിന്നെ ചാച്ചനും അമ്മയ്ക്കും സുഖമില്ലാതെ വന്നപ്പോഴത്തേക്കുമായിട്ട് കുറെ കുറച്ചു.
0: ഇപ്പൊ ഏത് പശുവാണുള്ളത്? ഇപ്പൊ ഇവിടെ
1: ഇപ്പൊ ജേഴ്സി പശു ഉള്ളത്. പിന്നെ ഒരെണ്ണം സഹിവാളും ഒരെണ്ണം ജേഴ്സിയും.
0: അപ്പൊ അത് രണ്ടും കറക്കുന്ന
1: പശുക്കളാണ്.
0: എവിടെയാണ് ഈ പാല് കൊടുക്കുന്നത്?
1: ചെറുപുഴ സൊസൈറ്റിയിൽ.
0: സൊസൈറ്റിയിൽ
1: 8 വർഷം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്നുകൊണ്ടിരുന്നത് ഞാനായിരുന്നു.
0: ആണോ?
1: അത് കഴിഞ്ഞ പിന്നെയാണ് ഇപ്പൊ ഡയറക്ട് ബോർഡിൽ അംഗം കൂടെയാണ് ഞാൻ.
0: അതെയോ? ഓക്കെ.
1: ഇപ്പൊ നേരത്തെ മുതലേ പശു, ചെറുപ്പം മുതലേ ഉണ്ട് പശു കൃഷി. ഗ്രാൻഡ് ഫാദറിന്റെ കാലം മുതലേ ഉണ്ട് പശു വളർത്തല്. അങ്ങനെ തുടങ്ങിയതാണ് ഇത്. ഇപ്പം ഗ്രാൻഡ് ഫാദർ മറിച്ചിട്ട് 10-40 വർഷമായി. അതിനു മുമ്പിലേ പശുവിനെ കറക്കുകയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
0: എല്ലാം ബെനിച്ചിടം ചെയ്യുമായിരുന്നു അല്ലേ? ഇത് കറക്കുന്നൊക്കെ ബെനിച്ചിടം തന്നെയല്ലേ?
1: ഇപ്പൊ മകനും കറക്കും.
0: നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന അങ്ങോട്ട് കൊണ്ട് കൊടുക്കണോ അല്ല അവരിങ്ങോട്ട് വന്നിട്ട്
1: പോകും? രാവിലെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും.
0: അത് എത്ര മണിക്ക് വരും?
1: രാവിലെ ഒരു 7 മണിയാകുമ്പോഴേ വരുള്ളൂ.
0: ഓ, നിങ്ങൾ രാവിലെ കറക്കും? ഒരു 5 മണിയാകുമ്പോൾ?
1: 5 മണിക്കുമ്പോ കറക്കും. ഞാൻ ടാപ്പിങ്ങിന് പോകേണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടേ കറക്കുമായിരുന്നു. ഇപ്പം വെളുപ്പിനെ പോകാൻ പേടിയാ, പന്നി ശല്യം കാരണം. 3-4 വർഷമായിട്ട് പന്നി ശല്യം വല്ലാത്ത പകല് വരെയും നടക്കുന്നുണ്ട് ഇതിലൂടെ പറമ്പിൽ കൂടെ.
0: ഓ, രാവിലെ അവര് വന്ന് വാങ്ങും, വൈകുന്നേരം നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കും അല്ലെ? എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
1: അത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ 3-4 പേരുണ്ട് ഇവിടുന്ന് കൊടുക്കാൻ, ചെറുപുഴയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അത് മുകളിൽ ഇപ്പൊ ക്ലബിന്റെ അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ, അവിടെ കൊണ്ടുവെക്കും. അവിടുന്ന് റോട്ടർഷക്കാരന്മാർ എടുത്തുകൊണ്ട് പോകും. രാവിലെ കൊണ്ടുപോകുമ്പോൾ രാവിലത്തെ പാത്രം ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരും, ഉച്ചക്കത്തെ പാത്രം രാവിലെ വരുമ്പോൾ കൊണ്ടുത്തരും.
0: ഇനിയിപ്പോ വൈകുന്നേരം എത്ര മണിക്കാണ് നിങ്ങൾ?
1: വൈകുന്നേരം 4 ആകുമ്പോ കൊടുക്കാം.
0: അപ്പൊ എത്ര മണിക്കും?
1: ഒരു 3 ആകുമ്പോൾ കറക്കാൻ പോവുകയുള്ളൂ.
0: അതെ, 1 മണിക്കൂർ പണി.
1: 1 മണിക്കൂർ പണിയുള്ളൂ. 3 ആകുമ്പോൾ കറന്നാൽ കറക്കാൻ പോയാല് 4 ആകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് വരാം.
0: ഇനി ഈ പശുവിനെ കുറച്ചുകൂടെ വൈഡ്,
1: പശുവിനെ കുറച്ചും കൂടെ ആക്കണമെന്നുണ്ട്.
0: ഒരു ഫാമാക്കി മാറ്റണമെന്നുണ്ട്.
1: നേരത്തെ 10-12 എണ്ണം ഉണ്ടായിരുന്നായിരുന്നു. അതിനുള്ള ആല ഇപ്പോഴത്തെ ഉണ്ട്, കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് ആല.
0: എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നേരത്തെ മിഷൻ വെച്ചൊക്കെ ആയിരുന്നു കറന്നോണ്ടിരുന്നത്.
0: അതെയാ?
1: മിഷൻ ഇപ്പോഴും മൂലക്ക് ഇരിപ്പുണ്ട്.
0: ശരി. ഓക്കെ. കുറെ പശുക്കൾ ഉണ്ടാവുമ്പം സമയം എത്തില്ലല്ലോ.
1: 7-8 എണ്ണത്തിനൊക്കെ കറക്കാനൊക്കെ 1 മണിക്കൂർ കൊണ്ട് വരും.
0: വൈഫ് സഹായിക്കുമല്ലോ ഇതിനൊക്കെ?
1: പുല്ലിയത്തത് മിക്കവാറും വൈഫാ.
0: ആണോ? ഓക്കെ. പുല്ലിവിടെ കൃഷിയുണ്ടോ?
1: പുല്ലുകൃഷി കുറച്ചുണ്ട്.
0: എന്താണത്?
1: CO3 ആണോ?
0: CO3 ആണല്ലേ. അപ്പം ഇതൊക്കെ പുല്ലിയെത്തി
1: ചുമന്നേരം പുല്ലുണ്ട്.
0: അതിലേതാണ് നല്ല പുല്ല്?
1: CO3 തന്നെയാണ് നല്ലത്. അതിനിപ്പം കുറച്ച് CO5 ഉണ്ട്. അത് കുറച്ചും കൂടെ മയമുണ്ട്. ഈ CO3നെക്കാട്ടിലും കുറച്ചും കൂടെ മയമുണ്ട് പുല്ലിന്.
0: പുല്ല് മാത്രമാണ് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് അല്ലേ?
1: പിന്നെ കുറേശ്ശെ പിണ്ണാക്കും കൊടുക്കും. പിന്നെ ഇത് നമ്മൾ ഈ മെനക്കെടുന്നതിനനുസരിച്ചുള്ള ഒരു മുതൽ കിട്ടുന്നില്ല. നമുക്ക് 42-43 രൂപയെ മിൽമേന്ന് പാലിന് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അത് ചില്ലറ കൊടുക്കുവാണെങ്കിൽ 60 രൂപ കിട്ടും. കുറച്ച് വയല് ചില്ലറ കൊടുക്കും ഇവിടെ തൊട്ടടുത്ത വീടുകളിൽ.
0: നിങ്ങൾ ഈ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ?
1: പാലുൽപ്പന്നങ്ങൾ നെയ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ.
0: നെയ് ഉണ്ടാക്കിയിട്ട് വിപണനം ഉണ്ടോ?
1: അത്യാവശ്യം ഇങ്ങനെ, അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ 10 പശുക്കളൊക്കെ ഉണ്ടായിരുന്നപ്പം ഉണ്ടായിരുന്നു. ഇപ്പം ഈ 2 പശുക്കളുള്ളപ്പം പാലൊക്കെ കൊടുക്കേ ഉള്ളൂ.
0: അത് ശരി. അപ്പൊ അത് എവിടെയാണ് നിങ്ങൾ ഈ നെയ്യൊക്കെ?
1: നീ വീട്ടുകാർ ആവശ്യത്തിനുള്ള കാര്യം ചോദിക്കുന്നതാണ്.
0: അവർ ചോദിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് അല്ലെ? ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവെച്ച പെന്നിച്ചേട്ടന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ചെറുപുഴ കൊല്ലാട എന്ന പ്രദേശത്തെ ശ്രീ ബെന്നി ജോസഫിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കളിൽ ഇതുവരെ കേട്ടത്.

0: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ. കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അഥവാ മൊബൈൽ ഫോണിലൂടെ 1800 1800 1551 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം H. വിനോദ് ബാബു, കൂടെ സിഷാ മാനു.
1: കിസാൻ വാണി കർഷകപക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: ആകാശവാണി കണ്ണൂർ, 2026 May 23 തീയതിയിലെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട്ട് 27,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്പറി ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 14,500 രൂപ, തളിപ്പറമ്പ് 13,300 രൂപ, കാഞ്ഞങ്ങാട്ട് 12,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡിലിന് കണ്ണൂർ 4,500 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,600 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് കിൻഡിലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട്ട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ കിൻഡിലിന് തളിപ്പറമ്പ് 20,000 രൂപ, കാഞ്ഞങ്ങാട്ട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 9,500 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട്ട് 10,000 രൂപ. കൊട്ടുപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,200 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട്ട് 5,500 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ കിൻഡറിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 595 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് 7:35 മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, എളേരത്ത് ടി കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി നിവേദിത പി, മാനന്തവാടി മേരി മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന കെ എന്നിവർ ഇന്ന് 7:35

0: ആകാശവാണി കണ്ണൂർ മെയ് 7-25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
2: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നമെ ബഹുത് സഹൂലിയത് ഹോഗി മേര ആപ്സെ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
1: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം

0: യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ U23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11,25,00,000 വില മതിക്കുന്ന 2.25 kg കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണം.

0: ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3 തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യുഎനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

റൊമാൻറ്റിക് കവിതാ ശൈലിയിൽ നിന്ന് മലയാള കവിതയെ ആധുനികതയിലേക്ക് നയിച്ച മലയാളത്തിന്റെ ശ്രീ വയലോപ്പള്ളി ശ്രീധരമേനോനെ അനുസ്മരിക്കുകയാണ്.

പങ്കെടുക്കുന്നവർ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ വിഭാഗം വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, കൂടെ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എളേരിത്തട്ടിലെ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനി നിവേദിത പി, മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനന്തവാടിയിലെ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന

മലയാള സാഹിത്യത്തിന്റെ സുന്ദരമായ ലോകത്ത് ആഴമുള്ള പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്ന മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ കവിതയായ ചങ്ങാലിപ്രാവ് എന്ന കവിതയിലെ ഏതാനും വരികളാണിത്. പ്രകൃതിയുടെ നിശബ്ദ സൗന്ദര്യവും മനുഷ്യഹൃദയത്തിന്റെ സുഖദുഃഖങ്ങളും ഒരുമിച്ച് കോർത്തിണക്കിയാണ് വൈലോപ്പള്ളി തന്റെ കവിതാലോ

0: ഒരു ചെറിയ ദൃശ്യത്തിലും വലിയൊരു അർത്ഥം കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ കാവ്യശൈലി വായനക്കാരന്റെ മനസ്സിൽ നിശബ്ദമായി പതിയുന്നു. ലളിതമായ വായനകളിൽ തീവ്രമായ വികാരങ്ങൾ നിറച്ച് ജീവിതത്തിന്റെ സൂക്ഷ്മ സത്യങ്ങളെ അതീവ ഭംഗിയോടെ അവതരിപ്പിച്ച കവിയായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിലെ പ്രമുഖ കവിയായിരുന്ന വയലോപ്പിള്ളി ശ്രീധരമേനോൻ 1911 May 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ കൊച്ചുകുട്ടൻ കർത്താവിന്റെയും നാണിക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു. സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിനുശേഷം 1931 അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. ഭാനുമതി അമ്മയെ വിവാഹം ചെയ്തു. 2 ആൺമക്കൾ ശ്രീകുമാർ, വിജയകുമാർ എന്നിവർ. 1966 ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായാണ് വിരമിച്ചത്. ജീവിതയാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റേത്. മലയാളിയുടെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളിൽ രൂപകങ്ങളുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ച കവിയാണ് വയലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ മാമ്പഴം കവിതയിലൂടെ മലയാളി അനുഭവിച്ചറിഞ്ഞ ആ പുത്രദുഃഖം.
1: അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം.

0: ഒരു പക്ഷേ മാതൃത്വത്തിലേക്ക് ഉള്ള തിരിച്ചുപോക്ക് നഷ്ടപ്പെട്ട മക്കളുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. കവിതകളിലെ യുക്തിചിന്തയും ആധുനികതയും മൂലം അദ്ദേഹം ശ്രീ എന്ന പേരിൽ അറിയപ്പെട്ടു. നിരവധി കവിതകൾ എഴുതി അദ്ദേഹം നമ്മുടെ മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. വിത്തും കൈകോട്ടും, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, കാക്ക, കുന്നിമണികൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ.
1: കാക്ക എന്ന കവിത അദ്ദേഹത്തിന്റെ മാനവികതയും ജീവിത ദർശനവും അതിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഒരു സാധാരണ കാക്കയെ കേന്ദ്ര കഥാപാത്രമാക്കി മനുഷ്യരുടെ ക്രൂരതയും അനാസ്ഥയും കവി ഈ കവിതയിലൂടെ തെളിയിക്കുന്നു. കാക്കയുടെ നിലവിളി വേദനയുടെ ഉറച്ച ശബ്ദമായി മാറി വായനക്കാരുടെ ഹൃദയത്തിൽ ആന്തരികമായി പടരാൻ വൈലോപ്പിള്ളിയുടെ വരികളിലൂടെ സാധിക്കുന്നു. കാക്ക

0: തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മൈലോപ്പള്ളി ഇന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: ദേവനന്ദ പറഞ്ഞതുപോലെ തന്നെ വൈലോപ്പള്ളിയുടെ കവിതകളിൽ പ്രകൃതി ഒരു ദൃശ്യ സൗന്ദര്യം മാത്രമല്ല, അത് ജീവൻ നിറഞ്ഞ ഒരു അനുഭവലോകമായി മാറുന്നു. അത്തരം കാവ്യ സൗന്ദര്യത്തിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സഹ്യന്റെ മകൻ എന്ന കവിത.

0: ഒരു ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിച്ചു നിർത്തിയ ആന മതമിളകി പാപ്പാനെ കൊല്ലുന്നതും ഒടുവിൽ പട്ടാളം വന്ന് ആനയെ വെടിവെച്ചു കൊല്ലുന്നതുമാണ് കവിതയുടെ ഇതിവൃത്തം. പക്ഷേ ഇത് വെറുമൊരു ആനയുടെ കഥ മാത്രമല്ല. സഹ്യപർവ്വതത്തിന്റെ മകനായ ആന ഉത്സവത്തിന്റെ ആരവങ്ങൾക്കിടയിൽ തന്റെ ജന്മസ്ഥലമായ കാടിനെ സ്വപ്നം കാണുന്നു. ഈ ഗൃഹാതുരത്വം അവനെ പ്രകൃതിയുടെ ആദിമ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്നു. പ്രധാനമായും ആനയുടെ ഉള്ളിൽ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ആനയെ മുൻനിർത്തി ഉത്സവങ്ങളിലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മനുഷ്യർ നിർമ്മിച്ച ലോകവും സ്വന്തം കാടും സംഗീതവും നിറഞ്ഞ ആനയുടെ പ്രകൃതിദത്തമായ ലോകവും. ഈ സംഘർഷം മൂർച്ഛിക്കുമ്പോഴാണ് ആന മതമിളകി ചങ്ങലകൾ തകർക്കുന്നത്. ഇവിടെ വൈലോപ്പിള്ളി ആനയെ അടിച്ചമർത്തപ്പെട്ട പ്രകൃതിയുടെ പ്രതീകമായും പാപ്പാനെ പ്രകൃതിയെ മെരുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രതീകമായും അവതരിപ്പിക്കുന്നു. ഇങ്ങനെ മലയാള കവിതാ സാഹിത്യത്തിൽ മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും അതുല്യമായ സൗന്ദര്യത്തോടെ ചേർത്തുപിടിച്ച മഹാകവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ.
1: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പ്രൈസ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വായനക്കാരുടെ മനസ്സിൽ നിന്നും എന്നും മായാത്ത അദ്ദേഹത്തിന്റെ പ്രസക്തിയേറിയ മറ്റൊരു കവിതാ സമാഹാരമാണ് കന്നിക്കൊയ്ത്ത്.
2: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കന്നിക്കൊയ്ത്ത് എന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽ ഒന്നാണ്. ഗ്രാമീണ ജീവിതവും കർഷക ജീവിതത്തിന്റെ കഷ്ടതകളും സന്തോഷങ്ങളും ഏറെ കാവ്യാത്മകമായി ചിത്രീകരിക്കുന്ന ഈ കവിത 17-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ കൃഷിയുടെ ലോകത്തിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു.

ണം ജന്മം എന്ന ചക്രം ഈ കവിതയിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നു. കൊയ്ത്ത് എന്നത് മരണത്തിന്റെ വരവിനെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും വിതയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്നതിലൂടെ പുതിയൊരു ജീവന്റെ പ്രതീക്ഷയെയാണ് കാണിക്കുന്നത്. അതുപോലെ മരണം അവിടെ പരാജയപ്പെടുന്നു എന്ന തത്വവും കവി പറയാൻ ശ്രമിക്കുന്നു. ഓരോ കൊയ്ത്തിനു പിന്നിലും അടുത്ത വിളവിനുള്ള പ്രതീക്ഷയുണ്ടെന്നത് ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുടുംബത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ കാണിക്കുന്നു. ഈ കവിതയിൽ അടുത്തതായി ഗ്രാമീണ കുടുംബത്തിന്റെ ഐക്യത്തെക്കുറിച്ചും അവരുടെ സഹജീവനത്തെക്കുറിച്ചും ഒത്തൊരുമിച്ചുള്ള ജോലിയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അതിന് തെളിവാണ് ഒരുമിച്ച് കൊയ്ത്ത് നടത്തുന്ന ദൃശ്യം. കൂട്ടായി പണി ചെയ്താൽ ജോലിയുടെ ഭാരം കുറയ്ക്കാൻ കഴിയും എന്ന സാമൂഹ്യ മാതൃകയും ഇതിൽ കാണാം. പുഞ്ചികളും സ്ത്രീകളും കൂടി ചേർന്ന് ചെയ്യുന്ന കൊയ്ത്ത് കുടുംബം കുലം എന്ന സാമൂഹിക ഘടനയുടെ ജീവനായ കർഷക ജീവിതത്തെ കാണിക്കുന്നു. മൃത്യുവിനേക്കാൾ ജീവിതാസക്തിയുടെ വിജയത്തെയും ഈ കവിത നമുക്ക് മുന്നിൽ വിവരിച്ചു കാണിക്കുന്നുണ്ട്. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിന്റെ കൊടിപ്പടം താഴ്ത്താൻ എന്ന വരിയിലൂടെ മരണത്തിന് മുന്നിലും ജീവിതം കൊടിയുയർത്തി നിൽക്കുന്നു എന്ന ദൃഢമായ ജീവിതഗാനം കവിയുയർത്തുന്നു. കൊയ്ത്ത് ഒരു കഷ്ടതയുള്ള ജോലി മാത്രമല്ല, കർഷകർക്ക് ഒരു ഉത്സവം കൂടിയാണ്. കച്ചയണിഞ്ഞ് മുടികെട്ടി അരിവാളുമായി കൊയ്ത്ത് നടത്തുന്നവർ, വെറ്റില ചവക്കുന്നവർ, ചിരിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഇവരെയെല്ലാം നമുക്ക് കന്നിക്കൊയ്ത്ത് എന്ന ഈ കവിതയിൽ കാണാം.

ഗ്രാമീണ കർഷക ജീവിതത്തിന്റെ ദുഃഖം, കഷ്ടം, സന്തോഷം, പ്രതീക്ഷ എല്ലാം യഥാർത്ഥത്തിൽ കാണിച്ച് ഈ കവിത കേരള കർഷകന്റെ പച്ചയായ ജീവിതം വരച്ചു കാണിക്കുന്നു.

0: ജീവിതത്തിന്റെ നിസ്സാര നിമിഷങ്ങളിൽ പോലും മാധുര്യം കണ്ടെത്തി അത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇടം പിടിക്കത്തക്കവണ്ണം വരികളായി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മലയാള സാഹിത്യ ലോകത്ത് അപൂർവമായ സമ്പത്താണ്. ഇന്നും വൈലോപ്പിള്ളിയുടെ വരികൾ വായിക്കുമ്പോൾ അവ മനസ്സിനുള്ളിൽ നിശബ്ദമായി പതിഞ്ഞ് ഒരു മൃദുല സംഗീതമായി തുടരുന്നു. കാലം കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ കാവ്യ സൗന്ദര്യം ക്ഷയിക്കാതെ നിലനിൽക്കുന്നു. മനോഹാരിതയും സത്യവും നിറഞ്ഞ കവിതകളിലൂടെ മനുഷ്യഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഈ മഹാകവി മലയാളിയുടെ മനസ്സിലും മലയാള സാഹിത്യത്തിലും അനശ്വരമായ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു.
1: പ്രിയരെ, മലയാള കാവ്യലോകത്തിന്റെ ശ്രീ വൈലോപ്പിള്ളി ശ്രീധര മേനോനെ അനുസ്മരിക്കുകയായിരുന്നു ഇന്നത്തെ യുവവാണിയിൽ. പങ്കെടുത്തവർ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ വിഭാഗം വിദ്യാർത്ഥികളായ ദേവനന്ദ ആർ നമ്പ്യാർ, ദേവാംഗന സി എൻ, കൂടെ ഇ കെ നായനർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എളേരിത്തട്ടിലെ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനി നിവേദിത പി, മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനന്തവാടിയിലെ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സയന കെ. പ്രിയരെ, ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്.

അമർ അക്ബർ ആന്റണി എന്ന പടത്തിൽ വിജയ് യേശുദാസ്, അഫ്സൽ തുടങ്ങിയവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചനയും സംഗീതവും നാദിർഷ. അടുത്ത ഗാനം ശങ്കർ മഹാദേവൻ പാടിയത്, ചിത്രം കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് നാദിർഷയുടെ സംഗീതം.

ചതിക്കാത്ത ചന്തു ഈ പടത്തിൽ എം ജി ശ്രീകുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, അലക്സ് പോളിന്റെ സംഗീതം.

കല്യാണരാമൻ എന്ന പടത്തിൽ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. എം ജി ശ്രീകുമാറും അഫ്സലും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബെണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. അടുത്ത ഗാനം വിധു പ്രതാപ് പാടിയത്. ചിത്രം മീശ മാധവൻ. ഗിരീഷ് പുത്തുഞ്ചിരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കല്ലേശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആന്റ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497278354. ബദിയടുക്ക സി എച്ച് സിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂൺ 4 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി വിത്ത് രജിസ്ട്രേഷൻ ഇൻ ഫാർമസി കൌൺസിൽ. ഫോൺ നമ്പർ 0499828516. ഡി ടി പി സിയുടെ ഓഫീസ് മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 60 വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. 11 മാസത്തേക്കാണ് കരാർ പ്രകാരം നിയമനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 5. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270636336. കണ്ണാടിപ്പുറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 10:30 അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497695450. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂൺ 1 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പ്രായപരിധി 30 വയസ്സാണ്. യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പരിശീലനകാലം 3 വർഷം. കൂടുതൽ വിവരങ്ങൾക്ക് 0467220110. മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ പി എസ് ടി, യു പി അറബിക്, ഹൈസ്കൂൾ അറബിക്, ഹൈസ്കൂൾ ഗണിതം, ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ്, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കും. ഫോൺ നമ്പർ 0745419951. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കാസർഗോഡ് ജില്ലയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. അപേക്ഷ ഫോം www.keralachicken.org.in

വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 1. വിശദ വിവരങ്ങൾക്ക് 7012-7667-25 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19th റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ രാവിലെ 9 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പിഎം ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 ഡീസലിന് 91 ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 ഡീസലിന് 101.56 ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2nd ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി

ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25-ന് തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നടയടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ഞന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

കാൽപന്തിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും ഒരേ താളമായി ഉയരാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ലോകത്തെ ഒന്നാകെ ഒരൊറ്റ പന്തിന് പിന്നാലെ പ്രതീക്ഷയോടെ പായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു മാസക്കാലം ലോകമൊന്നായി ആർത്തുവിളിക്കും, ആനന്ദത്താൽ മതിമറക്കും. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശം 20 നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിന്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23 പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിന്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെന്റിന്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വം

തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽമാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 24 32 ടീമുകളിലേക്കും വളർന്നു. ആഗോള ഫുട്ബോളിന്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 മുതൽ 48 ടീമുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെന്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ 2 എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. 2 ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിന്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും 1 മാത്രം കളിച്ച് ലോകകപ്പിന്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിന്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് 2 ലോക മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 ലോകകപ്പ് സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡായിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് നടന്ന ലോകകപ്പുകൾ ഒരു തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ 17 ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ 2 പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിന്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ 3 കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 3 ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. 3 ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 ലോകകപ്പ് കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു.

1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ വീണു. ആതിഥേയരായ അർജന്റീനയോട് 1-3 നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ 2 നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ 1 അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4 കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി. പക്ഷേ ആതിഥേയരായ ഫ്രാൻസിന്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു. 5 കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 2002 ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിനമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3 സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ 1 വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ്

എന്ന വൻമതിലിനു മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്, ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ NS, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ഒരു ഗാനം കൂടി. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. യേശുദാസും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പതിനൊന്ന് മണി കഴിഞ്ഞ് 14:56. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.